ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 14, മലയാള വർഷം 1201.

മിഥുനം 21 2026 ജൂലൈ 5 ഞായറാഴ്ച 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി ആർ രവിനമ്പ്യാർ, കുമരനല്ലൂർ.
1: കുരുവിക്കുഞ്ഞിന് എന്നും പരാതിയാണ്. പരുന്തിനെ പോലെ എന്തുകൊണ്ടാണ് തനിക്കും ഉയരത്തിൽ പറക്കാനാവാത്തതെന്ന ചിന്തയായിരുന്നു എപ്പോഴും. ഒരിക്കൽ ഇക്കാര്യം കുരുവിക്കുഞ്ഞ് പരുന്തിനോട് പറയുകയും ചെയ്തു. ഒരു ദിവസം തൻ്റെ പുറത്തുകയറി ഉയരത്തിൽ പറക്കാൻ പരുന്ത് കുരുവിക്കുഞ്ഞിനെ ക്ഷണിച്ചു. അതനുസരിച്ച് പരുന്തിൻ്റെ പുറത്തിരുന്ന് കുരുവിക്കുഞ്ഞും ഏറെ ഉയരത്തിലെത്തി. ഇനി താൻ സ്വയം പറന്നുകൊള്ളാമെന്നു പറഞ്ഞ് അത് പരുന്തിൻ്റെ പുറത്തുനിന്ന് സ്വയം ആകാശത്തിൽ പറന്നു. അല്പസമയം പറന്നപ്പോഴേക്കും ചിറകുകൾ തളർന്ന് നിലംപൊത്തി. സ്വന്തം സാഹചര്യം തിരിച്ചറിയാനും പരിമിതികൾ കണ്ടെത്താനും സാധിക്കാത്തതിൻ്റെ അവസ്ഥയാണ് കുരുവിക്കുഞ്ഞിൻ്റെ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓരോ ജീവികൾക്കും അവയുടേതായ സവിശേഷതകൾ ഉള്ളതുപോലെ തന്നെ ഓരോ മനുഷ്യനും അവനവൻ്റേതായ മികവുകളും കുറവുകളുമുണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് പെരുമാറാനും പ്രവർത്തിക്കാനും കഴിയുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം. മറ്റൊരാളാവാനുള്ള നമ്മുടെ ശ്രമമാണ് പലപ്പോഴും നമ്മെ അപകടത്തിൽപ്പെടുത്തുന്നത്, സ്വന്തം വ്യക്തിത്വം ഇല്ലാതാക്കുന്നത്. എല്ലാ ജീവിവർഗത്തിനും തനതായ ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും സ്വന്തം ജീവിത പരിസരം കണ്ടെത്തുന്നതിലായാലും. എന്നാൽ മനുഷ്യർ മാത്രം സ്വഭാവത്തിൻ്റെ കാര്യത്തിലായാലും രുചികളുടെ കാര്യത്തിലായാലും എന്തിന്, വേഷത്തിലും രൂപത്തിലും വരെ വ്യത്യസ്തത പുലർത്തുന്നു. വ്യവസ്ഥിതിയിലും ഈ വ്യത്യാസം കാണാം. സ്വന്തം ജീവിതത്തിൽ സുഖവും സന്തോഷവും കണ്ടെത്തുക എന്നതാണ് ഏവരുടെയും ലക്ഷ്യം. സൗകര്യങ്ങളുടെ സാധ്യതകളും ഓരോരുത്തരും സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നു. ഇതിലൊന്നും യാതൊരു തെറ്റുമില്ല. നമ്മുടെ തീരുമാനങ്ങളാണല്ലോ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ ഉള്ളതിൽ പരിമിതപ്പെടാനുള്ള തയ്യാറില്ലായ്മയാണ് പലരെയും അപകടത്തിലാക്കുന്നത്. സ്വന്തം സാഹചര്യങ്ങൾ ഇക്കൂട്ടർ അറിയുന്നില്ല. എന്നാൽ അറിഞ്ഞാലും അതിനുള്ളിൽ നിന്നുള്ള സാധ്യതകളിൽ പരിമിതപ്പെടുന്നില്ല. ഇവർ അന്യൻ്റെ ജീവിതത്തിൻ്റെ പകർപ്പാവാൻ ശ്രമിക്കുന്നു. ഇവിടെ അന്യൻ്റെ ജീവിതത്തിലെ വീഴ്ചകളോ പോരായ്മകളോ കാണുന്നില്ല. അവരുടെ പൊലിമകളാണ് ആവശ്യം. ഒരുതരം അനുകരണം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുക എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. അത് മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതല്ല, സ്വയം വന്നു ചേരുന്നതുമല്ല. അതിന് ആദ്യം വേണ്ടത് അന്യനോടുള്ള അനുകരണം ഒഴിവാക്കുക എന്നതാണ്. മറ്റൊരുത്തനെ പിന്തുടരുമ്പോൾ നാം മറക്കുന്ന ചിലതുണ്ട്. അവൻ നേരിട്ട ചില തിരിച്ചടികളാവാം അത്. അവൻ്റെ അനന്തമായ സാധ്യതകളാവാം അത്. അവൻ്റെ ജീവിത സാഹചര്യങ്ങളുമാവാം. ആർക്കും സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കച്ചവട സ്ഥാപനമല്ല ജീവിതം. ആകസ്മികതകൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത്യാഹിതങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. എല്ലാം ഒരുക്കുമ്പോൾ എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടായേക്കാം. ഇതെല്ലാം ഓരോ ജീവിതത്തിലും വ്യത്യസ്ത തരത്തിലായിരിക്കുമെന്നു മാത്രം. ഇത്തരം ഹിതകരമല്ലാത്ത സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചായിരിക്കും ഓരോരുത്തരും മുന്നോട്ടു പോയിരിക്കുക. പലതും തരണം ചെയ്ത് വിജയം വരിച്ചവരുടെ പുറമേയുള്ള ദൃശ്യഭംഗി മാത്രമാണ് നാം കാണുന്നതും വിലയിരുത്തുന്നതും.

ഇതിൻ്റെ എല്ലാം കനൽ വഴികളോ ആന്തരികാവസ്ഥകളോ അറിയണമെന്നില്ല. അന്യരുടെ ആയാസ ജീവിതം കാണാതെ ഐശ്വര്യം മാത്രം കാണുന്നവർ അജ്ഞരാണ്. ഒരുപക്ഷെ താനായിരുന്നു അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നതെങ്കിൽ അതിലും വലിയ പരാജയം സംഭവിക്കുമായേനെ എന്നും ചിന്തിക്കണം. പുറത്തു കാണുന്ന സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അകജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. മറച്ചുവച്ച പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഇത്തരം ജീവിതത്തെ കല്ലും മുള്ളും നിറച്ചതാക്കുന്നുണ്ടാവാം. പുറം കാഴ്ചയുടെ നയനസുഖം അകം അവസ്ഥകൾക്കുണ്ടാവണമെന്നില്ല. മറ്റുള്ളവരുടെ ഒപ്പമെത്താൻ തന്ത്രപ്പെടുന്നവർ അവരുടെ യാതനകളും

0: ില്ല മറച്ചുവച്ച പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഇത്തരം ജീവിതത്തെ കല്ലും മുള്ളും നിറച്ചതാക്കുന്നുണ്ടാവാം. പുറം കാഴ്ചയുടെ നയനസുഖം അകം അവസ്ഥകൾക്കുണ്ടാവണമെന്നില്ല. മറ്റുള്ളവരുടെ ഒപ്പമെത്താൻ തന്ത്രപ്പെടുന്നവർ അവരുടെ യാതനകളും പങ്കിട്ടെടുക്കാൻ മനസ്സുകൊണ്ടെങ്കിലും തയ്യാറാവണം. അവനവനിലെ സാധ്യതകൾ തിരിച്ചറിയണം. വീഴ്ചകൾ മനസ്സിലാക്കണം. നമുക്ക് നാം ആയാൽ മതി. അതിൽ സന്തോഷങ്ങളും സാധ്യതകളും സൃഷ്ടിക്കാൻ ശ്രമിക്കാം. അന്യന്റെ പ്രതിബിംബം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ അവനവനിലെ അത്ഭുതങ്ങളെക്കുറിച്ച് അജ്ഞരാണ്. അരങ്ങിൽ പ്രദർശിപ്പിക്കപ്പെട്ട ജീവിതമായിരിക്കില്ല യാഥാർത്ഥ്യം. അത് അണിയറയിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും.
1: സി ആർ രവിനമ്പ്യാർ കുമരനല്ലൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് തിരുനെല്ലൂർ കരുണാകരന്റെ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ജയന്തി കൃഷ്ണ.

0: After his visit to Oman, Dr. Jaishankar will visit New York on 13 July to launch India's official campaign for the UN Security Council tenure 2028-29. He will then attend the third India-EU Trade and Technology Council meeting and interact with his European Union and Belgian counterparts in Brussels on 14th and 15th July. Union Petroleum and Natural Gas Minister Hardeep Singh Puri has said that ethanol is not a new concept and has been in use for over a century. Addressing a gathering in Rajasthan, Mr. Puri said that the government welcomes constructive criticism of the government's biofuel blending program and assured that the government will incorporate suggestions into its work and make the necessary corrections. Mr. Puri also said that the idea of ethanol blending in India was first initiated during the previous Congress-led government. In the FIFA World Cup, Morocco stormed into the quarterfinals with a commanding 3-0 victory over Canada in Houston, Texas today. And that is the end of this news bulletin.
1: Agashavani, Thrissur. Samayam 6 mani kazhinju 10 minute. Arayippukal. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, സുജാത മാർക്കോസ് എന്നിവർ പാടിയത്. 6:35 വിളംബരം, ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7 പുലരിപ്പൂക്കളി മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 അക്ഷര കേരളം, മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം. ആകാശവാണിയുടെ റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും മാധ്യമപ്രവർത്തകരുമായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന പ്രഭാഷണം. കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ബഷീർ അനുസ്മരണം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ദേശീയ നാടോടി ലളിത സംഗീത പരിപാടി പുനഃപ്രക്ഷേപണം. മാർഗി മധുവും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, അമൽ ആന്റണി ആലപിക്കുന്ന ലളിതഗാനങ്ങൾ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ടി എസ് രാധാകൃഷ്ണൻ. വിൽസൺ കെ എക്സ് കീബോർഡ്, ബാബു വർഗീസ് റിഥം പാഡ്, സി എൻ കെ മൂർത്തി പുല്ലാങ്കുഴൽ, സി ശ്രീകുമാർ തബല. അവതരണം ആകാശവാണി തൃശൂർ നിലയം. 9:30 ബാലലോകം, കഥ കേൾക്കാം കൂട്ടുകാരെ. അനഘയുടെ സ്വപ്നം എന്ന കഥ പ്രദീപ് പേരശന്നൂർ അവതരിപ്പിക്കുന്നു. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിലെ സെന്റ് ജോസഫ് കോൺവെന്റ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. 10:00 ലളിത സംഗീത പാഠം, പി സിന്ധുമോൾ രചിച്ച ഗാനം, പഠിപ്പിക്കുന്നത് എ ഇ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് ദിനി സുനിൽ. 10:15 വൈകിട്ട് 4:30 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 10:25 റീഗൽ ജുവല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുക്കുന്നത് നന്ദിനി സി ജി ചേറ്റുപുഴ. 10:45 ഗസൽ, 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഭഗവതി പാട്ട്, തൃപ്പാളൂർ കൃഷ്ണദാസനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, എന്താണ് കരട്ടകോണസ്, ഡോക്ടർ ആര്യ എ എച്ച് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് പ്രിയ, പദം പ്രിയ. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളിപ്പദങ്ങൾ, കലാമണ്ഡലം ഗിരീശനും സംഘവും അവതരിപ്പിച്ചത്. 3:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 3:30 കെ എൻ മീരയുടെ സംഗീത കച്ചേരി, ഗിരീഷ് കുമാർ എൽ എസ് ചാലക്കുടി വയലിൻ, രാമക്കൽമേട് കലൈനാഥ് മൃദംഗം. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം, റൊമൈൻ റോളൻഡിൻ്റെ മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം. അവതരണം അഞ്ജു പി അർജുൻ.

0: 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകളതിസാദരം പുനഃപ്രക്ഷേപണം. മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ അവതരണം വൈ എസ് പൗർണമി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃത വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മുതൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന കളിയുടെ ദൃക്സാക്ഷി വിവരണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. രാത്രി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: കാഴ്ച
2: തിങ്കൾ രാവിലെ 8:30.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
4: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
0: ആകാശവാണി, തൃശൂർ. പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ. പാടിയത് സുജാത, മാർക്കോസ് എന്നിവർ.

0: സുജാത മാർക്കോസ് എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
4: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി,
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
7: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി,
0: ആകാശവാണി, തൃശൂർ.
8: വിളംബരം, പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. KSRTC ബസ്സിലെ സൗജന്യ യാത്രയിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക ഫലപ്രദമായ നിക്ഷേപമായി മാറ്റുന്നതിന് KSFE പിങ് ചിട്ടി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്വതന്ത്ര സ്വഭാവമുള്ള 2 കോൺസ്റ്റിറ്റ്യൂവൻ കോളേജുകൾ തുടങ്ങാൻ സർക്കാർ നീക്കം. ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലെ തൃശൂർ മെഡിക്കൽ കോളേജ്, സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ CET എന്നീ കോളേജുകളിലാണ് ഇപ്രകാരം കോൺസ്റ്റിറ്റ്യൂവൻ പദവിയിലേക്ക് ഉയർത്തുന്നത്. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും സംരംഭക വികസനത്തിനുമായി ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി KA തുളസി. പദ്ധതിയുടെ പ്രാരംഭഘട്ടം പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കും. സിനിമകളുടെയും OTT ഉള്ളടക്കങ്ങളുടെയും വ്യാജപതിപ്പ് പ്രചരിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ടെലഗ്രാമിന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഗഗൻയാൻ ദൌത്യത്തിന്റെ പാരാഷൂട്ട് പരീക്ഷണത്തിന് ഉപയോഗിക്കാൻ പുതിയതായി വികസിപ്പിച്ച സോൾവ് റോക്കറ്റിന്റെ ആദ്യ എഞ്ചിൻ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. വ്യാപാരം, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം നാളെ മുതൽ. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായ റിം ഓഫ് പസഫിക് എക്സസൈസിൽ പങ്കെടുക്കാൻ ഇന്ത്യയും. ഈ മാസം 31 വരെ ഹവായ് ദ്വീപിലും പരിസരങ്ങളിലുമാണ് അഭ്യാസം. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീനയും, എതിരില്ലാത്ത 1 ഗോളിന് ഖാനയെ തോൽപ്പിച്ച് കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മറ്റൊരു മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് കീഴടക്കി മൊറോക്കോ ക്വാർട്ടറിൽ. രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി വൈഭവ് സൂര്യവംശി. മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന 2020 മത്സരത്തിലായിരുന്നു സൂര്യവംശിയുടെ അരങ്ങേറ്റം. സൂര്യവംശി മറികടന്നത് 1989 സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ ഇന്ന് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇതുവരെ കേട്ടത്
8: വിളംബരം.

ഇനി ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിൽ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഏത് അവാർഡാണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് നൽകപ്പെടുന്നത്? ചോദ്യം ആവർത്തിക്കാം. ഏത് അവാർഡാണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് നൽകപ്പെടുന്നത്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ.

0: സൈമഡ് വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ഏത് അവാർഡാണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് നൽകപ്പെടുന്നത്? ഉത്തരം രാവിലെ 7:55.

രാവിലെ 7:05 അക്ഷരകേരളം. മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം. ആകാശവാണിയുടെ റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന പ്രഭാഷണം. കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ബഷീർ അനുസ്മരണം. ശ്രോതാക്കൾക്കൊപ്പം 8:30 ദേശീയ നാടോടി ലളിത സംഗീത പരിപാടി പുനഃപ്രക്ഷേപണം. മാർഗി മധുവും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്. അമൽ ആന്റണി ആലപിക്കുന്ന ലളിതഗാനങ്ങൾ. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം TS രാധാകൃഷ്ണൻ. വിൽസൺ KS കീബോർഡ്. ബാബു വർഗീസ് റിഥം പാഡ്. CNK മൂർത്തി പുല്ലാങ്കുഴൽ. സി ശ്രീകുമാർ തബല. അവതരണം ആകാശവാണി തൃശൂർ നിലയം. രാവിലെ 8:30. ബാലലോകം. കഥ കേൾക്കാം കൂട്ടുകാരെ. അനഘയുടെ സ്വപ്നം എന്ന കഥ പ്രദീപ് പെരശന്നൂർ അവതരിപ്പിക്കുന്നു. തൃശൂർ മിഷൻ കോട്ടേഴ്സിലെ സെന്റ് ജോസഫ് കോൺവെന്റ് LP സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. പാട്ടോർമ്മകൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുക്കുന്നത് നന്ദിനി CG ചേറ്റുപുഴ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് പ്രിയ. പദം പ്രിയ.

ഉച്ചയ്ക്ക് 3:30 കെ എൻ മേരിയുടെ സംഗീത കച്ചേരി. ഗിരീഷ് കുമാർ എല്ലസ് ചാലക്കുടി വയലിൻ, രാമക്കൽമേട് കലൈനാഥ് മൃദംഗം. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. റൊമേൻ റോളൻഡിൻ്റെ മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം അവതരണം അഞ്ജു പി അർജുനൻ. 5:20 കഥകൾ അതിസാദരം പുനഃപ്രക്ഷേപണം. മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ അവതരണം വൈ എസ് പൗർണമി. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്. കൊടുകൈ പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
5: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. 2018 ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത്. സന്ദർശനവേളയിൽ മോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാൻഡിലും എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
4: ഗുജറാത്തിലെ സനന്തിൽ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 7,500 കോടിയിലധികം രൂപ ചെലവിൽ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത സൌകര്യം രാജ്യത്തിന്റെ സാങ്കേതിക ഉൽപ്പാദന മുന്നേറ്റത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ പദ്ധതിക്ക് 5 ബില്യൺ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വാർഷിക ഉൽപ്പാദന ശേഷിയുണ്ടാകും. മെമ്മറി, സ്റ്റോറേജ് എന്നിവയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ആഗോള ആവശ്യം പരിഹരിക്കാൻ ഇത് സഹായകമാകും. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികവേളയിൽ US പ്രസിഡന്റ് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ജനാധിപത്യം, നിയമവാഴ്ച എന്നിവയിൽ തന്ത്രപരമായ പങ്കാളിത്തത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലെന്ന് മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണവില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ

0: വിലയിൽ 13% വർധനയുണ്ടായി. പരിഷ്കരിച്ച സംഭരണ വില, കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും വിവിധ പദ്ധതികൾ കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ മന്ത്രി വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ മനസ്സിലാക്കാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നാടിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ പരാഗ്വയെ പരാജയപ്പെടുത്തി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
1: പരുക്കിനടവുകളും കയ്യാങ്കളിയും 8 മഞ്ഞക്കാടുകളും കണ്ട മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കാനഡയെ തകർത്തത്. 50-82 മിനിറ്റുകളിൽ അസദിൻ ഔനാഹിയുടെ 2 ഗോളുകളും നിശ്ചിത സമയത്തിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിൽ സൂഫിയാൻ റഹീമയുടെ ഗോളുമാണ് മൊറോക്കോയ്ക്ക് ഗംഭീര വിജയം സമ്മാനിച്ചത്. 1st പകുതിയിൽ കാനഡ മികച്ച ആക്രമണങ്ങൾ നടത്തി വെല്ലുവിളി സൃഷ്ടിച്ചെങ്കിലും 2nd പകുതിയിൽ മത്സരം അവരെ കൈവിടുകയായിരുന്നു. പരാഗ്വയ്ക്കെതിരെ ഫ്രാൻസിന്റെ ഗോൾ വർഷം പ്രതീക്ഷിച്ച മത്സരത്തിൽ എംബാപ്പെ നേടിയ ഒരൊറ്റ പെനാൾട്ടി ഗോളിനാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. കടുത്ത പ്രതിരോധമൊരുക്കി ഫ്രഞ്ച് പടയുടെ തുടർച്ചയായ മുന്നേറ്റങ്ങളെ ലാറ്റിൻ അമേരിക്കൻ ടീം സമർത്ഥമായി പ്രതിരോധിക്കുകയായിരുന്നു. 66th മിനിറ്റിൽ പന്തുമായി ബോക്സിലേക്ക് കയറിയ ഡെസിരെ ഡ്യുവോയെ പരാഗ്വേ താരം ഡിയാഗോ ഗോമസ് വീഴ്ത്തിയതിന് ഫ്രാൻസിന് അനുകൂലമായി പെനാൾട്ടി ലഭിച്ചു. വാർ പരിശോധനകൾക്ക് ശേഷമാണ് റഫറി തീരുമാനത്തിലെത്തിയത്. കിക്കെടുത്ത സൂപ്പർ താരം കിലിയൻ എംബാപ്പെ സമ്മർദ്ദങ്ങളില്ലാതെ പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് പന്തെത്തിച്ചു. ക്വാർട്ടറിൽ ഫ്രാൻസ് മൊറോക്കയെ നേരിടും.
0: ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാത്രി 8:00 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിനിറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 3rd മത്സരം മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജിൽ നടക്കും. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ

അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കുമെന്ന് ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൗൺസിൽ സ്വിമ്മിംഗ് പൂളിൽ നടക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പാലക്കാട്ടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനം വകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിന്റെ വില യഥാസമയം നൽകുന്നതിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി എ സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 90 48 255 333.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493 26 2262.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 85 47 07 7 3, മറ്റൊരു നമ്പർ 04 87 23 70 7 3. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾ അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, വിളാധിഷ്ഠിത കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, മികച്ച കർഷകൻ SC വിഭാഗം 1 അവാർഡ് എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനടുത്തതോ ആയ കുറഞ്ഞത് 50 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുമായിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 13 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ 9383471448, മറ്റൊരു നമ്പർ 04802852800. നമ്പറുകൾ ആവർത്തിക്കാം: 9383471448, 04802852800. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.in എന്ന വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഈ മാസം 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 തയ്യാറാക്കിയ കോഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താം. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഓൺലൈൻ ലിങ്ക് വഴി ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 04872438566. തുടർച്ചയായ മഴ മൂലം തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി മാംഗോ സേബ് നിറച്ച സുഷിരങ്ങളിട്ട ചെറു പോളിത്തീൻ പാക്കറ്റുകൾ 3 വീതം ഓരോ തെങ്ങിൻ്റെ കൂമ്പിന് ചുറ്റും കവിളിൽ വയ്ക്കുക. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറും.

0: മാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ എറണാകുളം 9383471150, തൃശൂർ 9383473242, പാലക്കാട് 9383471457.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
0: അക്ഷര കേരളം.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് അക്ഷര കേരളത്തിൽ ആദ്യം ഒരു ലഘു പ്രഭാഷണം കേൾക്കാം. മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം. ഈ വിഷയത്തെ അധികരിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ സംസാരിക്കുന്നു.
8: എന്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ കൗതുകം എനിക്ക് തോന്നിയത് ഒരു റേഡിയോ ശ്രോതാവായിട്ടിരിക്കുമ്പോൾ ഞാൻ എന്നും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ ഒരു സ്റ്റുഡിയോക്കുള്ളിലിരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് വിദൂരത്തിൽ എവിടെയോ ഇരുന്ന് ഒരു ശ്രോതാവ് അവൻ്റെ തലച്ചോറിലെ ഭാവനയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു ദൃശ്യമാധ്യമത്തിലേക്ക് ഞാൻ ചെന്ന് കയറുമ്പോൾ ഞാൻ നടപ്പിലാക്കിയ പരിപാടികളിൽ പലതും റേഡിയോയുടെ സ്വഭാവമുള്ളതായിരുന്നു. അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിത്തന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ എക്കാലത്തും ഈ ദൃശ്യമാധ്യമത്തിൻ്റെ ഇടനാഴിയിലൂടെ നടക്കുമ്പോഴും വാർത്താ ചാനലുകളിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ആകാശവാണി എനിക്കൊരു കുടയാണ്, ഒരു സൗഹൃദത്തിൻ്റെ കുട, ഒരു സഹായത്തിൻ്റെ കുട. വാർത്താ ചാനലിലേക്ക് ഞാൻ വരുമ്പോൾ സംസാരം വ്യാപകമായി 485 ഇങ്ങനെ പറയുന്ന ഒരു വാർത്താ അവതരണ രീതി ടെലിവിഷനിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞാൻ റേഡിയോയിൽ നമ്മൾ വളരെ ഇങ്ങനെ അനൗപചാരികമായിട്ടൊക്കെ സംസാരിച്ചൊരു ശീലമായിരുന്നു. ആ ശീലം വെച്ചാണ് ഞാൻ സംസാരിച്ചത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ വാക്കുകൾ കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ടെലിവിഷനായാലും അത് റേഡിയോ ആയാലും ജനങ്ങളെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആകാശവാണിക്ക് തനതായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അശ്വിനി വൈഷ്ണവ് എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. ഡൽഹി വെച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായിട്ടൊരു മീറ്റിങ്ങിന് പോയതാണ്. അർണ ഗോസ്വാമി പോലെ ഇന്ത്യയിലെ ടെലിവിഷൻ പ്രക്ഷേപണത്തിൽ മുന്നിൽ നിൽക്കുന്ന ചില ആളുകളൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരോടൊപ്പം ഞാനുണ്ടായിരുന്നു. അപ്പം പ്രധാനമന്ത്രിയുടെ ഞങ്ങളോടുള്ള സംവാദം മിനിറ്റ് ചെയ്യാൻ വന്നതാണ് വാർത്താവിതരണ മന്ത്രി. അപ്പോൾ നമ്മളൊക്കെ മിനിറ്റ് എഴുന്നോളൂ, അദ്ദേഹം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അല്പനേരം സംസാരിച്ചു. അപ്പോൾ അർണാ ഗോസ്വാമി പറഞ്ഞു, അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശനുമായിട്ടും ഒക്കെ ചില ബന്ധങ്ങളുണ്ട്, അദ്ദേഹം അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം അശ്വിനി വൈഷ്ണവിന് വളരെ സന്തോഷമായി. ഒരുപക്ഷെ ഇത്രയും വലിയ ഒരു ശൃംഖല ഓൾ ഇന്ത്യ റേഡിയോ പോലെ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നെനിക്ക് സംശയമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. റേഡിയോ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് വലിയ കരുത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രക്ഷേപകനാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഇത്രയും കാലത്ത് ഏതാണ്ട് നിങ്ങൾ പറഞ്ഞ ഞാൻ 1984 തൃശ്ശൂർ ആകാശവാണിയിൽ ജോലി ചെല്ലുന്നത്. ഇത്രയും കാലത്തെ റേഡിയോ ബന്ധവും ടെലിവിഷൻ ബന്ധങ്ങളും എനിക്കുണ്ട്. എൻ്റെ വാർത്തയ്ക്ക് മുന്നിലേക്ക് നടന്നു കയറിയാൻ ഞാൻ ഇപ്പോഴും എൻ്റെ പ്രക്ഷേപണത്തിൻ്റെ കരുത്ത് വെച്ച് അനുവദിക്കുന്നില്ല. എന്താണ് ഒരു റേഡിയോയുടെ കുഴപ്പം എന്ന് ഒരാൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കടൽക്കരയിൽ ഒരു കാമുകനും കാമുകയും കൂടി ഇരിക്കുമ്പോൾ അവർ മൗനത്തിലാണെങ്കിൽ അത് പറയണം, അതാണ് ഈ റേഡിയോയുടെ പ്രശ്നം. അതായത് എത്ര നേരമായി നീ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്ന് കാമുകൻ പറഞ്ഞാലേ കാമുകി മൗനത്തിലാണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ കറണ്ട് പോയെന്ന് വിചാരിക്കും. അതാണ് എൻ്റെ പ്രശ്നം. അതുപോലെ

0: കാലനിപ്പോൾ പോത്തിൻ്റെ പുറത്ത് വരുവാണെങ്കിൽ അതും പറയണം. പോത്തിൻ്റെ പുറത്ത് ഇതാ കാലൻ വരികയാണ്, ഓ ഇന്ന് നല്ല കാഴ്ചയാണ് പോത്തെ എന്ന് പറയണം. മാത്രമല്ല, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുകയാണെങ്കിലും റേഡിയോയിലാണെങ്കിൽ പറഞ്ഞേ പറ്റൂ, ഓ ഞാനിപ്പോൾ മരിക്കുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വിറയൽ വരികയും ഈ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൃദയസ്തംഭനം വന്ന് ഞാനിപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് ശ്രോതാക്കളെ എന്ന് പറഞ്ഞാലേ ഇയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാളെ ചാക്കാലെ അടുത്തു എന്നുള്ളത് ശ്രോതാവിന് മനസ്സിലാവും. അപ്പോൾ അത് എത്ര സുഖകരമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. എൻ്റെ ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ ഞാൻ ഈ തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ ആളുണ്ടോ നോക്കിയിട്ട് ഉറപ്പിച്ച് കേൾക്കുന്ന ഒരു സംഭവമായിരുന്നു രാമേന്ദ്രൻ ചേട്ടൻ്റെ ശബ്ദം അനുകരിക്കുന്നത്. കൗതുക വാർത്തകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സത്യത്തിൽ എന്നെ ആകാശവാണിയിലേക്ക് വലിച്ചടിപ്പിച്ച ആളാരാണെന്ന് ചോദിച്ചാൽ രാമേന്ദ്രൻ ചേട്ടനാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യവും അതിലെ നാടകീയതയും എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അപകർഷത എന്ന് പറയുന്ന ഒരു സംഭവം ആകാശവാണി എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് ആവശ്യമില്ല. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ കരുത്തുള്ള ഒരു പ്രക്ഷേപണ ശൃംഖലയാണ് ആകാശവാണി. ഒരു പ്രക്ഷേപകൻ്റെ ലൈഫിൽ ഒരുപാട് ധർമ്മസങ്കടങ്ങൾ ഉണ്ടാകും. ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതോട് പറയുന്നറിയാമോ, നിങ്ങൾ രണ്ട് ചുവട് വീഴുമ്പോൾ മൂന്ന് ചുവട് ഓടിക്കയറാനുള്ള ഒരു കരുത്ത് നിങ്ങൾ ഹൃദയസ്ഥമാക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനിപ്പോഴും ഈ ആകാശവാണിയിലും ദൂരദർശനിലും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അവിടെ എന്തെങ്കിലും സേവനമനുഷ്ഠിക്കാനുള്ള അവസരം ഉണ്ടായാൽ ഞാനിപ്പോഴും കൈവിടത്തില്ല. ഇത് നമുക്ക് പെറ്റമ്മ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വികാരമാണ് ഈ തൃശ്ശൂരിലെ ആകാശവാണി നിലയം.
1: മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം. ഈ വിഷയത്തെ അധികരിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രിയരേ, ഇന്ന് ബഷീർ ഓർമ്മദിനമാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1994 ജൂലൈ 5 നമ്മോട് വിട പറഞ്ഞത്. ആ അതുല്യ പ്രതിഭ നമ്മെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനത്തിലൂടെ, സാധാരണക്കാരുടെ ഹൃദയത്തോട് ചേർന്ന ഭാഷയിലൂടെ അദ്ദേഹം ജനകീയനായി. സാഹിത്യ ലോകത്തിലേക്ക് ഒരു ബഷീറിയൻ എഴുത്തുരീതി സമ്മാനിച്ച അദ്ദേഹത്തിന്റെ കൃതികൾ വായനക്കാർക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ടതാണ്. അക്ഷരകേരളത്തിൽ അടുത്തതായി ബഷീർ അനുസ്മരണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ.
2: മലയാളികൾ ഏറെ സ്നേഹത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ച് ആദരിച്ച ആരാധിച്ച വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് 32 പിന്നിടുകയാണ്. ബഷീർ നമുക്ക് സമ്മാനിച്ച കഥാപാത്രങ്ങൾ, ജീവിതകഥ സന്ദർഭങ്ങൾ ഇന്നും എന്നും ചർച്ചകൾക്ക് നമ്മുടെ മനസ്സിനെ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ ബന്ധമുണ്ട് ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ കഥാസന്ദർഭങ്ങൾക്കും നമ്മുടെ ജീവിതവുമായിട്ട്. ഒരേ സമയം നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിലപ്പോഴെങ്കിലും കരയിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആ കഥാശാഖയിൽ പിറന്ന ഓരോ കഥാപാത്രങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മോട്, നമ്മുടെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റേത് കഥാകൃത്തുക്കളെക്കാളും ജീവിത അനുഭവങ്ങൾ അദ്ദേഹത്തിന് സ്വായത്തമായി ലഭിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആ കാലഘട്ടത്തിൽ പണ്ഡിത സമൂഹം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിൽ സാഹിത്യവും ഭാഷയും ഉണ്ടായിരുന്നപ്പോഴും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ, സാധാരണക്കാരന്റെ ഭാഷയിൽ, അവൻ സംസാരിക്കുന്ന ശൈലിയിൽ കഥകൾ എഴുതുകയും കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ അംഗീകരിക്കപ്പെടുകയുണ്ടായി എന്നുള്ളത് ഒരു സ്വാഭാവിക നീതി മാത്രമാണ്. ഒരുപക്ഷെ ഇന്നും ആ കഥാപാത്രങ്ങൾക്കും കഥാപരിസരങ്ങൾക്കും പ്രാധാന്യം കിട്ടുന്നതും പ്രസക്തി ഉണ്ടാകുന്നതും നമ്മുടെ ജീവിതവുമായിട്ട് അതെല്ലാം ഇന്നും അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത്രയധികം അനുഭവങ്ങളുള്ള ഒരാൾ മലയാള സാഹിത്യത്തിൽ കുറവാണ് എന്ന് പറയേണ്ടി വരും. തൻ്റെ അനുഭവങ്ങളും പരിചിതമായ കഥാപരിസരങ്ങളും അതിനെല്ലാം ഉപരി തനിക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളെ, മനുഷ്യനുണ്ടാകാം, മൃഗങ്ങളുണ്ടാകാം, സസ്യ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകാം, അതെല്ലാം ഒരു കഥാലോകത്ത് തൻ്റെ കഥാപാത്രങ്ങളായി സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് പരിചയമുള്ള ആ പരിസരത്തെ തുറന്ന് എഴുതി കാണിച്ചു തരികയാണ് ബഷീർ തൻ്റെ കൃതികളിലൂടെ ചെയ്തത്. നിരന്തരമായ യാത്രകൾ, ഒരുപക്ഷെ ജീവിതത്തിന്റെ പൊരുളുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകളോ ജീവിത ക്ലേശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാത്രകളോ എന്നിന്നും നിരീക്ഷക കുലത്തിന് കണ്ടുപിടിക്കാനാവാത്ത യാത്രകൾ, അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ള അനുഭവങ്ങൾ നിരവധിയാണ്. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനവുമായിട്ട്

അദ്ദേഹം ചേർന്ന് നിന്നുകൊണ്ട് ഒട്ടനവധി സമരങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. ഗാന്ധിജിയെ കണ്ട നിമിഷത്തിൽ തന്നെ ഞാൻ ഗാന്ധിജിയെ തൊട്ടു എന്ന് പറയാൻ അദ്ദേഹം സന്മനസ് കാണിച്ചു. അത് വലിയ സംഭവം തന്നെയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തും അദ്ദേഹം ജയിൽവാസം ഉൾപ്പെടെയുള്ള അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള തിരിച്ചുവരവിലാണ് ആ പുസ്തകങ്ങളുടെ രചനയിലേക്ക് അദ്ദേഹം കടക്കുന്നത്. ബാല്യകാല സഖി ആയിരുന്നു ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അറിയപ്പെടുന്ന കഥ എന്ന് വേണമെങ്കിൽ പറയാം. സുഹറ ബാല്യകാല സഖിയിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്ന ജീവിതാനുഭവങ്ങളും ജീവിത ദർശനങ്ങളും ചെറുതായ ഒന്നല്ല. എഴുത്തിന്റെ ആ ശൈലി, ആ ലാളിത്യം, അതിൽ നർമ്മഭാവനയിലൂടെ അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ, പ്രതിസന്ധികൾ, തത്വസംഹിതകൾ ഒക്കെ തന്നെ അന്നത്തെ വായനാ സമൂഹവും ഇന്നത്തെ വായനാ സമൂഹവും ഒരുപോലെ കൈനീട്ടി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. തന്റെ അനുഭവങ്ങൾ തനിക്ക് സ്വായത്തമായിട്ട് അല്ലെങ്കിൽ താൻ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ കഥയുടെ വിഷയങ്ങളായിട്ട് അദ്ദേഹം രൂപം കൊടുക്കുകയുണ്ടായി. മതിലുകൾ അത്തരത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കൃതിയാണ്. ഒരു മതിലിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ. ബഷീർ തന്നെയാണ് ഒരു കഥാപാത്രം. നാരായണിലൂടെ അദ്ദേഹം കൊണ്ടുവരുന്ന ജീവിതത്തിന്റെ ചില ദർശനങ്ങൾ മലയാള സാഹിത്യത്തിൽ അത്യപൂർവമാണ്. വിവാഹശേഷം കുടുംബത്തിനോടൊപ്പം അദ്ദേഹം ബേപ്പൂരിൽ സ്ഥിരതാമസമായപ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ് പാത്തുമ്മയുടെ ആട് നമ്മൾ കാണിച്ചത്. ഒരാടിനെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം കഥ പറഞ്ഞു പോകുന്നത്. ഇന്നും എത്ര രസകരമായിട്ടാണ് നമ്മൾ ആ കഥ വായിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നത്. ഇത് നർമ്മബോധത്തോടെ സാഹിത്യത്തെ കൈകാര്യം ചെയ്യുന്നത്, അതിലെല്ലാം ഉപരി ഒരു തത്വശാസ്ത്രത്തെ, ജീവിതം എന്ന സമരത്തെ അവതരിപ്പിക്കുന്നത് ബഷീർ കാണിച്ച ആ വൈദഗ്ധ്യപാരമാണ് എന്ന് പറയാതെ വയ്യ. ആ വൈവിധ്യത്തിന്റെ പാതയിലൂടെ അദ്ദേഹത്തിന്റെ സഞ്ചാരം എഴുത്ത് ലോകത്ത് ഒരൊറ്റയാനാക്കി അദ്ദേഹത്തെ മാറ്റി എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആ കാലഘട്ടത്തിലെ സമൂഹം എഴുത്തിനെയും സാഹിത്യത്തെയും ഭാഷയുമൊക്കെ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിലാണ് അതിവിപ്ലവകരമായി ഒരു മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ട് ബഷീർ കടന്നു വന്നത്. ഒരുപക്ഷെ ആ പാതയിൽ ഇന്ന് നോക്കിയാലും ബഷീർ മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. എന്റെ ഉപ്പുപ്പക്കാരും ആനയുണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശ്, അല്ലെങ്കിൽ പ്രേമലേഖനത്തിലെ കേശവൻ നായർ, സാറാമ തുടങ്ങിയതൊക്കെ തന്നെ വിപ്ലവകരമായ കഥാപാത്രങ്ങൾ. അതൊക്കെ ആ സമൂഹത്തിന്റെ പ്രതിച്ഛായയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഒരു കണ്ണാടി എടുത്തു വെച്ച് അന്നത്തെ സമൂഹത്തെ നമ്മൾ നോക്കിയാൽ ആ കഥാപാത്രങ്ങളെല്ലാം ആ സമൂഹത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഇന്നും നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ. അതുകൊണ്ടായിരിക്കാം ഇന്നത്തെ സമൂഹവും രണ്ടു കൈ നീട്ടി സജീവമാക്കി നിരന്തരമായി ബഷീർ കഥകൾ ചർച്ച ചെയ്യുന്നു. ഒരേ സമയം നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്, അതോടൊപ്പം നമ്മളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും അദ്ദേഹത്തിന്റെ കഥകൾ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഭൂമിയുടെ അവകാശികളിലും ശബ്ദങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അനടക്ക നിമിഷത്തിൽ അത് അദ്ദേഹം ആവർത്തിച്ചു തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നീലവെളിച്ചം പോലുള്ള ഒരു കഥയിലൂടെ മലയാളത്തിലെ ആദ്യത്തെ ഒരു ലക്ഷണമൊത്ത ഹൊറർ കഥ അവതരിപ്പിക്കുമ്പോൾ ഇതിലേതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഏതാണ് മിഥ്യ എന്ന് തിരിച്ചറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുന്ന മാനസികാവസ്ഥയിലേക്ക് വായനക്കാരൻ മാറുന്നുണ്ട്. അത് തന്നെയല്ലേ ഒരു കഥാകാരന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. പ്രവാചകനോ പണ്ഡിതനോ അല്ലാത്ത ഒരാൾ, സാധാരണക്കാരിൽ സാധാരണക്കാരനായി മാത്രം ജീവിച്ചിരുന്ന ഒരാൾ, ഒരു മാംഗോസ്റ്റീൻ മരത്തിന് കീഴിൽ സ്വന്തം ചാരികസരിൽ നിന്ന് ലോകത്തെ കണ്ടൊരാൾ, ഇത്രയധികം നർമ്മത്തോടെ ഇത്രയധികം ലാഘവത്തോടെ ജീവിതത്തെ സമീപിക്കുകയും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിട്ടപ്പോഴും അതിനെയെല്ലാം കഥാപാത്രങ്ങളിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് മറ്റേത് കഥാകാരനാണ് നമുക്കുള്ളത്. അതുകൊണ്ടൊക്കെ ആവാം ബഷീർ ഇന്നും മലയാളികളുടെ ചർച്ചയിൽ സജീവ വിഷയമാണ്. ബഷീറിന്റെ കഥാപാത്രങ്ങൾ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവരാണ്. ആ കഥാസന്ദർഭങ്ങൾ നാം ഇന്നും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ സംഭവിക്കുന്നത് തന്നെയാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കാലാനുവർത്തിയായി നിൽക്കേണ്ട കഥകൾ എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ കഥകൾ മാറുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഇത്ര ജീവിതഗന്ധിയായ ഓരോ കഥകളും അവതരിപ്പിക്കുമ്പോഴും ഒട്ടും നന്മഭാവം കുറയാതെ അവതരിപ്പിച്ചു എന്നുള്ളത് എത്രയോ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. നമ്മളിലെ എത്ര എഴുത്തുകാർക്ക് അതിന് കഴിയുന്നുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇനിയും ഇനിയും എത്ര കോടി വർഷങ്ങൾ കഴിഞ്ഞാലും ബഷീർ നമ്മൾ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച് നമുക്ക് സമ്മാനിച്ച് കടന്നുപോയ കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളും ഒക്കെ തന്നെ ഭൂമി ഉള്ളിടത്തോളം കാലം ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും, നിരന്തരമായ സംവാദ വിഷയമായിക്കൊണ്ടിരിക്കും, എന്നും ജീവിതഗന്ധിയായി നമ്മളെ ചുറ്റിപ്പടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതിൽ തർക്കമേയില്ല. വായനാ ലോകത്തിനും നിരൂപക ലോകത്തിനും ഇന്നും ജ്ഞാതമായ എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിനൊക്കെ ഇനിയും എത്രയോ പഠനങ്ങൾ വേണ്ടി വരും എന്നുകൂടി ഈ ദിനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാധാരണക്കാരന്റെ ജീവിതം സാധാരണക്കാരന്റെ സാഹിത്യത്തിലൂടെ അവന് പറഞ്ഞുകൊടുത്തു. എല്ലാ കഥാപാത്രങ്ങളെയും നന്മയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. അവൻ കള്ളനാകട്ടെ, കൊള്ളക്കാരനാകട്ടെ, ആരുമാകട്ടെ, എത്ര കുറ്റവാളിയാണ്

0: നന്മയുള്ള കഥാപാത്രമായി അവതരിപ്പിക്കുന്നതിൽ ബഷീർ കാണിച്ച ആ ഒരു ധീരത ഇതിഹാസം എഴുതാത്ത ഇതിഹാസകാരനാണ് ബഷീർ.
1: ബഷീർ അനുസ്മരണമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ.
2: അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: അക്ഷരകേരളം.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
6: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
5: പ്രായോജകർ
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299329.
9: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
10: അപ്പൊ ചേട്ടൻ അറിഞ്ഞല്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
9: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശ്ശൂർ വരെ പോകണ്ടല്ലോ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശ്ശൂർ റോഡ്, കാഞ്ഞാണി.
6: ഫോൺ 0487299329.
4: സഹപ്രായോജകർ തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
11: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
12: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
11: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
4: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
7: തൃശൂർ ജില്ലയിലെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള പൊതുവിഭാഗം കാർഡുടമകൾക്ക് ഈ മാസം 17-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487236004. നമ്പർ ഒരിക്കൽ കൂടി 0487236004. വ്യവസായ പരിശീലന വകുപ്പിന് കീഴിലുള്ള ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ വിവിധ ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. 20 ട്രേഡുകളിലായുള്ള ആകെ 832 സീറ്റുകളിലേക്കാണ് പ്രവേശനം നടക്കുന്നത്. താൽപ്പര്യമുള്ളവർക്ക് നാളെ വൈകിട്ട് 5 മണിക്കകം ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ITIകളിൽ നേരിട്ടെത്തി വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കണം. പ്രോസ്പെക്ടസും മാർഗനിർദ്ദേശങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0487027014491. നമ്പർ ഒരിക്കൽ കൂടി 0487027014491. പട്ടികജാതി വികസന വകുപ്പിന്റെ അധീനതയിൽ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ ITIകളിൽ 2026-27 അധ്യയന വർഷത്തെ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. മായന്നൂർ, എങ്കക്കാട്, പുല്ലൂറ്റ്, എടത്തിരുത്തി, നടത്തറ, വിയാർപുരം, ഹെർബർട്ട് നഗർ, എരുമപ്പെട്ടി, വരവൂർ എന്നീ ITIകളിലാണ് NCVT പാഠ്യപദ്ധതി അനുസരിച്ചുള്ള വിവിധ മെട്രിക്, നോൺ മെട്രിക് ട്രേഡുകളിൽ പരിശീലനം നൽകുന്നത്. ആകെ സീറ്റുകളുടെ 80% പട്ടികജാതി വിഭാഗത്തിനും 10% പട്ടികവർഗ വിഭാഗത്തിനും ബാക്കി 10% മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും വിഭാഗത്തിൽ മതിയായ അപേക്ഷകർ ഇല്ലാത്ത പക്ഷം പ്രസ്തുത ഒഴിവുകൾ നിബന്ധനകൾക്ക് വിധേയമായി പട്ടികജാതി, പട്ടികവർഗം എന്നീ ക്രമത്തിൽ നികത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487236031. നമ്പർ ആവർത്തിക്കാം, 0487236031.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
5: പ്രായോജകർ
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299329.
4: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
14: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം.
15: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
14: കണ്ണിന്റെ ആരോഗ്യം.

0: പരിപൂർണ പരിചരണം.
1: ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
2: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
3: ആകാശവാണി തൃശൂർ, സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞുജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. വിശദാംശങ്ങളിലേക്ക്.
4: പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം ഈ മാസം 6 മുതൽ 8 വരെയാണ് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ശ്രീ മോദിയുടെ 4th ഇന്തോനേഷ്യൻ സന്ദർശനമാണ് ഇത്. പ്രസിഡന്റ് സുബിയാന്തോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി തന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിലുള്ള പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2nd പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: വ്യോമയാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രാദേശിക വ്യോമ സർവീസ് പദ്ധതിയുടെ അടുത്തഘട്ടമായ വികസിത് ഉഡാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഉഡാൻ പദ്ധതിയുടെ തുടക്കം ഇന്ത്യയുടെ പ്രാദേശിക വ്യോമയാന മേഖലയിൽ പുതിയൊരു അധ്യായം കുറിക്കുമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി 100-ലധികം പുതിയ വിമാനത്താവളങ്ങളും 200-ഓളം ഹെലിപാഡുകളും വികസിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3rd ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. സവാളയുടെ സംഭരണ വില 13% വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ സംഭരണ വില സവാള കൃഷി ചെയ്യുന്ന കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ബഫർ സംവരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഉപഭോക്താകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ കരാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ യോഗം ഒരുമിച്ച് കൊണ്ടുവരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്തെ

0: സ്വകാര്യ സ്ഥാപനങ്ങളുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി കേരള പോലീസ്. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അപരിചിതമായ ലിങ്കുകളോ സാധാരണ രീതിക്ക് വിപരീതമായ എക്സ്റ്റൻഷനുകളോ ഉള്ള ഡോക്യുമെന്റുകൾ യാതൊരു കാരണവശാലും ഡൌൺലോഡ് ചെയ്യരുത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ നടത്തുന്നത്. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ കൈരളിയോട് വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ താൻ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സൃഷ്ടിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച ബഷീർ അതോടെ മലയാള സാഹിത്യത്തിൽ അവർക്കും തങ്ങളുടേതായ ഇരിപ്പിടം നൽകി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി രാജ്യത്ത് എഥനോൾ ഉപയോഗത്തിലുണ്ടെന്നും അതൊരു പുതിയ ആശയമല്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. സർക്കാരിന്റെ ജൈവ ഇന്ധന മിശ്രിത പരിപാടിയെക്കുറിച്ചുള്ള ക്രിയാത്മക വിമർശനങ്ങളെ സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: एथेनॉल का काम ना हमने इन्वेंट किया, 100 साल से इस पे काम हो रहा है. जो एक हेनरी फोर्ड, उसने उस समय गाड़ी चलाई है बायोफ्यूल से, केरोसिन से, फॉसिल फ्यूल से. मैं बात कर रहा हूँ 2006 से लेकर 2008. उस समय हमारा एक टारगेट था कि 5% हमें बायोफ्यूल ब्लेंडिंग करनी है 10 states और यूनियन टेरिटरी में, कर नहीं पाए. वो दूसरी बात है, 1.4% पे हमारी गाड़ी रुक गई.
0: അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് US നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഉയർന്ന താപനില വൈദ്യുതി വിതരണ ശൃംഖലകളിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇത് ഫിഫ ലോകകപ്പ് മത്സരങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ കടുത്ത ചൂടിനെ നേരിടാൻ ന്യൂയോർക്ക് നഗരാധികൃതർ നടപടികൾ സ്വീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച് ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന കളിയിൽ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഫ്രഞ്ച് വട തോൽപ്പിച്ചത്. 70th minute എംബാപ്പെയാണ് പെനാൽറ്റിയിലൂടെ ഫ്രാൻസിന് വിജയ ഗോൾ നേടിയത്. ക്വാർട്ടറിൽ മൊറോക്കയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ ഫൈനലിൽ ഇടം പിടിച്ചത്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 4 wicketsന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ മറികടന്നു. 5 മത്സര പരമ്പരയിലെ 3rd മത്സരം ചൊവ്വാഴ്ച നോട്ടിംഗ്ഹാമിൽ നടക്കും. ഡൽഹിയിൽ വോട്ടർപട്ടിക പുതുക്കുന്നതിനുള്ള പ്രത്യേക തീവ്രയജ്ഞത്തിന്റെ ആദ്യ 5 ദിവസങ്ങളിൽ ആകെ വോട്ടർമാരുടെ 32%ത്തിലധികം പേർക്ക് ഫോമുകൾ വിതരണം ചെയ്തു. ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കാര്യാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ശനിയാഴ്ച വരെ തലസ്ഥാനത്തുടനീളം 46,54,989 ഫോമുകൾ വിതരണം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനിൽ നിന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറും ബൂത്ത് ലെവൽ ഓഫീസറും ഉൾപ്പെടെയുള്ള സംഘം നേരിട്ടെത്തി പൂരിപ്പിച്ച ഫോം സ്വീകരിച്ചു. 1 മാസം നീണ്ടുനിൽക്കുന്ന ഭവന സന്ദർശന സർവേ ജൂലൈ 29 വരെ തുടരും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ ഡൽഹി കോടതി തള്ളി. കർഗർ ദുമ കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയാണ് ഇരുപ്രതികളും നൽകിയ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയെ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. ഭീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 6 രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനം

0: സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം തെറ്റിച്ച ഫ്രാൻസ്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
2: പ്രിയപ്പെട്ടവരെ, വീണ്ടും സ്വാഗതം.
3: ശ്രോതാക്കൾക്ക് June 5 ആകാശവാണി തൃശൂർ നിലയം സംഘടിപ്പിച്ച ശ്രവ്യോത്സവത്തിന്റെ വിശേഷങ്ങൾ ഇനിയും പങ്കുവച്ചിട്ട് മതിയാകുന്നില്ല എന്ന് തോന്നുന്നു.
2: ധാരാളം കത്തുകൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ?
3: അതെ, വിശദമായി തന്നെയാണ് അവരെല്ലാവരും എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് മുഴുവൻ വായിക്കാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. എങ്കിലും എഴുതിയവരുടെ പേരും മറ്റും പറയാം. ചന്ദ്രിക നാരായണൻ കാര്യാട്ടുകരയിൽ നിന്ന് വളരെ വിശദമായ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അന്ന് ആ പരിപാടിയിൽ ഭർത്താവിനൊപ്പം വരാനും പലരെയും പരിചയപ്പെടാനും കഴിഞ്ഞതിലൊക്കെ സന്തോഷവും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആകാശവാണിയുടെ പല പരിപാടികളെക്കുറിച്ചും അവർ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. 6 സ്വാസ്ഥ്യത്തിൽ മുതിർന്ന വ്യക്തികളിലെ ബ്രെയിൻ ട്യൂമർ തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിലെ റേഡിയേഷൻ ഓൺകോളജി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഫെബിൻ ആന്റണി നടത്തിയ പ്രഭാഷണം വളരെ നന്നായി എന്നും തുടങ്ങി നിരവധി പരിപാടികളെക്കുറിച്ച് അവർ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം വൈകി കിട്ടിയ മറ്റൊരു കത്ത് ശങ്കർ മണ്ണാർക്കാടിന്റേതാണ്. നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തൃശൂർ നിലയം സംഘടിപ്പിച്ച ശ്രവ്യോത്സവം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. സംഘാടനം കൊണ്ടും അവതരണ മികവുകൊണ്ടും ഏറെ ഇഷ്ടമായി എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. ആ പരിപാടിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. പരിപാടിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ ആശംസകളും അദ്ദേഹം നേർന്നിട്ടുണ്ട്. അടുത്തത് ചെറുതുരുത്തിയിൽ നിന്ന് ഓമന ജയൻ എഴുതുന്ന കത്താണ്. 90 നിറവിൽ നിറഞ്ഞു നിൽക്കുന്ന ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് കത്തിന്റെ ആരംഭമായി എഴുതിയിരിക്കുന്നത്. വളരെ ചെറുപ്പം മുതൽ തന്നെ റേഡിയോ കേട്ട് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ അച്ഛനെ റേഡിയോ വളരെ ഇഷ്ടമായിരുന്നു എന്ന് തുടങ്ങിയാണ് കത്ത്. ആകാശവാണിക്ക് എല്ലാവിധ ആശംസകളും അവർ നേർന്നിട്ടുണ്ട്. മച്ചാട് നിന്ന് സരോജിനി കെ എൻ എഴുതുന്ന കത്ത് ഇങ്ങനെയാണ്. 1978 മുതൽ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. അന്നു മുതൽ എങ്ങനെയാണ് റേഡിയോ കിട്ടിയത് എന്നൊക്കെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. 90 നിറവിൽ എത്തി നിൽക്കുന്ന ആകാശവാണിക്ക് അഭിനന്ദനങ്ങളും നേർന്നിട്ടുണ്ട്. ശ്രവ്യോത്സവം 2026 പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പിന്നിട്ട ആകാശവാണിയിൽ നിന്ന് ക്ഷണപത്രിക ലഭിച്ചു. വീട്ടിൽ നിന്ന് അനുവാദവും ലഭിച്ചു. അവിടെ വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടം ഉണ്ടായേനെ എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് പ്രിയ എം എൻ. വട്ടംകുളം KVUP കക്കിടിപ്പുറം സ്കൂളിലെ സംസ്കൃതം അധ്യാപിക കൂടിയാണ് അവർ. റേഡിയോയുടെ സ്ഥിരം ശ്രോതാവ് കൂടിയാണ് എന്നും എഴുതിയിട്ടുണ്ട്. എങ്കിലും ഇതുവരെ കത്തയക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സന്ദേശം അയച്ചിരിക്കുന്നത്. കത്തയക്കാൻ പ്രേരിപ്പിച്ചത് ശ്രവ്യോത്സവമാണ് എന്നും എഴുതിയിട്ടുണ്ട്. ദീർഘമായ ഒരു വാട്സപ്പ് സന്ദേശമാണ് എഴുതിയിരിക്കുന്നത്.
2: സത്യത്തിൽ ആകാശവാണി തൃശൂർ നിലയത്തിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ ഏവരെയും സംബന്ധിച്ചിടത്തോളം കത്തുകളിലൂടെയും ശബ്ദത്തിലൂടെയും എല്ലാം പരിചയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരുമായി ഞങ്ങൾക്കുള്ള ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ സാധിച്ചു എന്നതാണ്. മാത്രമല്ല, ഈ ശ്രവ്യോത്സവം പരിപാടിക്ക് ശേഷം ധാരാളം പേർ കത്തുകൾ അയക്കാൻ ആരംഭിക്കുകയും ആകാശവാണിയുമായി ഉണ്ടായിരുന്ന സൗഹൃദം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു എന്നതാണ്. ഇപ്പോഴും ശ്രവ്യോത്സവത്തെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ധാരാളം കത്തുകൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നതും. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി.
3: കഴിഞ്ഞ ദിവസത്തെ അക്ഷര കേരളത്തിൽ ശ്രവ്യോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നവതി പ്രഭാഷണത്തിൽ KA മുരളീധരൻ അവതരിപ്പിച്ച പ്രഭാഷണം പ്രക്ഷേപണം ചെയ്തിരുന്നു. അതേക്കുറിച്ചും നിരവധി പേർ കത്തുകൾ അയച്ചിട്ടുണ്ട്. അന്നത്തെ അക്ഷര കേരളം വിജ്ഞാനപ്രദമായിരുന്നു എന്ന അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്ന് രാജൻ, ഭാര്യ അജിത, മക്കൾ ഷീബ, അനീത്, റിൻസി, അനൂപ്, കൊച്ചുമോൻ ആരുഷ് എന്നിവർ. ദൃശ്യമാധ്യമത്തെക്കാൾ ശ്രവണ മാധുര്യത്താൽ കാലത്തിനൊപ്പം സഞ്ചരിച്ച പ്രക്ഷേപണ മാധ്യമം, ശ്രോതാക്കളുടെ ഹൃദയമാധ്യമം ആകാശവാണി. അക്ഷര കേരളത്തിലൂടെ KA മുരളീധരന്റെ പ്രഭാഷണം കേട്ടു. അഭിനന്ദനങ്ങൾ. അന്നത്തെ അക്ഷര കേരളത്തിൽ അബ്ദുൾ അസീസ് കുറാഞ്ചേരിയുടെ കവിത തൃശൂർ രവിവർമ്മ ആലപിച്ചതും ഹൃദ്യമായിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ പരിപാടി ഇഷ്ടപ്പെട്ടു എന്ന് രാജി മരത്തങ്കോടും എഴുതിയിട്ടുണ്ട്. ആകാശവാണി റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ KA മുരളീധരൻ നടത്തിയ പ്രഭാഷണം ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ആകാശവാണിയുടെ മുദ്ര. വളരെ വിജ്ഞാനപ്രദമായ നിരീക്ഷണമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്ന്

0: രാജി മരത്തങ്കോട് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അന്നത്തെ അക്ഷരകേരളം ഏറെ നന്നായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രസാദ് കെ എസ് മിണാലൂരിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു, അക്ഷരകേരളം പരിപാടിയിൽ കുറാഞ്ചേരി അബ്ദുൾ അസീസ് രചിച്ച അക്ഷരക്കൂട്ടുകൾ എന്ന കവിത കേൾക്കുവാൻ ഇടയായി. തൃശൂർ രവിവർമ്മയുടെ ആലാപനവും വളരെ നന്നായി. വായന ദിനത്തോടനുബന്ധിച്ച് അക്ഷരകേരളത്തിൽ അവതരിപ്പിച്ച പ്രത്യേക പരിപാടി വളരെ നന്നായിരുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര. ജൂൺ 19-ാം തീയതി വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള അക്ഷരകേരളം വളരെ നന്നായിരുന്നു എന്ന് രാമചന്ദ്രൻ, ദേവി രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്നിൽ നിന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർ പാട്ടോർമ്മകളും വളരെ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മണികണ്ഠൻ സൗത്ത് കണ്ടാഴി അയച്ച വാട്സപ്പ് സന്ദേശം ഇങ്ങനെയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയിലെ അക്ഷരകേരളവും അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സാംസ്കാരിക പ്രവർത്തകനായ കെ വി ശശീന്ദ്രൻ അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയും നന്നായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 8:30 കാഴ്ച എന്ന പരിപാടിയിൽ ഡോക്ടർ മിനുദത്തുമായുള്ള അഭിമുഖവും നന്നായിരുന്നു. നേത്രരോഗങ്ങളെപ്പറ്റിയും മറ്റും വിശദമായി പറഞ്ഞു തരുന്ന ഡോക്ടർക്കും ഒപ്പം പൗർണമിക്കും അഭിനന്ദനങ്ങൾ. മണികണ്ഠൻ സൗത്ത് കൊണ്ടാഴി. ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരേയൊരു മാധ്യമം ആകാശവാണി മാത്രമാണ്. ഇങ്ങനെ ആരംഭിക്കുന്ന കത്തെഴുതിയിരിക്കുന്നത് ആചാരി തിരുവത്രയാണ്. ചില ദൃശ്യമാധ്യമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കമ്പോള സംസ്കാരവും ഉപഭോഗ സംസ്കാരത്തിന്റെ ജീർണതയും ഇന്നത്തെ തലമുറയെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. 28-ാം തീയതി ഞായറാഴ്ച രാവിലെ പുലരിപ്പൂക്കളിൽ പ്രക്ഷേപണം ചെയ്ത അക്ഷരകേരളത്തിൽ കെ എ മുരളീധരൻ നടത്തിയ പ്രഭാഷണം വളരെ ശ്രദ്ധേയമായി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആചാരി തിരുവത്ര മറ്റു പരിപാടികളെക്കുറിച്ചും കത്തെഴുതിയിട്ടുണ്ട്. ആബാലവൃദ്ധം ജനങ്ങളും ഇന്ന് ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും പിടിയിലാണ്. വ്യാപകമായുള്ള ലഹരിക്കടത്തും സജീവമായി കൊണ്ടിരിക്കുകയാണ്. തലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ബന്ധപ്പെട്ടവർ നിസ്സംഗത പാലിക്കുന്നതും ഏറെ വേദനാജനകമാണ്. ഇതിനെതിരെ ശക്തമായ നടപടി അനിവാര്യമാണ്. വെള്ളിയാഴ്ച രാവിലെ 7:50 പ്രക്ഷേപണം ചെയ്ത ആരോഗ്യക്കുറിപ്പുകളിൽ ലഹരിവിരുദ്ധ ചിന്തകൾ എന്ന ഹ്രസ്വമായ വിവരണം ആനുകാലിക പ്രസക്തിയുള്ളതും അവസരോചിതവുമായിരുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു.
1: ശ്രീ ആചാര്യ തിരുവത്ര എഴുതിയ ഇപ്പോൾ വായിച്ച ഈ കത്തിൽ ലഹരിക്കെതിരെ ബന്ധപ്പെട്ടവർ നിസ്സംഗത പാലിക്കുന്നു എന്നത് ഏറെ വേദനാജനകമാണ് എന്ന് കുറിച്ചിരിക്കുന്നു. ഈ ഒരു അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവർ നിസ്സംഗത പാലിക്കുന്നു എന്ന പരാമർശത്തോട് മുഴുവനായും യോജിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ആകാശവാണി പോലുള്ള സ്ഥാപനങ്ങളും ഇത്തരം പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നതിലൂടെ നല്ലൊരു വിഭാഗം ജനങ്ങളെയും കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും.
0: തീർച്ചയായും യുവതലമുറയെ അടക്കം കാർന്നു തിന്നുന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെ ജാഗ്രത പുലർത്തേണ്ടത് ഓരോ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ഒക്കെ ഉത്തരവാദിത്വമാണ്. ആകാശവാണി തീർച്ചയായും അതിന്റെ ഭാഗമായി നിലകൊള്ളാൻ ആഗ്രഹിക്കുകയുമാണ്.
1: ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അറിയുന്നതിനേക്കാൾ തീവ്രമായ രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ പടർന്ന് പിടിച്ച് ഒരു തലമുറയെ മുഴുവനായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ തീർച്ചയായും പാലിക്കണം. മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ എല്ലാം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ജാഗ്രത ഏവരും പാലിക്കുമല്ലോ.
0: പയ്യന്നൂർ സ്വദേശിയായ ഒരു വ്യക്തിയുടെ വാട്സപ്പ് സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ റേഡിയോ ശ്രോതാവാണ് ഞാൻ, പയ്യന്നൂർ സ്വദേശി. അവിടെ തൃശൂർ നിലയത്തിന്റെ പരിപാടി വ്യക്തമായി കിട്ടാറില്ല. 2 ആഴ്ച മുൻപാണ് പാലക്കാട്ടേക്ക് മാറിയത്. റേഡിയോ സഹിതം ഇപ്പോൾ തൃശൂർ നിലയത്തിലെ പരിപാടികളാണ് ശ്രദ്ധിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 സംഗീതത്തെക്കുറിച്ചുള്ള പരിപാടി കേട്ടു ഗംഭീരമായി. ശിവരഞ്ജിനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആകാശവാണിയുടെ സിഗ്നേച്ചർ ട്യൂൺ വയലിനിൽ വായിച്ചത് മനോഹരം. തുടർന്ന് ബിലഹരിയിലെ പ്രിയതമ വളരെ നന്നായി. പരിപാടി അവതരിപ്പിച്ച സി എസ് അനുരൂപിനും അഞ്ജു പി അർജുനനും അഭിനന്ദനങ്ങൾ നേർന്നിരിക്കുകയാണ്. സി കെ രാജൻ, പയ്യന്നൂർ.
1: വളരെ അമൂല്യമായ അറിവ് നൽകുന്ന നിരവധി സംഗീത പരിപാടികൾ ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്നു. തീർച്ചയായും ഇത്തരം പരിപാടികൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നറിയുന്നതിലും അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിലും ഏറെ നന്ദി.
0: സുഭാഷിതത്തെക്കുറിച്ചും ഇക്കുറി നിരവധി കത്തുകൾ വന്നിട്ടുണ്ട്. വിപിൻ വെള്ളിയാട്ട് ചേലക്കരയിൽ നിന്ന് ഇങ്ങനെ കുറിക്കുന്നു, ഡോക്ടർ അജിതൻ മേനോത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം നന്നായിരുന്നു. രമ രാംകുമാർ പങ്കെടുത്ത ആരോഗ്യ ജീവിതം ആനുകാലിക പ്രസക്തി ഉള്ളതായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയും ആരോഗ്യ ജീവിതത്തെക്കുറിച്ചും സുഭാഷിതത്തെക്കുറിച്ചും മറ്റു പരിപാടികളായ ജാഗ്രത, കഥകൾ അതിസാദരം തുടങ്ങിയവയെക്കുറിച്ചും ഒക്കെ കത്ത് അയച്ചിട്ടുണ്ട്. ആചാരി തിരുവത്ര, ടി എൻ കുഞ്ഞിരാമൻ പാലിയക്കര, അമൃത രമണി രാജൻ, എം എസ് രാജൻ ചൊവ്വന്നൂർ, നഫീസ കുഞ്ഞിപ്പ പന്താവൂർ തുടങ്ങിയവരൊക്കെ സുഭാഷിതം നന്നായിരുന്നു എന്ന അഭിപ്രായം അറിയിച്ചവരാണ്.
1: നിങ്ങളുടെ ഒരു ദിനം ആരംഭിക്കുമ്പോൾ സുഭാഷിതം പോലുള്ള പരിപാടികൾ നൽകും.

0: ുന്ന സന്ദേശം ഏറെ ഊർജദായകമാണ്. തീർച്ചയായും ഇതിലെ അർത്ഥഗർഭങ്ങളായ ആശയങ്ങൾ കൂടി ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ.
1: റൈറ്റ് ട്രാക്ക് എന്ന പരിപാടിയെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. 30-ാം തീയതി റൈറ്റ് ട്രാക്കിൽ പട്ടാമ്പി സംസ്കൃത കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശിവകുമാർ നടത്തിയ പ്രഭാഷണം തൊഴിലന്വേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും മാർഗദർശനമേകിയ പരിപാടിയായിരുന്നു എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ ടി പി സേതുമാധവൻ ചെയ്ത പ്രഭാഷണം ഏറെ ഉപകാരപ്രദമായി എന്ന് അറിയിച്ചിരിക്കുന്നത് എം എസ് രാജൻ, അമൃത, രമണി രാജൻ തുടങ്ങിയവർ ചൊവ്വന്നൂരിൽ നിന്ന്.
0: റൈറ്റ് ട്രാക്ക് എന്ന പരിപാടി ധാരാളം പേർക്ക് ഉപകാരപ്രദമാണ് എന്ന് തൃശൂർ ആകാശവാണി മനസ്സിലാക്കുന്നു. ശ്രോതാക്കൾക്ക് വിദ്യാഭ്യാസ കരിയർ മേഖലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ആകാശവാണിക്ക് എഴുതാവുന്നതാണ്. തീർച്ചയായും നമുക്ക് ഡോക്ടർ ടി പി സേതുമാധവൻ പങ്കെടുക്കുന്ന ഒരു തത്സമയ ഫോണിൻ പരിപാടി ഒരുക്കാം.
1: കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്ത ആരോഗ്യ പരിപാടികളെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് റസാഖ് അലപ്പാട് ഇങ്ങനെ കുറിക്കുന്നു. ആരോഗ്യക്കുറിപ്പുകൾ എന്ന പരിപാടിയിൽ മഴക്കാലത്ത് പനി, ജലദോഷം, ചുമ തുടങ്ങിയ രോഗങ്ങൾ നീണ്ട നിര തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തയ്യാറാക്കി അവതരിപ്പിച്ചത് അവസരോചിതമായി. റസാഖ് ആലപ്പാടിന്റെ മറ്റൊരു സന്ദേശം ഇങ്ങനെയാണ്: നല്ലൊരു ഉണർവും ഉന്മേഷവും നിറഞ്ഞ പ്രഭാതം ആയിരുന്നു ഇന്നത്തേത്. ഗാനസന്ദേശം, തൊഴിലവസര വാർത്ത, ചലച്ചിത്ര ഗാനങ്ങൾ എല്ലാം മനോഹരമായിരുന്നു. ആരോഗ്യക്കുറിപ്പുകളിൽ പരാമർശിച്ച വിഷയം, തന്മാത്ര എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് അൽഷിമേഴ്സ് എന്ന രോഗത്തെയും അത് വന്നാലുള്ള ഭവിഷ്യത്തുകളെയും കുറിച്ച് മനസ്സിലാക്കിയത്. എന്നാൽ ഒരുപാട് പേർ പ്രായഭേദമന്യേ ഈ രോഗത്തിനടിമയാകുന്നതായി ഇപ്പോൾ കണ്ടുവരുന്നു. ഈ സാഹചര്യത്തിൽ ഈ രോഗത്തെക്കുറിച്ച് തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ സംസാരിച്ചത് ഏറെ ഉപകാരപ്രദമായിരുന്നു എന്ന് റസാഖ് ആലപ്പാട് ദുബായിൽ നിന്ന് എഴുതിയിരിക്കുന്നു. യോഗ ദിനവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തൃശൂർ നിലയം ഒരുപാട് പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. അവയെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ ഇങ്ങനെ എഴുതുന്നു: ഇതുമായി ബന്ധപ്പെട്ട സമകാലികം ശക്തമായി. അതിൽ പങ്കെടുത്ത് സംസാരിച്ചവരെല്ലാം തന്നെ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. യോഗ ദിനത്തിന്റെ ഭാഗമായി ഗോപിനാഥ് എടക്കുന്നി, ഡോക്ടർ വി സി ദീപ് എന്നിവരുടെ പ്രഭാഷണങ്ങൾ അവസരോചിതമായി എന്ന് അറിയിച്ചിരിക്കുന്നത് എം ജി ഗോപി മുളന്തുരുത്തിയാണ്. മോഹൻദാസ് ഒറ്റപ്പാലം ഇങ്ങനെ കുറിക്കുന്നു: യോഗ ചെയ്യുന്നതുമൂലം ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ടെൻഷൻ കുറയുന്നതുമൂലം പല അസുഖങ്ങളിൽ നിന്നും മോചനം നേടാൻ കഴിയുമെന്ന വസ്തുത ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ ആകാശവാണിക്ക് കഴിഞ്ഞു. യോഗ ദിനവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടിയും നന്നായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
0: യോഗ ദിനവുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ രാജ്യത്തെങ്ങുമുള്ള എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്തിരുന്നു. അന്ന് രാവിലെ 6:30 മുതൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗയോടനുബന്ധിച്ചുള്ള തത്സമയ പ്രക്ഷേപണവും ഉണ്ടായിരുന്നു.
1: അതിനാലാണ് ആഴ്ച ആകാശവാണി തൃശൂർ നിലയത്തിന് ശ്രോതാക്കൾക്കൊപ്പം പരിപാടി പ്രക്ഷേപണം ചെയ്യാൻ കഴിയാഞ്ഞത്. അതേക്കുറിച്ച് ഒരു പരാതിക്കത്തും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കത്തയച്ചിരിക്കുന്നത് പി എം വാസുദേവൻ നമ്പൂതിരിയാണ്, മടിപ്പാക്കം, ചെന്നൈയിൽ നിന്ന്. നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ എഴുതിടുന്നു ഞാൻ വേദനയിൽ പൊതിഞ്ഞ കത്ത്. ശ്രോതാക്കൾക്കൊപ്പം എന്ന പരിപാടി ജൂൺ 21 പ്രക്ഷേപണം ചെയ്യാതിരുന്നതിന് തൃശൂർ നിലയം ശ്രോതാക്കളോട് ചെയ്ത ക്രൂര വിനോദമായി പോയി ഇത് എന്നാണ് അദ്ദേഹത്തിന്റെ പരിഭവം.
0: ധാരാളം പേർ കേൾക്കുന്ന പരിപാടിയാണ് തൃശൂർ നിലയത്തിന്റെ ശ്രോതാക്കൾക്കൊപ്പം എന്ന് ഞങ്ങൾക്കറിയാം. അന്ന് രാവിലെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന തത്സമയ പ്രക്ഷേപണം ഉണ്ടായതിനാലാണ് ശ്രോതാക്കൾക്കൊപ്പം പ്രക്ഷേപണം ചെയ്യാൻ കഴിയാഞ്ഞത്. നിരവധി പേർക്ക് അറിയാവുന്ന സമയം രാവിലെ 7:35 ആ ആഴ്ചയിലെയും കൂടി കത്തുകൾ ഉൾപ്പെടുത്തിയാണ് പിന്നത്തെ അധ്യായം പ്രക്ഷേപണം ചെയ്തത്.
1: ആരോഗ്യ പരിപാടികളെക്കുറിച്ചും സുഭാഷിതത്തെക്കുറിച്ചും ഒക്കെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ചലച്ചിത്രഗാന പരിപാടികളെക്കുറിച്ചും നിരവധി അഭിപ്രായങ്ങൾ ശ്രോതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിച്ച നിജിൽ ക്ലീറ്റസ്, കെ വി ശശീന്ദ്രൻ എന്നിവർ നന്നായി പരിപാടി അവതരിപ്പിച്ചു എന്ന് നിരവധി പേർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് ഇങ്ങനെ എഴുതുന്നു: കഴിഞ്ഞ ആഴ്ചയിലെ ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും കേട്ടു. സാംസ്കാരിക പ്രവർത്തകനായ കെ വി ശശീന്ദ്രൻ അവതരിപ്പിച്ചത് അതീവ ഹൃദ്യമായിരുന്നു. അതിലെ പാട്ടുകളായിരുന്നു ഏറ്റവും ആകർഷണം. അധിക പാട്ടുകളും പഴയത്. അദ്ദേഹത്തിന്റെ അവതരണ രീതിയും വളരെ മനോഹരമായിരുന്നു എന്ന് ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. രാജീവ് മരത്തങ്കോടും ആ പരിപാടിയെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അക്ഷര ബാലകൃഷ്ണൻ മലഞ്ചിറ്റി: കെ വി ശശീന്ദ്രൻ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിച്ചത് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ പിറവത്ത് നിന്ന് ഇങ്ങനെ എഴുതുന്നു. ഡോക്ടർ നിജിൽ ക്ലീറ്റസ് അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും കേൾക്കാൻ ഭാഗ്യമുണ്ടായി. തെരഞ്ഞെടുത്ത ഗാനങ്ങളെല്ലാം തന്നെ അതിഗംഭീരം. പഴയതും പുതിയതുമായ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് എന്നും എഴുതിയിട്ടുണ്ട്. ജനാർദ്ദനൻ അധികാരത്ത് കാട്ടുകാമ്പാലിൽ നിന്ന് എസ് രമേശൻ നായരുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ 18-ാം തീയതി രാവിലെ പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്ര

0: സ്ഥാനങ്ങളെല്ലാം അദ്ദേഹത്തിന് നൽകിയ മികച്ച ശ്രദ്ധാഞ്ജലിയായിരുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്മൃതിലഹരി വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന അഭിപ്രായമാണ് കെ കെ പത്മാക്ഷൻ ചിറ്റഞ്ഞൂരിനുള്ളത്. എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട്ടും ചലച്ചിത്രഗാന പരിപാടികളെക്കുറിച്ച് വിശദമായി തന്നെ കത്തയച്ചിട്ടുണ്ട്. തൃശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം എന്ന പരിപാടിയിൽ നിന്ന് ലെനിജ നവനീത് വിളിച്ചപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പക്ഷേ കാത്തു സൂക്ഷിച്ച മാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്നതുപോലെയായി. ഞാനന്ന് ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശിലെ ഹോട്ടലിൽ ഊണ് കഴിക്കാൻ ഇരിക്കുന്ന നേരത്താണ് വിളിച്ചത്. റേഞ്ചിന്റെ പ്രശ്നം കാരണം അന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് സങ്കടത്തോടെ അറിയിക്കുന്നു.
1: ആകാശവാണിയുടെ ചലച്ചിത്ര ഗാന പരിപാടികൾ ഏറെ ശ്രോതാക്കൾക്ക് ഹൃദയഹാരിയാണ്. ഒരുപാട് പേർ ചലച്ചിത്ര ഗാനാധിഷ്ഠിത പരിപാടികളിലേക്ക് വിളിക്കാറുണ്ട്. ഇപ്പോൾ ആകാശവാണി തൃശൂർ നിലയത്തിന് ചൊവ്വയും ബുധനും ഫോൺ ഇൻ ലൈവ് പരിപാടിയും വ്യാഴാഴ്ചകളിൽ ഫോൺ ഔട്ട് പരിപാടിയുമാണ് ഉള്ളത്. പ്രിയ ശ്രോതാക്കളോട് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ആകാശവാണിയുടെ തത്സമയം പ്രക്ഷേപണം ചെയ്യുന്ന ചലച്ചിത്ര ഗാനാധിഷ്ഠിത പരിപാടികളിലേക്ക് വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇക്കുറി പറഞ്ഞുകൊള്ളട്ടെ. ആകാശവാണിയുടെ ഔദ്യോഗികമായ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇതുപോലുള്ളൊരു പരിപാടിയിൽ വ്യക്തിപരമായ പരാമർശങ്ങളോ രാഷ്ട്രീയ വാണിജ്യ താല്പര്യങ്ങളോ ഉൾപ്പെടുത്തരുത് എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. തത്സമയ പരിപാടികളിൽ ശ്രോതാവും അവതാരകരും തമ്മിലുള്ള സംഭാഷണങ്ങൾ അതേസമയം തന്നെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.
0: സ്വാസ്ഥ്യം പരിപാടിയിൽ ഗോപിനാഥ് എടക്കുന്നി നടത്തിയ പ്രഭാഷണം വളരെയധികം നന്നായിരുന്നു എന്ന് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര, ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത് തുടങ്ങി പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 28-ാം തീയതി ഞായറാഴ്ചയിലെ അതിഥിയോടൊപ്പം എന്ന പരിപാടിയിൽ പി അനന്തപത്മനാഭൻ പങ്കെടുത്തത് അതീവ ഹൃദ്യമായി എന്നും ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത് അറിയിച്ചിട്ടുണ്ട്.
1: പ്രിയപ്പെട്ടവരെ, ധാരാളം കത്തുകൾ ഇനിയും വായിക്കാനുണ്ട്. സമയപരിമിതി മൂലം ഇനി ശബ്ദ സന്ദേശങ്ങളിലേക്ക് കടക്കുകയാണ്.
2: ഞാൻ ആചാരി തിരുവത്ര, ചാവക്കാട്. ജൂൺ 30-ാം തീയതി രാവിലെ 7 മണിക്കുള്ള പുലരിപ്പൂക്കളിലെ ഗാനസ്മൃതി കേട്ടു. അസലായിരിക്കുന്നു. കടലിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ അമരം എന്ന ചിത്രത്തിൽ കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ പിറന്ന പുലരെ പൂന്തോണിയിൽ എന്ന ഗാനം യേശുദാസും ലതികയും ചേർന്ന് പാടിയത് വളരെയേറെ ആസ്വാദ്യകരമായി. പഴയകാല ഗാനങ്ങളിലൂടെ ഗാനസ്മൃതിയിൽ അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ ശ്രോതാക്കൾ എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നവയാണ്.
3: തിരുവില്ലാമലയിൽ നിന്നും അജിത രാമകൃഷ്ണൻ. ഡോക്ടേഴ്സ് ഡേ ആയി ആചരിച്ച ജൂലൈ 1 ബുധനാഴ്ച റേഡിയോ ഹെൽത്ത് പ്രോഗ്രാമിൽ ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി മാഡം നടത്തിയ ആശംസാ സന്ദേശം ശ്രദ്ധേയമായിരുന്നു.
4: ജാഗ്രത, കരുതലോടെ ജനങ്ങൾക്കൊപ്പം. വിവര സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? ബാങ്കിംഗ് മേഖലയിലെ തട്ടിപ്പുകളെ കുറിച്ച് സൈബർ വിദഗ്ധൻ അയനക്കാട് ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണം വളരെയേറെ കാര്യങ്ങൾ അറിയാനും ബാങ്കിംഗ് സുരക്ഷിതത്വം, ഇടപാടുകൾ തുടങ്ങിയേറെ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും സഹായകരമായി. ജയ സിയാരനും പ്രഭാഷകനും ആശംസകൾ. കുഞ്ഞിപ്പ, പന്താവൂർ, മലപ്പുറം.
5: പ്രേമ ട്രിവാൻഡ്രം. ജൂൺ 28 തൃശൂർ ആകാശവാണി നിലയം സംപ്രേഷണം ചെയ്ത പാൾ സിദ്ധാന്തം എന്ന കവിത കേട്ടു. ശ്രീ അബ്ദുൽ അസീസ് CA കുറാഞ്ചേരി രചിച്ച കവിത മനസ്സിനെ പിടിച്ച് കുലുക്കുന്നതായിരുന്നു. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ വരികളിൽ തിളങ്ങി. തൃശൂർ ശ്രീ രവിവർമ്മയുടെ ആലാപനം ഗംഭീരം.
6: എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട്ട്. 30-6-26 ചൊവ്വാഴ്ച കാലത്ത് 7:40 പ്രക്ഷേപണം ചെയ്ത കഥകളരി സാധനം, മാധവിക്കുട്ടിയുടെ നെയ്പായസം. YS പൗർണമി നല്ലൊരു അഭിനേതാവും അവതാരികയുമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു.
7: 27-ാം തീയതി ആദിവാസികളുടെ ഊരിലുള്ള സമകാലിക ഏറ്റവും അധികം നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ, ആദിവാസി കുട്ടികളെ രംഗത്ത് വരണം. അവര് വിദ്യാഭ്യാസം നേടി നല്ല നമ്മളെ സാധാരണക്കാരെ പോലെ എത്തണം എല്ലാ മേഖലകളിലും. ഞാൻ സോമസുന്ദരം, പള്ളിപ്പുറം, പട്ടാമ്പി.
8: 26-6-2026 വെള്ളിയാഴ്ച 3 മണിക്ക് അവതരിപ്പിച്ച ലളിതം മധുരം കാതിനും ആസ്വദിക്കാനും നല്ല ഈണമാർന്ന ഗാനങ്ങളാണ് ആകാശവാണിയിൽ കൂടി ഒഴുകി വരുന്നത്. ഞാന് ഗിരിജ വിശ്വംബരം വെളപ്പായരോട് ഇന്ന് അവതരിപ്പിച്ചത് വളരെ നന്നായിരിക്കുന്നു. ഇതുപോലെയുള്ള ഗാനങ്ങൾ ഇനിയും ആസ്വദിക്കാനും കേൾക്കാനും അവസരം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു.
9: ഞാൻ അഡ്വക്കേറ്റ് TS മായാദാസ്, വടക്കാഞ്ചേരി. എന്റെ ജീവിതത്തിൽ ആകാശവാണി വഹിച്ച പങ്ക് ഞാൻ ഇപ്പോഴും നന്ദിയോടെ സ്മരിക്കുന്നു. കഴിഞ്ഞ ദിവസവും ആകാശവാണിയിലെ പരിപാടികൾ കേൾക്കാനിടയായി. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളാണ് ആകാശവാണിയിലെ പരിപാടികൾ എന്നും നമുക്ക് നൽകുന്ന അനുഭവം. ഈ ശ്രവ്യാനുഭവത്തിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. ജൂൺ 23 രാവിലെ കഥകൾ അതിസാദരം എന്ന പരിപാടിയിൽ മെജോ അവതരിപ്പിച്ച ഇരുൾ വീഴുമ്പോൾ എന്ന കഥ മനസ്സിൽ വളരെ

0: സ്പർശിച്ച ഒന്നായിരുന്നു. പരിപാടി അവതരിപ്പിച്ച മെജോക്കും പരിപാടിയുടെ നിർവഹണം നന്നായി നിർവഹിച്ച YS പൗർണമിക്കും അഭിനന്ദനങ്ങൾ.
1: തുടർന്നും കത്തുകൾ അയയ്ക്കുക. കത്തുകളയക്കേണ്ട വിലാസം:
2: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
1: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സി ആർ, YS പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
5: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി.
6: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
7: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ആകാശവാണി തൃശൂർ.
10: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
11: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
12: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
12: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
11: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
12: മെഡിസപ് ആനുകൂല്യങ്ങൾ.
11: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
12: ഫോൺ 8078788881.
9: ചോദ്യം ഇതായിരുന്നു: ഏത് അവാർഡാണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് നൽകപ്പെടുന്നത്? ഉത്തരം: ഗോൾഡൻ ഗ്ലൗ അവാർഡ്. അന്തരിച്ച സോവിയറ്റ് ഗോൾ കീപ്പറുടെ ബഹുമാനാർത്ഥം ലെവ് യാഷിൻ അവാർഡ് എന്ന പേരിലാണ് ഈ അവാർഡ് അവതരിപ്പിച്ചത്. എന്നാൽ പിൽക്കാലത്ത് ഇതിനെ ഗോൾഡൻ ഗ്ലൗ എന്ന് പുനർനാമകരണം ചെയ്തു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഏത് അവാർഡാണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് നൽകപ്പെടുന്നത്? ഉത്തരം: ഗോൾഡൻ ഗ്ലൗ അവാർഡ്. അന്തരിച്ച സോവിയറ്റ് ഗോൾ കീപ്പറുടെ ബഹുമാനാർത്ഥം ലെവ് യാഷിൻ അവാർഡ് എന്ന പേരിലാണ് ഈ അവാർഡ് അവതരിപ്പിച്ചത്. എന്നാൽ പിൽക്കാലത്ത് ഇതിനെ ഗോൾഡൻ ഗ്ലൗ എന്ന് പുനർനാമകരണം ചെയ്തു. ഇനി ചിന്താവിഷയം.

സ്വാഭാവികവും സ്വതസിദ്ധവുമായ മാറ്റങ്ങളുടെ ഒരു പരമ്പരയാണ് ജീവിതം. അവയെ എതിർക്കരുത്, അത് ദുഃഖം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. ലാവോസു. സ്വാഭാവികവും സ്വതസിദ്ധവുമായ മാറ്റങ്ങളുടെ ഒരു പരമ്പരയാണ് ജീവിതം. അവയെ എതിർക്കരുത്, അത് ദുഃഖം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. ലാവോസു.

0: ചോദ്യമുത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു കാൻ ട്രസ്റ്റ്.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
7: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
8: ദൃശ്യം കണ്ണാശുപത്രി.
0: രാവിലെ 8:30 ദേശീയ നാടോടി ലളിത സംഗീത പരിപാടി പുനഃപ്രക്ഷേപണം. മാർഗി മധുവും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, അമൽ ആന്റണി ആലപിക്കുന്ന ലളിതഗാനങ്ങൾ, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ടി എസ് രാധാകൃഷ്ണൻ, വിൽസൺ കെ എക്സ് കീബോർഡ്, ബാബു വർഗീസ് റിഥം പാഡ്, സി എൻ കെ മൂർത്തി പുല്ലാങ്കുഴൽ,

0: സി ശ്രീകുമാർ, തബല. അവതരണം ആകാശവാണി തൃശൂർ നിലയം. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: നമസ്കാർ. ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാത്ത് മൈ മുകേഷ് കുമാർ.

0: എട്ട് മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി കേൾക്കാം. പുനഃപ്രക്ഷേപണം.
1: യഹ് ആകാശവാണി ഹേ പ്രാദേശിക് ലോക് ഏവം സുഗം സംഗീത് കാര്യക്രം മേ ഹം പ്രസ്തുത് കർ രഹേ ഹേ പ്രസിദ്ധ ചാക്യാർകൂത്ത് കലാകാർ ശ്രീ മാർഗി മധു ഓർ ഉൻകെ സാത് സംഗത് കി പ്രസ്തുതി.
2: ദിസ് ഇസ് ആകാശവാണി ഇന്റർനാഷണൽ പ്രോഗ്രാം ഓഫ് റീജിയണൽ ഫോക്ക് ആൻഡ് ലൈറ്റ് മ്യൂസിക്. വി ബ്രിങ് യു എ ചാക്യാർകൂത്ത് by Shri Margi Madhu and Party.
1: Shri Margi Madhu koodiyattam ke agrani kalakaron mein se ek hai. Koodiyattam Kerala ki prachin sanskrit rangmanch parampara hai jise UNESCO ne manavata ki maukhik evam amurt sanskritik dharohar ki utkrisht kriti ke roop mein मान्यता प्रदान की है. 19 मई 1966 को जन्मे मार्गी मधु पद्मश्री मूड़िकुलम कोच्चुकुटन चाक्यार के पुत्र तथा पद्मभूषण अमनूर माधव चाक्यार के भांजे है. उन्होंने अमनूर माधव चाक्यार, मूड़िकुलम कोच्चुकुटन चाक्यार, पी के नारायणन नंबियार और एम മാധവനുണ്ണി ജൈസേ മഹാൻ ആചാര്യോം കെ മാർഗദർശൻ മേം പാരമ്പരിക് ഗുരുകുൽ സേ പ്രശിക്ഷൻ പ്രാപ്ത് കിയാ ഹേ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത വിശ്വവിദ്യാലയ മേ ഉന്നോനെ ലഗ്ഭഗ് 3 ദശകോം തക് അധ്യാപൻ കിയാ തഥാ രാഷ്ട്രീയ നാട്യ വിദ്യാലയ ഓർ ഭാരതീയ ഫിലിം ഏവം ടെലിവിഷൻ സംസ്ഥാൻ മേം അതിഥി അധ്യാപക് കെ രൂപ് മേ ഭി സേവായം ദി. കൂടിയാട്ടം കെ ക്ഷേത്ര മേം ഉൻകെ ഉത്കൃഷ്ട യോഗദാൻ കെലിയെ ഉൻഹെ സംസ്കൃതി രാഷ്ട്രീയ പുരസ്കാർ, കേരള കലാമണ്ഡലം പുരസ്കാർ, കേരള സംഗീത് നാടക് അക്കാദമി പുരസ്കാർ തഥാ പ്രതിഷ്ഠിത് കേന്ദ്രീയ സംഗീത് നാടക് അക്കാദമി പുരസ്കാർ സഹിത് അനേക് സമ്മാനം സേ സമ്മാനിത് കിയാ ഗയാ ഹേ. वर्तमान में वे मूड़िकुलम स्थित नेपथ्य कूड़ियाटम केंद्र के कलात्मक निदेशक के रूप में कार्यरत है.
2: श्री मार्गी मधु इज वन ऑफ द फॉरमोस्ट एक्सपोनेंट्स ऑफ कूड़ियाटम द एंशियंट सांस्कृत थिएटर ट्रेडिशन ऑफ केरला रिकग्नाइज्ड बाय यूनेस्को एज अ मास्टरपीस ऑफ ओरल एंड इंटेंजिबल कल्चरल हेरिटेज. Born on 19 May 1966, he is a son and disciple of Padma Shri Moorikulam Kochukuttan Chakyar and nephew and disciple of the legendary Padma Bhushan Ammanur Madhava Chakyar. Trained under eminent masters including Ammanur Madhava Chakyar, Moorikulam Kochukuttan Chakyar, P.K. Narayanan Nambiar and M. Madhavanunni, he completed traditional Gurukula training. He has served for nearly 3 decades as lecturer and assistant professor in the Department of Theatre at Sri Shankaracharya University of Sanskrit. He has also served as guest faculty at the National School of Drama and Film and Television Institute of India. His contributions have been recognized with numerous honors, including the Sanskriti National Award, Kerala Kalamandalam Award, Kerala Sangeetha Nadaga Academy Award, and the prestigious Sangeet Nadaga Academy Award. He currently serves as Artistic Director of Moorikulam Nepathya Koodiyattam Center.
1: Margi Madhu Dwara Prastut Chakyar Kutka Katha Sandarbh Is Prakar Hai. Kiratam. Rajanakar Melpatur Narayana Bhattadiri. Katha Sandarbh Divya Pashupatastra Ki Prapti Ke Liye पांडवों में अर्जुन भगवान शिव की कठोर तपस्या और आराधना करते हैं. अर्जुन के अहंकार का नाश करने के उद्देश्य से भगवान शिव किरात का वेश धारण कर उनके सामने प्रकट होते हैं. उसी समय अर्जुन का वध करने के लिए मूकासुर जंगली सुअर का रूप धारण करके आता है. अर्जुन और किरात रूपधारी भगवान शिव दोनों उसके ऊपर बाण चलाते हैं और उसका वध कर देते हैं. इसके बाद यह विवाद उत्पन्न होता है कि सुअर को किसने मारा. इसी विवाद के परिणाम स्वरूप अर्जुन और भगवान शिव के बीच युद्ध होता है.
2: वी शैल नाउ प्रेजेंट द स्टोरी बैकग्राउंड ऑफ द चाक्यार कूत परफॉर्म

പണ്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ തൻ്റെ ഭക്തോത്തമനായിരിക്കുന്ന അർജുനൻ്റെ അഹങ്കാരത്തെ തീർത്ത് പാശുപതത്തെ കൊടുത്തനുഗ്രഹിപ്പാനായിക്കൊണ്ട് കിരാതവേഷത്തെ ധരിച്ച് കൈരാതവേഷധാരിണിയായിരിക്കുന്ന ദേവിയോടും മൃഗയോപകരണഭൂതങ്ങളായിരിക്കുന്ന ഭൂതഗണങ്ങളോടും കൂടി പുറപ്പെട്ട് അർജുന സമീപത്തെ പ്രാപിച്ച് യുദ്ധാവസരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിങ്കൽ സുയോധന നിയോഗത്താൽ കപടകടിവേഷധാരിയായി വന്നിരിക്കുന്ന മൂകാസുരനെ ഇരുവരും ഒരേ സമയം ആയുധം പ്രയോഗിച്ചു നിഗ്രഹിച്ചതിൻ്റെ ശേഷം ഭഗവാൻ ഓരോരോ വാക്കുകളെ കൊണ്ട് അർജുനനെ കുപിതനാക്കി തീർത്തതിൻ്റെ ശേഷം അർജുനനും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്യൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്? കാരുൺ

രോഷാതിരേകകലുഷേണ ച പാണ്ഡുസൂനു അല്പം മഹന്തമപി വിക്രമമാദധാനവാതേന ദുശ്ചിരതരം സമരം സമാനം കിരാത പാണ്ഡുസൂനു സമരം ആതേന തൂ കിരാതനും പാണ്ഡുസൂനുവും സമരത്തെ ചെയ്തു. കിരാതൻ ആ കാട്ടാളവേഷധാരിയായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനും ആ പാണ്ഡുപുത്രനായിരിക്കുന്ന അർജുനനും തമ്മിൽ സമരം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ ശ്രീപരമേശ്വരൻ സമരം ചെയ്യാൻ പുറപ്പെട്ടു. എന്താടോ പറഞ്ഞത്? ഭഗവാൻ ശ്രീപരമേശ്വരൻ സമരം ചെയ്യാൻ പുറപ്പെടേ. അന്നത്തെ കാലത്ത് ഞാരെങ്കിലും ഒരാള് സമരം ചെയ്യാതെ കണ്ട് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാ ബാക്കി ഒരു വിധം എല്ലാവരും സമരത്തിന് പുറപ്പെട്ടേക്കണ കാല അല്ലേ. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം സമരങ്ങൾ. ദാ സമരം ചെയ്യാതെ കണ്ട് ആർക്കും ഒരു കാര്യവും നടക്കില്ല എന്നായിട്ടുണ്ട്. ഓ ഭഗവാന് തോന്നിയിട്ടുണ്ടാവും തൻ്റെ കാര്യം നടത്തണമെങ്കിൽ താനും സമരത്തിന് പുറപ്പെടുക തന്നെയാണ് നല്ലതെന്ന്. ദാ ഭഗവാനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനവൻ്റെ കാര്യം നടക്കണമെങ്കിൽ സമരം ചെയ്യാൻ തന്നെ വേണം. ദാ അല്ലെങ്കിൽ പുതിയതൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല അവനവൻ്റെ കയ്യിലുള്ളത് തന്നെ ആളെടുത്തുകൊണ്ട് പോവുക. സ്വർണ്ണമായിട്ടോ ഒക്കെ എന്തെങ്കിലും ഭഗവാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ആളെടുത്തുകൊണ്ട് പോവുക. ഇത് ആരും ചോദിക്കില്ല എന്നുള്ള ധൈര്യമാണ് എപ്പോഴേ. അപ്പോൾ അതുപോലെ സമരം ചെയ്യണം എന്ന് നിശ്ചയിച്ച് സമരം ചെയ്യാനായിട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. എനിക്ക് അതല്ല കേട്ടോ, അങ്ങനെയുള്ള സമരമല്ല. പിന്നെയോ പാണ്ഡു

ഭൂനു കിരാത സമരം ആതേന തൂ. ആ പാണ്ഡുസൂനുവുമായിട്ട് ആ കിരാതമൂർത്തി സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു എന്ന്. യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടേണ്ടായത്. ഹേ, അതെന്തിനാത് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട എന്തിനാ ഭഗവാൻ? തൻ്റെ ഭക്തോത്തമനായിട്ടുള്ള ആളല്ലേ അർജുനൻ? അപ്പം ആ അർജുനനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട എന്തിനാ എന്നാണെങ്കിൽ ആവശ്യമുണ്ട്. അതെന്താ വെച്ചാൽ, അർജുനൻ ഭഗവാനെ തപസ് ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ആ ധർമ്മപുത്രര് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആ ഭഗവാൻ ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിങ്കൽ നിന്ന് ആ പാശുപതം സമ്പാദിക്കണം എന്ന് നിശ്ചയിച്ചിട്ടാണ് കൈലാസപർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശത്തിങ്കൽ ചെന്ന് അതികഠിനമായിരിക്കുന്ന തപസ്സ് ചെയ്യേണ്ടായത് അർജുനെ. അങ്ങനെ തപസ് അങ്ങോട്ട് തുടങ്ങിയ സമയത്തെങ്കിൽ ആ തപസ്സിൻ്റെ കാഠിന്യം കൊണ്ട് അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന മഹർഷിമാരുണ്ട്, ഈശ്വരനെ സേവിച്ചു കൊണ്ട് കഴിഞ്ഞിരുന്ന മഹർഷിമാർ, അവർക്ക് അവിടെ കഴിച്ചു കൂട്ടാൻ വയ്യാതെയുണ്ടായി ചൂടിൻ്റെ ശക്തി കൊണ്ടേ. അങ്ങനെ വന്നപ്പോൾ അവരെല്ലാവരും കൂടെ ദേവിയുടെ അടുത്ത് അവിടെ ചെന്ന് സങ്കടം അറിയിക്കുകയുണ്ടായതേ. അല്ലേ ദേവി, ഒരു വിധത്തിലും അവിടെ കഴിച്ചു കൂട്ടാൻ വയ്യാതെ കണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞ് എത്രയും വേഗം അർജുനെ അനുഗ്രഹിക്കാൻ വേണ്ടത് ചെയ്യണം എന്നാവശ്യപ്പെടുകയുണ്ടായത്. അങ്ങനെ മഹർഷിമാരുടെ ആവശ്യം അനുസരിച്ച് ദേവി ഭഗവാന്റെ അടുത്ത് എന്ന് ആവശ്യപ്പെട്ടു. അല്ലേ പ്രിയതമൻ, ആ ഉണ്ണി അർജുനൻ എത്ര കാലമായി അവിടത്തെ സേവിച്ചുകൊണ്ട് കഴിയണു, എത്രയും വേഗം പോയി ഞാൻ അവനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാനും, ഓ പാർവതി, നാ അങ്ങനെയാവാം എന്ന് പറഞ്ഞ് ആലോചിച്ചു. എന്താ വേണ്ടേ? അർജുനൻ വെറുതെ അല്ല തപസ് ചെയ്യണതേ, പാശുപതം കിട്ടാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്യണത്. അപ്പോൾ അർജുനന് സ്വതേ തന്നെ കുറച്ച് അഹങ്കാരം ഉണ്ട് മനസ്സിൽ. എന്താ തൻ്റെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല, താൻ ആരോടുകൂടെ യുദ്ധത്തിന് പുറപ്പെട്ടാലും തന്നെ കൊണ്ട് ജയിക്കാൻ സാധിക്കും, തനിക്ക് പരാജയം എന്നുള്ളതില്ല എന്നുള്ളൊരു വിചാരമുണ്ട്. എന്താ അതുകൊണ്ടാണല്ലോ വിജയൻ വിജയൻ എന്ന് കേമായിട്ട് പ്രശംസിക്കുന്നത്. എന്തുകൊണ്ടാ? പരാജയം എന്നുള്ളത് അറിയാത്ത ആളാ. വിജയന് പരാജയം ഉണ്ടാവാറില്ല. ഒരുവിധം എല്ലാവരും വിചാരിച്ചു എന്ത് ഇത്തവണ വിജയം പരാജയപ്പെടും, വിജയം തോക്കും എന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ മറ്റുള്ള ആളൊക്കെ തോറ്റപ്പോഴും വിജയം ജയിക്കേണ്ടായി. ഏ അതെന്താ? ആ പരാക്രമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഹങ്കാരവും ഉണ്ട് മനസ്സിൽ. അപ്പോൾ ഈ അഹങ്കാരികൾക്ക് ആയുധം കയ്യിൽ കിട്ടിയാൽ അത് ലോകനാശത്തിന് കാരണമായിട്ട് തീരും. അങ്ങനെ വരുമല്ലോ. ഇത് ഈ അഹങ്കാരികളായിട്ടുള്ള ആളൊക്കെ ശക്തമായിട്ടുള്ള ആയുധം ഉണ്ടായാൽ പിന്നെ ലോകോപദ്രവത്തിന് പുറപ്പെടുക ചെയ്യുക. അപ്പോൾ ഇത്രയും അനുഭവമുള്ളൊരു കാലം വേറില്ലല്ലോ. ഇതാ അഹങ്കാരികളുടെ കയ്യിൽ ശക്തമായിട്ടുള്ള ആയുധം അങ്ങോട്ട് വന്നാൽ പിന്നെ യുദ്ധത്തിന് പുറപ്പെടുക ചെയ്യുക. യുദ്ധം അങ്ങോട്ട് വന്നാൽ പിന്നെ അതുകൊണ്ട് എന്തൊക്കെയാ വൈഷമ്യം എന്ന് കണക്കില്ല. അല്ലെ, യുദ്ധം ചെയ്യണ ആളൊക്കെയല്ല, മറ്റുള്ള ആളും അതിൻ്റെ തെള്ളം അനുഭവിക്കണം. ഏ ഇപ്പം നമ്മളൊക്കെ അനുഭവിക്കണില്ലേ? ഭക്ഷണം കഴിക്കാൻ പോലും മാർഗ്ഗമില്ല. ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് എന്തെങ്കിലും കിട്ടണ്ടേ? അത് കിട്ടാണ്ടായി തുടങ്ങി. എന്താ യുദ്ധം കൊണ്ട്? ഇവിടെയല്ല യുദ്ധം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടുള്ള ദണ്ഡം അനുഭവിക്കേണ്ടത് നമ്മളും അനുഭവിക്കണം. അപ്പോൾ യുദ്ധം എന്നുള്ളതും അങ്ങോട്ട് വന്നാൽ എല്ലാവർക്കും നാശത്തിന് കാരണമായിട്ട് തീരും. അപ്പോൾ അതിന് എന്ത് വേണം? ആ അർജുനൻ്റെ അഹങ്കാരം ഒന്ന് തീർക്കണം, ആ വിജയൻ്റെ അഹങ്കാരം തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ സതീവല്ലഭനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ, ആ സാക്ഷാൽ സതീശൻ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറപ്പെടേണ്ടായതേ. ആ വിജയൻ്റെ അഹങ്കാരം തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് സതീശൻ പുറപ്പെടാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ അതിനെന്താ വേണ്ടേ ആലോചിച്ചു. ആലോചിച്ചപ്പോൾ സ്വതേയുള്ള വേഷത്തിൽ ചെന്നാൽ അവൻ യുദ്ധത്തിനൊന്നും പുറപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ എന്ത് വേണം ആലോചിച്ചു. വേഷം മാറിപ്പോവുക എന്ന് നിശ്ചയിച്ചു. വേഷം മാറണമെങ്കിൽ ഇപ്പം എന്ത് വേഷമാണ് വേണ്ടേ? കാട്ടിലേക്കല്ലേ പോണത്? അപ്പോൾ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടേക്ക് ഭാഗമായിട്ടുള്ള വേഷം വേണം. അപ്പോൾ കാട്ടിലേക്ക് പോകുമ്പോൾ സ്വതേ കാട്ടിലുള്ള ആളാരാ? കാട്ടാളന്മാരാ അല്ലേ? അപ്പം അവരുടെ വേഷം സ്വീകരിക്കുക എന്ന് നിശ്ചയിച്ച് ആ ഒരു കാട്ടാളൻ്റെ വേഷം സ്വീകരിച്ച് പുറപ്പെടാനുള്ള ഒരു സഹായി. അത് കണ്ടപ്പോൾ ദേവി, ഏ പ്രിയതമൻ, അങ്ങിപ്പോൾ എന്താ ഈ കാട്ടാളുടെ വേഷം കെട്ടി പുറപ്പെട്ടേക്കണത്? പാർവതി, പാർവതി അല്ലേ പറഞ്ഞത് അർജുനെ അനുഗ്രഹിക്കണം എന്നൊക്കെ, അതിനിട്ട് പുറപ്പെടുക ഞാൻ. അതിനിപ്പോൾ ഈ പന്തിയല്ലാത്ത വേഷം വേണോ? ഈ കാട്ടാളുടെ വേഷത്തിൽ വേണോ? അങ്ങയുടെ സ്വതയുള്ള രൂപം കാണാനല്ലേ അവൻ മോഹിക്കണത്? ആ പാർവതി, അതുകൊണ്ടായില്ല. സ്വതയുള്ള

രൂപത്തിൽ ചെന്നാൽ അവരെന്നോട് യുദ്ധം ചെയ്യാനൊന്നും പുറപ്പെട്ടില്ല. അവർ അഹങ്കാരം കാര്യമായിട്ടുണ്ട് മനസ്സിൽ. ആ അഹങ്കാരം കളഞ്ഞിട്ട് വേണം പാശുപതം കൊടുക്കാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേഷം കെട്ടി പുറപ്പെട്ടത്. അതെയോ, എന്നാ ഒരു കാര്യം, ഞാനും അവിടുത്തെ ഒരുമിച്ച് വരാം. എന്തിനാ പാർവതി, എന്തിനാത്? അല്ല, എനിക്ക് ആ ഉണ്ണി അർജുനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് മോഹം തോന്നുന്നുണ്ട്. അത് വേണ്ട പാർവതി, ഞാൻ പോയി വേഗം അനുഗ്രഹിച്ചു വരാം. അത് വേണ്ട, എനിക്കും അവിടുത്തെ ഒരുമിച്ച് ഒന്ന് വരണമെന്ന് മോഹം തോന്നുന്നുണ്ട്. ഞാനും ആ ഉണ്ണി അർജുനെ ഒന്ന് കണ്ടെന്ന് മോഹിക്കണ്ട, ഞാനും അവിടുത്തെ ഒരുമിച്ച് വരാം. ഓ, പാർവതിക്ക് യാത്ര ചെയ്യണത് അത്ര മോഹമാണോ? അല്ല, എനിക്ക് മോഹമുണ്ട്. ആ, ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ യാത്ര ചെയ്യാൻ ഇപ്പോൾ ചിലവൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലെ യാത്ര ചെയ്യാം. എല്ലാവർക്കും സ്ത്രീകളായാൽ മതി എവിടെയും പോവാന്നാ അപ്പോൾ പറയണത്. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാലും. ഓ, പാർവതി വരുന്നുണ്ടെങ്കിൽ ഓ എന്നാ വന്നോളൂ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഈ വേഷത്തിൽ വരാൻ പറ്റില്ല, വേഷം ഒന്ന് മാറിയിട്ട് വേണം വരാനായിട്ട്. ആ, അത് സംശയമില്ല, അതിപ്പോൾ അങ്ങ് പറയേണ്ട ആവശ്യമില്ലല്ലോ. പുറത്തേക്ക് ദിക്കിലേക്ക് പോകുമ്പോൾ ആ ഗൃഹത്തിലിരിക്കുന്ന വേഷത്തിലല്ല പോവുക, വേഷം മാറിയിട്ടാ പോവുക. ഞാൻ വേഗം പോയി നല്ല വേഷമൊക്കെ കെട്ടി വേഗം വരാം. പാർവതി, അതല്ല, നല്ല വേഷം കെട്ടാനല്ല, പിന്നെ എൻ്റെ വേഷത്തിന് പാകത്തിനായിട്ടുള്ള വേഷം വേണം. അവിടുത്തെ വേഷത്തിന് പാകമായിട്ടുള്ള വേഷം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കാട്ടാളനായിട്ടല്ലേ. ആ പാർവതി, ഒരു കാട്ടാളത്തിയാവുക. ഞാൻ കാട്ടാളത്തിയാവേ? ആ, അതില്ല. ഞാനിപ്പോൾ ഉള്ള വേഷം കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ എന്താ മാർഗം എന്നാ നോക്കണത്. എന്താ, സ്ത്രീകളല്ലേ ദേവിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകൾക്ക് എത്ര ഒരുങ്ങിയാലും മതിയാവാത്ത ആളല്ല. സ്വതേ സ്ത്രീകളെ കുറ്റം പറയരുതെന്നൊക്കെയാണ് ഇപ്പോൾ പറയുക പതിവ്. ഇതിപ്പോൾ കുറ്റമല്ല, ഉള്ളതാണല്ലോ. അപ്പോൾ പിന്നെ പറയണതിന് വിരോധമില്ലല്ലോ. അപ്പോൾ ഏതായാലും കാട്ടാളത്തിയാവുകയല്ലേ ഞാൻ. പാർവതി, ഞാൻ കാട്ടാളനായില്ലേ, ഞാൻ ഈ വേഷം കെട്ടിയാൽ പിന്നെ പാർവതിക്ക് എന്താ? അങ്ങക്ക് എന്ത് വേഷവും കെട്ടാ, മടിയില്ലാത്ത ആളാ. അങ്ങിപ്പോൾ വസ്ത്രം ഇല്ലാണ്ട് നടക്കാറുണ്ടല്ലേ, വെച്ചിട്ട് ഞാനിപ്പോൾ വസ്ത്രം ഇല്ലാണ്ടി അങ്ങ് നടക്കാൻ പുറപ്പെട്ടാലോ? അതല്ല പാർവതി, അതുകൊണ്ട് വൈഷമ്യം ഉണ്ട്, അതുകൊണ്ടാ. എന്താ വൈഷമ്യം? എന്താ? ആ, വേറെ ഒന്നുമല്ല, ഞാൻ കാട്ടാളൻ്റെ വേഷം, പാർവതി സ്വതയുള്ള വേഷം. നമ്മൾ രണ്ടാളും കൂടെ ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാം. അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ആള് കാണുമല്ലോ. ആള് കണ്ടാൽ ആരടോ, ആരാ പോണത്? ദാദാ, എൻ്റെ മുഖത്തേക്കല്ല, അങ്ങോട്ട് നോക്കുക. ദാദാ, ആ പോണത് ആരാ നോക്കുക? അതൊരു കാട്ടാളൻ. ആ, അതല്ല ഞാൻ ചോദിച്ചേ, ആ കാട്ടാളൻ്റെ പിന്നാലെ പോണ ആരാന്നാ ചോദിച്ചേ. പിന്നാലെ പോണത് ആരടോ? ദേവി ശ്രീപാർവതി. എടോ, ദേവി ഒരു കാട്ടാളൻ്റെ പിന്നാലെ അങ്ങോട്ട് പോവേ? പോവേച്ചാ ദേവിക്കായി കൂടെ. അപ്പം അങ്ങനെയൊന്നുമില്ലോ, ആരുടെ കൂടെ പോകാൻ തോന്നുന്നേച്ചാൽ ആരുടെ കൂടെ അങ്ങോട്ട് പോകാമെന്നുള്ള കാലമല്ലേ. അപ്പോൾ ദേവിക്ക് തോന്നിയിട്ടുണ്ടാവും ഭഗവാനേക്കാൾ നല്ലത് ഈ കാട്ടാളനാ തോന്നിയിട്ടുണ്ടാവും, അവൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്ന് ആളുടെ അബോധം പറഞ്ഞു എന്ന് വരും. അതുകൊണ്ട് പാർവതി, വേഷം മാറാതെ കണ്ടു പോകാൻ പറ്റില്ല. അതെയോ, ആ എന്നാനിപ്പോൾ അങ്ങനെ നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞ് ആ ദേവി ഭഗവാന്റെ ആ രൂപത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു കാട്ടാളത്തിയായിട്ട് ദേവി, അങ്ങനെ ഭഗവാൻ കാട്ടാളനായിട്ടും ദേവി കാട്ടാളത്തിയായിട്ടും വേഷം മാറി പുറപ്പെടാനുള്ള ഒരു സഹായി. അത് കണ്ടപ്പോൾ ഈ ഭൂതഗണങ്ങൾ അവരെ കണ്ടു ഭഗവാനും ദേവിയും കൂടെ കാട്ടാളനും കാട്ടാളത്തിയൊക്കെ ആയിട്ടേ. ഇടോ, ഒരു കാര്യം, നമുക്ക് ഒരു കാര്യം ചെയ്യണം. എന്താ? ഇപ്പോൾ ഭഗവാൻ കാട്ടാളനും കാട്ടാളത്തിയൊക്കെ ആയിട്ടല്ലേ വേഷം മാറിയിരുന്നത്. ഭഗവാന് നമ്മളെക്കുറിച്ചൊരു അഭിപ്രായമുണ്ട്, നമ്മളൊന്നും ആലോചിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പം അതല്ല, നമുക്കും ചിലതൊക്കെ വശം എന്ന് ഭഗവാനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഭഗവാൻ ഇപ്പോൾ ഏതായാലും കാട്ടാളനും കാട്ടാളത്തിയല്ലേ ആയിരിക്കണത്, നമുക്ക് അതിന് പാകത്തിലുള്ള വേഷമാവുക എന്ന് പറഞ്ഞാൽ കാട്ടാളനും കാട്ടാളത്തിയായ പിന്നെ പ്രവൃത്തി എന്താ? നായാട്ടല്ലേ. അപ്പം നായാട്ടിന് പറ്റിയ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ വല, അതുപോലെ തന്നെ കുറ്റി, അതുപോലെ തന്നെ കുട്ടിക്കാട്ടാളന്മാർ, ചില വേട്ടനായ്ക്കൾ. ഓ, എന്നാ അങ്ങനെയാവുക എന്ന് പറഞ്ഞ് ഓരോരുത്തരും ആ നായാട്ടിന് ഭാഗത്തുള്ള ഉപകരണങ്ങളായിട്ട് അങ്ങോട്ട് മാറി. ഭഗവാൻ ഇപ്പോൾ കാട്ടാളൻ്റെ വേഷം വേണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ, നായാട്ടൊന്നും വേണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇവർ അതിന് ഭാഗത്തിനായപ്പോൾ ഓ നാനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിശ്ചയിച്ച് നായാടി സഞ്ചരിക്കുകയാണെന്നുള്ള വ്യാജേന ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് ആ അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന വനപ്രദേശത്തിൻ്റെ സമീപത്തുങ്കൽ അവിടെ എത്തി. അവിടെ എത്തുക കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടേ? നീ യുദ്ധം ചെയ്യുക വേണ്ടത് അല്ലേ. യുദ്ധം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ വേണ്ടി ആലോചിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ആ

മൂകൻ എന്ന് പേരോടുകൂടിയിരിക്കുന്ന ഒരു അസുരൻ ഒരു പന്നിയുടെ വേഷം സ്വീകരിച്ച് അവിടെ വരാനായിട്ട് അടിയായില്ലോ. ദാ ദുര്യോധനൻ പറഞ്ഞയച്ചേക്കണത് അർജുനൻ്റെ കഥ കഴിച്ചു വന്നാൽ പകുതി രാജ്യം തരാം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉത്സാഹിച്ച് പുറപ്പെട്ടതാ. പുറപ്പെട്ടപ്പോൾ അവൻ ആലോചിച്ചു എന്താ വേണ്ടേ, അർജുനൻ്റെ കഥ കഴിക്കാൻ പറ്റുമെന്ന് ഉറപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല, നീ സാധിച്ചില്ലെങ്കിൽ അർജുനൻ തപസ് കഴിഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാനായിട്ടൊരു വരവുണ്ടാവും. നീ അപ്പോൾ താനാണെന്ന് അറിയാണ്ടിരിക്കുക നല്ലതെന്നാ, പിന്നെ വിഷമ്യല്ലോ. ഒരു വേഷം മാറി പോവുക നിശ്ചയിച്ച് മായ കൊണ്ട് ഒരു വലുതായിട്ടുള്ള പന്നിയുടെ രൂപം സ്വീകരിച്ച് അങ്ങോട്ട് ചെന്നൂലോ കാട്ടിലേക്ക് അർജുൻ്റെ നേരെ. ഇവൻ്റെ വരവ് അങ്ങോട്ട് തുടങ്ങിയതോടുകൂടി ആ കാട്ടിലുള്ള മൃഗങ്ങൾ മുഴുവൻ ഭയപ്പെട്ട് ആ മൃഗങ്ങൾ മുഴുവൻ പേടിച്ച് നാല് പുറവും ഓടുക, പക്ഷികൾ ശബ്ദിച്ചുകൊണ്ട് നാല് പുറവും പറക്കുക, ആ മാൻകുട്ടികൾ ഇവൻ്റെ വരവ് കണ്ട് പേടിച്ച് അർജുൻ്റെ വസ്ത്രത്തിൻ്റെ ആ വൽക്കലത്തിൻ്റെ ഉള്ളിൽ അവിടെ പോയി അങ്ങനെ ഒളിക്കുക, അങ്ങനെ കാടാകെ എളികെ അങ്ങോട്ട് വശായി. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് അർജുനൻ തപസ്സിൽ നിന്ന് അങ്ങോട്ട് ഉണർന്നത്. ഉണർന്ന് നോക്കിയപ്പോൾ ഒരു പന്നി തൻ്റെ നേരെ ഊട്ടി ഇങ്ങനെ വരതാ കണ്ടത്. സൂക്ഷിച്ചങ്ങനെ നോക്കി അർജുനൻ, നോക്കിയപ്പോൾ കണ്ണിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് സാധാരണ ഒരു പന്നിയല്ല, ഇതൊരസുരനാണ് എന്ന് മനസ്സിലായി അർജുനൻ. അതെന്താ വെച്ചാൽ ഈ മായ കൊണ്ട് വേഷം മാറിയാൽ കണ്ണിന് മാറ്റേണ്ടാവില്ല, കണ്ണിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അസുരനാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ താമസമൊന്നും ഉണ്ടായില്ല, അവൻ തൻ്റെ നേരെയാണ് വരണതേ. ആ തൻ്റെ ആയുധം ഗാന്ധിവം ധനുസ് വേഗം ഇങ്ങോട്ട് എടുത്തു, എടുത്ത് ആ ശരം അവൻ്റെ നേരെ പ്രയോഗിക്കാനുള്ള ഉത്സാഹമായില്ലോ. അത് കണ്ടപ്പോൾ ഭഗവാനും അങ്ങനെ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് തോന്നി. വേഗം ഭഗവാനും തൻ്റെ പിനാകം ധനുസ് എടുത്ത് ശരം തൊടുത്തുകൊണ്ട് ആ പന്നിയുടെ പിന്നാലെ ആ വിളിച്ചു പറഞ്ഞോട്ടാണ് ചെല്ലണത്, അല്ലേ താപസൻ അരുത് അരുത്, അതിൻ്റെ നേരെ ആയുധം പ്രയോഗിക്കരുത്, എൻ്റെ വേട്ട മൃഗമാണ്, ഞാൻ നായാടിക്കൊണ്ടുവരുന്ന മൃഗമാണ്, അതിൻ്റെ നേരെ ആയുധം പ്രയോഗിക്കരുത് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. അർജുനൻ നോക്കിയപ്പോൾ ഒരു കാട്ടാളനാ ഈ വിളിച്ചു പറയണതേ, അവൻ പറഞ്ഞതൊന്നും കണക്കാക്കിയില്ല, അവനിപ്പോൾ ഇതിൻ്റെ ഗുണദോഷമൊന്നും നിശ്ചയമില്ലല്ലോ, ഇതൊരു പന്നിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഈ വിളിച്ചു പറയണതേ. ഞാൻ അവൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ ആയുധം പ്രയോഗിക്കാണ്ടിരുന്നാൽ ആ അസുരൻ തൻ്റെ സമീപത്തിങ്കൽ വന്ന് തൻ്റെ കഥ കഴിക്കുകയുണ്ടാവുക, അതുകൊണ്ട് അവൻ പറഞ്ഞതൊന്നും അത്ര കണക്കാക്കണ്ട എന്ന് നിശ്ചയിച്ച് ആ ശരം വലിച്ചങ്ങോട്ട് പ്രയോഗിച്ചു അവൻ്റെ നേരെ, മൂകാസുരൻ്റെ നേരെ. ആ അർജുനൻ ശരം പ്രയോഗിക്കണ കണ്ടപ്പോൾ അപ്പം തന്നെ ഭഗവാനും ശരം അങ്ങോട്ട് പ്രയോഗിച്ചു. ഇങ്ങനെ രണ്ടാളുടെയും ശരം ഒരേ സമയത്താണ് അങ്ങോട്ട് വരികയുണ്ടായത്. ആ അർജുൻ്റെ ശരം അവൻ്റെ വായയുടെ ഉള്ളിൽ കൂടെ അകത്തേക്ക് ഇങ്ങോട്ട് കിടന്നു. ആ ഭഗവാൻ പിന്നീന്നല്ലേ പ്രയോഗിക്കുന്നത്, ഭഗവാന്റെ ശരം അവൻ്റെ പൃഷ്ഠത്തിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കിടന്നു. എന്നിട്ട് രണ്ട് ശരങ്ങളും കൂടെ അവൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളുക. ഭഗവാന്റെ ശരം അർജുൻ്റെ ശരത്തിനെ ഇങ്ങോട്ട് തള്ളും, അർജുൻ്റെ ശരം ഭഗവാന്റെ ശരത്തിനെ അങ്ങോട്ട് തള്ളും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി തള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ശരങ്ങളും രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് തെറ്റി അവൻ രണ്ടായിട്ട് പിളർന്ന് അങ്ങോട്ട് സിദ്ധി വിടുകയും കഴിഞ്ഞു. ആഹാ, പന്നി അങ്ങോട്ട് മരിച്ചു വീഴുക കഴിഞ്ഞപ്പോൾ അർജുനൻ കോപിച്ചുകൊണ്ട് എടാ കാട്ടാള കുഴിയ, എന്താ നീ കാണിച്ചത്, ഞാൻ മധ്യമ പാണ്ഡവനായിരിക്കുന്ന ഈ അർജുനൻ, ആ അർജുനൻ അങ്ങനെയുള്ള ഞാൻ പ്രയോഗിച്ചിട്ടുള്ള ആ മൃഗത്തിൻ്റെ നേരെ നീ ആയുധം പ്രയോഗിക്കണോ, കൊള്ളരുതാത്തവനെ. അത് കേട്ടപ്പോൾ ഭഗവാനും അർജുന നീയാണതല്ലേ, ഞാൻ നിൻ്റെ വേഷം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഓ അർജുന നിൻ്റെ കേമത്തമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ സോമവംശത്തിനെക്കുറിച്ച് ഭംഗിയായിട്ട് അങ്ങനെ നിന്ദിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. ആ പൂർവികന്മാരായിട്ടുള്ള ആള് ആ ചന്ദ്രൻ മുതലേ ചന്ദ്രൻ, അതുപോലെ ബുധൻ, അതുപോലെ യയാദി, ശന്തനു, ഇങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് നിന്ദിച്ച് നിന്ദിച്ച് നിന്ദിച്ച് അവസാനം പാണ്ഡവന്മാരെക്കുറിച്ചും നിന്ദിച്ചു പറഞ്ഞു തുടങ്ങി. എന്താ വെച്ചാൽ അർജുനൻ കോപിച്ചിട്ട് തൻ്റെ നേരെ യുദ്ധത്തിന് പുറപ്പെടണം, എന്നാലേ തനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഭക്തൻ ഇങ്ങോട്ട് യുദ്ധം ചെയ്തു തുടങ്ങിയാലേ തനിക്ക് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ നിർത്തിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് അർജുൻ്റെ മനസ്സിൽ കോപം ഉണ്ടാക്കി തീർക്കാൻ പാകത്തിന് പിന്നെയും പിന്നെയും പിന്നെയും ആ സോമവംശത്തിനെക്കുറിച്ച് നിന്ദിച്ച് അങ്ങനെ പറഞ്ഞു തുടങ്ങിയല്ലോ. എന്ത് പറഞ്ഞിട്ടും അർജുനന് മാറ്റം കാണില്ല, ദേഷ്യം വരായല്ല. പക്ഷേ കഥയില്ലാത്തവൻ അവൻ എന്താ വെച്ചാ പറഞ്ഞോട്ടെ, അവനോടൊന്നും പറയാൻ കഴിയില്ല എന്ന് നിശ്ചയിച്ച് സഹിച്ചിരിക്കുക അർജുനെ. അങ്ങനെ വന്നപ്പോൾ അർജുനന് മാറ്റമില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ തന്നെ തന്നെ നിന്ദിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. അതങ്ങോട്ട് കേട്ടപ്പോൾ ദേഷ്യം അങ്ങോട്ട് സഹിച്ചില്ല അർജുന, എടാ കാട്ടാള കുഴിയ, നീ ആരെക്കുറിച്ചാ ഈ പറയണത്, എൻ്റെ സേവാമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീപരമേശ്വരൻ അദ്ദേഹത്തിനെ കുറിച്ച് നിന്ദിച്ചങ്ങനെ പറയണോ, നീ ഇനി മേലാൽ പറയാനായിട്ട് നിൻ്റെ നാവ് പൊങ്ങില, നോക്കിക്കോപ്പ കഴിക്കും നിൻ്റെ കഥ പറഞ്ഞ് കോപിച്ച് ആ ശരം അങ്ങോട്ട് പ്രയോഗിക്കാനുള്ള ഒരു സഹായമല്ലോ. അത് കണ്ടപ്പോൾ ഭഗവാനും അങ്ങനെ

ഇതന്നെയാണ് തൻ്റെ ആവശ്യം. എങ്ങോട്ട് യുദ്ധം തുടങ്ങണം, അതാ ആവശ്യം. ഭഗവാനും ശരം പ്രയോഗിക്കാനുള്ള ഒരു സഹായി. ഇങ്ങനെ കിരാത പാണ്ഡുസൂനു സമരം ആതേന തൂ. കിരാതനും പാണ്ഡുസൂനുവും സമരത്തെ ചെയ്തു. ആ അർജുനനും ആ ഭഗവാനും തമ്മിൽ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടുവല്ലോ. എന്നാൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ യുദ്ധത്തിൻ്റെ ഒരു സ്വഭാവം എന്നാണെങ്കിൽ, സമാനം സമരം, സമാനമായിട്ടുള്ള സമരമാണെന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള സമരമാണെന്ന്. ഒരുപോലെ ആവോ? ഭഗവാനും അർജുനും തമ്മിൽ ശരം പ്രയോഗിച്ചാൽ അത് ഒരുപോലെ ആവോ എന്നാണെങ്കിൽ ഒരുപോലെ ആയി എന്നുള്ളതാവണേ. എന്നാൽ എങ്ങനെയാത് ആ ശരം പ്രയോഗിക്കുന്ന സമയത്തെങ്കിലേ ഭഗവാന്റെ ഒരു അവസ്ഥ എങ്ങനെയാ എന്നാണെങ്കിൽ, കാരുണ്യപൂര മൃദുലേന ഹൃദാത. കാരുണ്യപൂരമായിരിക്കുന്ന ഹൃത്തോടു കൂടിയിട്ടാണ് കിരാതൻ ആയുധം പ്രയോഗിക്കുന്നത്. കാരുണ്യപൂരം, ആ കാരുണ്യ അതിരേഖം കൊണ്ട് മൃദുലമായി മാർദ്ദവത്തോടു കൂടിയിട്ടാണ് ഭഗവാന്റെ മനസ്സെന്ന്. ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് നല്ല വിചാരമുണ്ടേ, തൻ്റെ ഭക്തോത്തമനായിട്ടുള്ള ആളാണ് അർജുനൻ, അപ്പോൾ അവന് കാര്യമായിട്ടുള്ളൊരു ക്ലേശം ഉണ്ടാവരുത് എന്നൊരു വിചാരമുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ ഒരു ശരം പ്രയോഗിച്ചാൽ മതി, അപ്പം കഴിയും അർജുൻ്റെ കഥയെ. ത്രിപുരന്മാരെ ഒരു ശരം കൊണ്ട് നിഗ്രഹിച്ചിട്ടുള്ള ആളാണ് ഭഗവാനെ, അപ്പം അദ്ദേഹത്തിന് വൈഷമ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു വിചാരമുണ്ട്, തൻ്റെ ഭക്തനാണ്, അവന് ദണ്ഡിക്കാൻ ഇടവരരുത് എന്ന് നിശ്ചയിച്ച് തൻ്റെ ആ ശക്തിയുടെ ഒരംശം, വളരെ ചെറിയൊരംശമേ പ്രയോഗിക്കുള്ളൂ, ഒട്ടും ദണ്ഡിക്കരുതെന്ന് നിശ്ചയിച്ച് വളരെ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ആ അർജുൻ്റെ നേരെ ശരം പ്രയോഗിക്കണതേ. എന്നാൽ അർജുനോ അത് ചോദിക്കാനില്ലല്ലോ, നേരത്തെ പറഞ്ഞിട്ടല്ലോ ഒരുപോലെയുള്ള യുദ്ധമാണ് ഉണ്ടായതെന്ന് പറഞ്ഞുവല്ലോ. അപ്പം അർജുനും അതുപോലെ തന്നെയാവും, വളരെ കാരുണ്യത്തോടു കൂടിയിട്ടാവും അല്ലേ. എന്നാണെങ്കിൽ അതല്ല, പിന്നെയോ രോഷാതിരേഖകലുഷേണ പാണ്ഡുസൂനു. രോഷാതിരേഖകലുഷമായിരിക്കുന്ന ഹൃത്തോടുകൂടിയിട്ടാണ് ആ അർജുനൻ ശരം പ്രയോഗിക്കുന്നത്. രോഷാതിരേഖകലുഷം, രോഷാതിരേഖം കൊണ്ട് കലുഷമായി തീർന്നിട്ടുണ്ടെന്ന്, ആ കോപാധിക്യം കൊണ്ട് കലങ്ങിവശായിട്ടുണ്ടെന്ന്, ദേഷ്യം കൊണ്ട് സഹിക്കണില്ല അർജുനെ. ദാ തൻ്റെ മുറുകന്മാരായിട്ടുള്ള ആള്, തൻ്റെ അച്ഛൻ, അതുപോലെ തൻ്റെ സഹോദരന്മാർ വരെയൊക്കെ നിന്ദിച്ചു. അതുമാത്രമല്ല, തൻ്റെ ആരാധനാമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നിന്ദിച്ചേക്കണവനാണ് ഈ കാട്ടാളിനെ. ഇതോടുകൂടി വൻ്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് എത്രണ്ട് ശക്തി ഉപയോഗിച്ചാൽ അത്രമാത്രം ശക്തി ഉപയോഗിച്ചിട്ടാണ് ദേഷ്യം കൊണ്ട് സഹിക്കവയ്യാതെ കണ്ടായിട്ടാണ് അർജുനൻ ശരം പ്രയോഗിക്കുന്നത്. ഭഗവാനാണെങ്കിലോ വളരെ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയിട്ടുമാണ് ശരം പ്രയോഗിക്കുന്നത്. ഹേ, അപ്പം അത് ഒരുപോലെ ആവോ? എങ്ങനെയത്? ഒരാൾ ദേഷ്യത്തിൽ ശരം പ്രയോഗിക്കുക, മറ്റേ ആൾ വളരെ കാരുണ്യത്തോടു കൂടി ശരം പ്രയോഗിക്കുക, അങ്ങനെ വന്നാൽ അതൊരുപോലെ ആവോ എന്നാണെങ്കിൽ ഒരുപോലെ ആയി അവിടെ. അതാ വിശേഷേ. അതെന്താ? അത് എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ, കിരാത മഹാന്തം വിക്രമം അല്പം ആദധാന. കിരാതൻ മഹത്തായിരിക്കുന്ന വിക്രമത്തെ അല്പമായിട്ട് ആദധാനായി. ആ കാട്ടാളമൂർത്തി ഭഗവാൻ ആ അർജുനൻ്റെ മഹത്തായിരിക്കുന്ന വിക്രമം, വലുതായിരിക്കുന്ന പരാക്രമം, അർജുനൻ തൻ്റെ സർവശക്തി എടുത്തിട്ടാണ് പ്രയോഗിക്കണതേ, അതിശക്തമായിട്ടാണ് പ്രയോഗിക്കുന്നത്. കാട്ടാളൻ്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് തൻ്റെ സർവശക്തി എടുത്ത് ഭഗവാന്റെ നേരെ അങ്ങോട്ട് പ്രയോഗിക്കുക. പക്ഷേ ആ ശരം വന്നു കൊള്ളുമ്പോൾ ഭഗവാന് അല്പം ആദധാന, എന്തോ ഒന്ന് ശരീരത്തിൽ വന്നത്, ഇതെന്താ ശരീരത്തിൽ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ, എന്തോ ഒന്ന് തട്ടണു, അത്രേ തോന്നുള്ളൂ, അല്പമായിട്ടേ തോന്നുള്ളൂ. എന്നാൽ അർജുനൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ, പാണ്ഡുസൂനു അല്പം വിക്രമം മഹാന്തം ആദധാന. പാണ്ഡുസൂനു അല്പമായിരിക്കുന്ന വിക്രമത്തെ മഹത്തായിട്ട് ആദധാനായി. ആ ഭഗവാൻ തൻ്റെ ശക്തിയുടെ ചെറിയൊരംശം, അല്പം വിക്രമം, തൻ്റെ പരാക്രമത്തിൻ്റെ ഒരംശേ അർജുൻ്റെ നേരെ പ്രയോഗിക്കുള്ളൂ. പക്ഷേ എങ്കിലും വെടില്ല, അതങ്ങോട്ട് വന്ന് കൊള്ളുമ്പോൾ അർജുന അയ്യോ കഴിഞ്ഞു തൻ്റെ കഥ എന്ന് തോന്നുന്ന, സഹിക്കാൻ വയ്യാതെ കണ്ടുള്ള ദണ്ഡാണ് അർജുനു തോന്നുന്നതെന്ന്. ഭഗവാൻ അല്പമായിട്ട് പ്രയോഗിക്കുന്നത് അർജുനന് സഹിക്കാൻ വയ്യാതെയുള്ള ദണ്ഡായിട്ട് തോന്നുന്നു. അർജുനൻ തൻ്റെ സർവശക്തി എടുത്ത് പ്രയോഗിക്കുമ്പോൾ
അത് ഭഗവാന്

അല്പമായിട്ട് തോന്നുന്നു. അതാ ആ ഒരുപോലെയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അല്പമെന്നും മഹത്വം എന്നുള്ള അവസ്ഥ രണ്ടാളിലും ഉണ്ടായി എന്ന്, അല്ലാണ്ട് അനുഭവത്തിൽ ഒരുപോലെയായി എന്നല്ല, ആ രണ്ട് മഹത്വന്നും അല്പം എന്നുള്ള അവസ്ഥ രണ്ടാളിലും ഉണ്ടായി എന്ന്. മഹാന്തം വിക്രമം പാണ്ഡു സൂനു കിരാത അല്പം അദധാന കിരാത മഹാന്തം വിക്രമം അല്പം അദധാന. ഇതാണ് വ്യത്യാസം. കിരാതൻ്റെ അല്പമായിരിക്കുന്ന വിക്രമത്തെ പാണ്ഡുസൂനു മഹത്തായിട്ട് ആധാനനാവുന്നു, അതുപോലെ പാണ്ഡുസൂനുവിൻ്റെ മഹത്തായിരിക്കുന്ന വിക്രമത്തെ കിരാതൻ അല്പമായിട്ട് ആധാനനാവുന്നു. ഓ അല്പമെന്നും മഹത്വം എന്നുള്ള അവസ്ഥ രണ്ടു ദിക്കിലുണ്ട്, രണ്ടു പേർക്കും ഒരുപോലെയായിരുന്നു എന്ന്. അതാണ് സമാനം സമരം, ഒരുപോലെയുള്ള സമരമാണ് അവിടെ ഉണ്ടായത്. എന്നാൽ കുറേ നേരമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം. അങ്ങനെയാണല്ലോ എല്ലാം.

രണ്ടു ദിക്കിലുണ്ട്, രണ്ടു പേർക്കും ഒരുപോലെയായിരുന്നു എന്ന്. അതാണ് സമാനം, സമരം. ഒരുപോലെയുള്ള സമരമാണ് അവിടെ ഉണ്ടായത്. എന്നാൽ കുറേ നേരമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം. അങ്ങനെയാണല്ലോ എല്ലായിടത്തും, അതേ ഇപ്പം എല്ലാം സമയം കുറച്ച് കുറച്ച് വരിക. ഇത് തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കഴിയും, അത്രേ ഉള്ളൂ. സമയം കുറയ്ക്കലാണ് എല്ലായിടത്തും. അപ്പോൾ ഇതും അത് തന്നെയാവും, അവിടെയും കുറച്ച് നേരം ഉണ്ടായിണ്ടാവുള്ളൂ അല്ലേ. ആണെങ്കിൽ അതല്ല, പിന്നോ ചിരതരം സമരം. അതേനതൂ ചിരതരമായിരിക്കുന്ന സമരത്തെ ചെയ്തു. വളരെ കാലം, അനവധി സമയം രണ്ടുപേരും തെരു തെര തുരു തുരെ, ശരങ്ങളങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആ യുദ്ധം അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനു തോന്നി, ഏയ് ഇവൻ്റെ നേരെ സാധാരണ ശരങ്ങളൊന്നും പ്രയോഗിച്ചോണ്ടായില്ല, ദിവ്യശരങ്ങൾ പ്രയോഗിക്കുക എന്ന് നിശ്ചയിച്ച് അർജുനൻ ആ ആഗ്നേയാസ്ത്രം അങ്ങോട്ട് പ്രയോഗിച്ചുല്ലോ, ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്കണം എന്ന് നിശ്ചയിച്ച് ആഗ്നേയാസ്ത്രം അങ്ങോട്ട് വരണ കണ്ടപ്പോൾ ഭഗവാൻ പതുക്കെ അങ്ങോട്ട് തല താഴ്ത്തി. തല താഴ്ത്തിയപ്പോൾ ആ ഭഗവാന്റെ ജടാഭാരത്തെങ്കിലാണല്ലോ ഗംഗയുള്ളത്. ആ ആഗ്നേയാസ്ത്രം അങ്ങോട്ട് ചെന്ന് ഗംഗയിലെ ജലത്തിൽ അങ്ങോട്ട് ചെന്നപ്പോൾ കഴിഞ്ഞു ഒരു ശബ്ദം. അതിങ്ങനെ കേട്ടാൽ ആ ഗംഗാഭഗവതി അർജുനോട് പറയുന്നുണ്ടോ എന്ന് തോന്നും. സ്വത അങ്ങനെയാണല്ലോ, ഈ കുട്ടികൾ വികൃതി കാണിക്കുമ്പോൾ അച്ഛനമ്മമാർ പോകുന്നുണ്ട് എന്ന് പറയുക പതിവുണ്ട് അല്ലേ. അതുപോലെ ഗംഗാഭഗവതി അങ്ങനെ തടുത്തേക്ക് കാണുമോ എന്ന് തോന്നും. ആഗ്നേയാസ്ത്രം നിഷ്ഫലമാണോ കണ്ടപ്പോൾ കുറേം കൂടിയായി ദേഷ്യം. വായവ്യാസ്ത്രം പ്രയോഗിക്കാമെന്ന് നിശ്ചയിച്ചു. വായവ്യാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഭഗവാന്റെ ശരീരത്തിങ്കൽ ആഭരണങ്ങളായിരിക്കുന്ന ആ സർപ്പങ്ങൾ അതിനെ അങ്ങോട്ട് ഭക്ഷിച്ചു. ഇങ്ങനെ എന്ത് ചെയ്തിട്ടും യുദ്ധം ആ കരാതനെ ജയിക്കുക എന്നുള്ളത് സാധിക്കില്ല. അർജുനൻ പിന്നെയും പിന്നെയും ശരം അങ്ങനെ പ്രയോഗിക്കുക. ഭഗവാനാണെങ്കിലും ആ എത്ര നേരം യുദ്ധം ചെയ്യുന്നെന്ന് അറിയണല്ലോ എന്ന് നിശ്ചയിച്ച് ആ പിന്നെയും ആ അർജുനു പാകത്തിന് യുദ്ധം ചെയ്തുകൊണ്ട് ഭഗവാനും. ഇങ്ങനെ ആ ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ തൻ്റെ ഭക്തോത്തമനായിരിക്കുന്ന അർജുനൻ്റെ അഹങ്കാരം തീർത്ത് പാശുപതം കൊടുത്ത് അനുഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തൻ്റെ ഭക്തനോടുകൂടി പിന്നെയും പിന്നെയും യുദ്ധം ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ വർത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന യാതൊരു ഭഗവാൻ ശ്രീ പരമേശ്വരനോ അർജുനൻ്റെ അഹങ്കാരത്തെ തീർത്ത് പാശുപതത്തെ കൊടുത്ത് അനുഗ്രഹിപ്പാനായിക്കൊണ്ട് അർജുനനും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്തുകൊണ്ടാണ് ഇവിടെ വർത്തിച്ചത്. പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ.

0: ബാലലോകത്തിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം.
1: കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരുണ്ടാവുമോ? കഥകളുടെ വിശാല ലോകത്തേക്ക് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ബാലലോകം. കഥ പറഞ്ഞ് കഥ പറഞ്ഞെന്നെ കഥാകാരനാക്കിയ അമ്മയ്ക്ക്, പുസ്തകങ്ങൾ അക്ഷരങ്ങൾ സമർപ്പിച്ച സാഹിത്യകാരന്മാർ ഒട്ടേറെയുണ്ട്. അത്തരം അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒപ്പം പങ്കുവയ്ക്കാനാകുന്ന ബാല്യകാലം ഇന്നുണ്ടോ? ആ വിടവ് നികത്തുകയാണ് ബാലലോകം, കഥ കേൾക്കാം കൂട്ടുകാരെ എന്ന ഈ പംക്തിയിലൂടെ. കഥ കേൾക്കാം കൂട്ടുകാരെ, അവതരിപ്പിക്കുന്നത് പ്രദീപ് പേരശെന്നൂർ.
0: കഥ അനഘയുടെ സ്വപ്നം.
2: എല്ലാ സ്കൂൾ വെക്കേഷൻ കാലത്തും അനഘ അവളുടെ മുത്തച്ഛൻ്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. ഗ്രാമത്തിലാണ് മുത്തച്ഛൻ്റെ വീട്. പച്ചപ്പും നീർത്തടങ്ങളും ഇടവഴികളും നിറഞ്ഞ സുന്ദരമായിടം. മുത്തച്ഛൻ മണ്ണിനെയും പക്ഷിമൃഗാദികളെയുമൊക്കെ ജീവന് തുല്യം സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ ഇല്ലാത്ത മരങ്ങളില്ല. നിരനിരയായി അതങ്ങനെ വിളഞ്ഞു നിൽക്കുന്നു. മാവ്, പ്ലാവ്, സപ്പോട്ട, നെല്ലി, അരിനെല്ലി, മോസമ്പി, റംബൂട്ടാൻ, അനാർ, പേരയ്ക്ക, ഇല്ലന്തയ്ക്ക, നാരങ്ങ, പാഷൻ ഫ്രൂട്ട്, കുടംപുളി, പറഞ്ഞാൽ തീരാത്തത്രയും വൃക്ഷലതാദികൾ എല്ലാം കായ്ച്ചു പൂത്തങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്തു രസമാണ്. മുത്തച്ഛൻ അനഘയെയും അമ്മയെയും കാണാൻ ടൗണിലേക്ക് വരുമ്പോൾ ബേക്കറി സാധനങ്ങളല്ല കൊണ്ടുവരിക. ആ മണ്ണിലുണ്ടായ പഴങ്ങളും നാടൻ കോഴിമുട്ടയുമൊക്കെയാണ്. വലിയൊരു കൂട് നിറയെ കോഴികളെ അദ്ദേഹം വളർത്തുന്നുണ്ട്. ആ പറമ്പിൽ അണ്ണാനും വിവിധ തരം കിളികളും പൂച്ചയും മയിലുമൊക്കെ വിഹരിക്കുന്നത് കണ്ട് അനഘ വിസ്മയിച്ചിട്ടുണ്ട്. അവയ്ക്കൊന്നും മുത്തച്ഛനെയോ മുത്തശ്ശിയെയോ യാതൊരു ഭയവുമില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ തൻ്റെ ഫ്രോക്കിലൂടെ ഒരു അണ്ണാൻ ധൃതിയിൽ ചാടിപ്പോയത് ഇന്നും അനഘ പ്രത്യേകം ഓർക്കുന്നു. എന്തൊരു കുസൃതിയായിരുന്നു ആ അണ്ണാറക്കണ്ണന്. ഇതെല്ലാം തങ്ങളുടെ സ്വന്തം ഇടമാണെന്ന ധാർഷ്ട്യവും ആ ജീവജാലങ്ങൾക്കെല്ലാമുണ്ട്. വേനലിൽ മുത്തച്ഛൻ തണ്ണീർക്കുടങ്ങൾ ഉണ്ടാക്കി വൃക്ഷങ്ങളിൽ തൂക്കിയിടുകയും അതിരുകളിൽ സ്ഥാപിക്കുന്നതും അവൾ കണ്ടിട്ടുണ്ട്. കിളികളും അണ്ണാനും മാത്രമല്ല, ഒരിക്കൽ ഒരു പാമ്പ് വന്ന് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നതും മുത്തച്ഛൻ അവൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അത് കണ്ടവൾ ഭയന്നപ്പോൾ മുത്തച്ഛൻ മനസ്സിലാക്കിക്കൊടുത്തു, അങ്ങോട്ട് വേദനിപ്പിച്ചാലല്ലാതെ ഒരു പാമ്പും മനുഷ്യനെ ഉപദ്രവിക്കുകയില്ല, അത്രയും പാവം ജീവികളാണ് പാമ്പുകൾ. എന്തോ അനേകയ്ക്കത് മുഴുവൻ വിശ്വാസമായിട്ടില്ല. മുത്തച്ഛൻ്റെ പുരയിടത്തിൽ ധാരാളം കാണുന്ന മരമാണ് ആര്യവേപ്പ്. അതിൻ്റെ ഇല ദിവസേനെ കഴിക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടി വരില്ല എന്നാണ് മുത്തച്ഛൻ പറയുന്നത്. കഴിഞ്ഞ 40 കൊല്ലമായി മുത്തച്ഛനും മുത്തശ്ശിയും അത് കഴിക്കുന്നുണ്ടത്രേ. അതുകൊണ്ടാണത്രേ അവർക്ക് അസുഖങ്ങളില്ലാത്തതുപോലും. ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രക്തചംക്രമണം കൂട്ടാനും പ്രമേഹം വരാതിരിക്കാനും എന്തിന് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വരെ ആര്യവേപ്പിലേക്ക് ശേഷിയുണ്ടത്രേ. ആ ഇലകളിൽ തട്ടിവരുന്ന കാറ്റ് ശ്വസിക്കുന്നതുപോലും ശരീരത്തിന് ഗുണം ചെയ്യും. മുത്തച്ഛനിൽ നിന്നത് കേട്ടതിൽ പിന്നെ അനഘയ്ക്കും അത്തരം മരങ്ങൾ പിടിപ്പിക്കണമെന്നും അതിൻ്റെ ഇല ദിവസേന കഴിക്കണമെന്നും മോഹമുദിച്ചു. ഈ അടുത്ത് അവളുടെ വീട്ടിൽ വരുത്തുന്ന ആരോഗ്യമാസികയിലും ആര്യവേപ്പിനെ പറ്റി അവൾ വായിച്ചിരുന്നു. പക്ഷേ ടൗണിലെ അനഘയുടെ വീടിരിക്കുന്നത് ചെറിയൊരു പ്ലോട്ടിലാണ്. എന്നാലും ഉള്ള സ്ഥലത്ത് പിടിപ്പിക്കാമെന്ന് പറഞ്ഞ് മുത്തച്ഛൻ തന്നെ വന്ന് 2 ആര്യവേപ്പ് ചെടിയും ഒരു പാഷൻ ഫ്രൂട്ട് വള്ളിയും നട്ടു. അനഘ നിത്യവും അതിന് വെള്ളമൊഴിക്കും. ഓരോ ആഴ്ച കഴിയുമ്പോഴും പപ്പയുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് പുരോഗതി മുത്തച്ഛൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ അവ വലുതാവുകയും പാഷൻ ഫ്രൂട്ട് കായ്ക്കുകയും ചെയ്തിരിക്കുന്നു. ദിനവും ഒരു ആര്യവേപ്പില കഴിക്കാനും അനഘ തുടങ്ങിയിട്ടുണ്ട്. ആര്യവേപ്പിലേക്ക് നല്ല കയ്പാണ്. പക്ഷേ ഇപ്പോൾ ശീലിച്ച് ആ കയ്പ് ഒരു പ്രശ്നമല്ലാതായിരിക്കുന്നു. ആര്യവേപ്പും പാഷൻ ഫ്രൂട്ടും നടുമ്പോൾ തന്നെ മുത്തച്ഛൻ ഒരു പ്രോമിസ് അനഘയ്ക്ക് നൽകിയിരുന്നു. ഉണങ്ങിപ്പോകാൻ അനുവദിക്കാതെ പരിപാലിച്ച് വലിയ ചെടിയാക്കിയാൽ അടുത്ത തവണ വെക്കേഷന്

0: മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വില പിടിപ്പുള്ളൊരു സമ്മാനം തരാമെന്ന്. അതെന്താണെന്ന് എത്ര ചോദിച്ചിട്ടും മുത്തച്ഛൻ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായിരിക്കും അത്? ഇതാ വെക്കേഷൻ വീണ്ടും എത്തിയിരിക്കുന്നു. ഇക്കുറി വേറൊരു സന്തോഷം കൂടി അവൾക്കുണ്ട്. അവളുടെ പപ്പ അവരുടെ വീടിനോട് ചേർന്ന് കുറച്ച് ഭൂമി കൂടി വാങ്ങിയിരിക്കുന്നു. അതിൽ നിറയെ മുത്തച്ഛൻ്റെ പറമ്പിലേതുപോലുള്ള ചെടികളും മരങ്ങളും നടണമെന്നാണ് അനഘയുടെ ആഗ്രഹം. പപ്പയും അമ്മയും അതിന് സമ്മതം മൂളിയിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾ കൊണ്ട് മുത്തച്ഛൻ്റേതുപോലുള്ള പൂങ്കാവനമാക്കി ഇവിടം മാറ്റണം. നിറയെ വിളഞ്ഞു നിൽക്കുന്ന പഴങ്ങൾ, പൂക്കൾ, ഓ എന്ത് രസമായിരിക്കും! അണ്ണാറക്കണ്ണന്മാരും പക്ഷികളും അങ്ങനെ ഇവിടേക്കും വിരുന്നു വരും, തന്നോട് കൂട്ടുകൂടും. അതിന് മുത്തച്ഛൻ തന്നെ സഹായിക്കും. ഇത്തവണ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോൾ അനയ്ക്ക് അങ്ങനെയുള്ള മനോഹര സ്വപ്നങ്ങളുണ്ടായിരുന്നു.
1: കഥ കേൾക്കാം കൂട്ടുകാരെ. കഥ അവതരിപ്പിച്ചത് പ്രദീപ്.
2: തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെന്റ് ജോസഫ്സ് CLPSലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികളിൽ ചിലത് കഴിഞ്ഞ ബാലലോകത്തിൽ കേട്ടുവല്ലോ. അതിന്റെ തുടർന്നുള്ള പരിപാടികൾ ഇപ്പോൾ കേൾക്കാം. പാർവതി ആലപിക്കുന്ന മലയാളം ആംഗ്യപ്പാട്ട്.
3: എന്നും രാവിലെ തന്റെ വീട്ടുമുറ്റത്തെത്തുന്ന കാക്കച്ചി അമ്മയോട് കുട്ടിക്ക് എന്താ പറയാനുള്ളതെന്നൊന്നും നമുക്കൊന്നും കേട്ടു നോക്കിയാലോ. കാക്കക്കാറും

0: പാർവതി ആലപിച്ച മലയാളം ആംഗ്യപ്പാട്ടാണ് കേട്ടത്. യുക്താനിജിൽ ആലപിക്കുന്ന ഇംഗ്ലീഷ് പദ്യം.
1: Equipment by Edgar Allan Poe. Edgar Allan Poe was a British-born American poet known as People's Poet. He wrote relatable, accessible

0: എസ്തർ ലിബിനി പാടിയ കന്നഡ പദ്യമാണ് കേട്ടത്. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെന്റ് ജോസഫ്സ് സി എൽ പി എസിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ഇതുവരെ കേട്ടത്. ഇനി കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ അദ്വൈത അഭിലാഷ് അവതരിപ്പിക്കുന്ന ഒരു കീർത്തനം കേൾക്കാം.
1: രാഗം ചക്രവാകം, താളം ആബി, മുത്തുസ്വാമി രക്ഷിത, കീർത്തനം.

0: അദ്വൈത അഭിലാഷ് അവതരിപ്പിച്ച കീർത്തനമാണ് കേട്ടത്. അടുത്തതായി സെന്റ് തോമസ് CHSS സ്കൂളിലെ അശ്വിൻ കൃഷ്ണ ആലപിക്കുന്ന കവിത കേൾക്കാം.
1: കവിയും കവിതയും എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത്.
2: മകരമാസത്തിൻ്റെ മഞ്ഞിൽ വിരിയുന്ന പൂക്കളെ കാണുവാൻ എന്തു ഭംഗി, കലപില ശബ്ദമായി നിദ്രായുണ്ട്.

ഗ്രാമം ടാറിട്ട റോഡില്ല, വൈദ്യുതിയുമില്ല, ഓലയാൽ മേഞ്ഞുള്ള കൂരകളും നിദ്രയുണർന്നു.

കർഷക പാട്ടിൻ്റെയാന്നല്ല വരികളാൽ എൻ്റെ മനസ്സിനെ തൊട്ടുണർത്തി. വിദ്യാലയങ്ങൾക്ക് അവധിയുണ്ടാകുമ്പോൾ കുട്ടികൾ തെരുവിൽ നിറഞ്ഞിരുന്നു, ബാലിക ബാലന്മാർ ഒന്നായിരുന്നു.

ഗ്രാമത്തിനൈശ്വര്യദീപമായി നിന്ന ബാലികാബാലന്മാരെങ്ങുമില്ല. കാലികൾ നിൽക്കും തൊഴുത്തുപോലില്ലെന്ന് ഓലയാലെങ്ങും അശേഷമില്ല. കർഷക

0: അശ്വിൻ കൃഷ്ണ ആലപിച്ച കവിതയാണ് കൂട്ടുകാർ കേട്ടത്. അവസാനമായി ഷൊർണൂർ കാർമൽ CMI സ്കൂളിലെ ഐശ്വര്യ രതീഷ് ആലപിക്കുന്ന കവിത.
1: ഞാനിവിടെ ചൊല്ലാൻ പോകുന്ന കവിത എൻ കെ ദേശത്തിൻ്റെ നീലക്കുറിഞ്ഞുകൾ. ഓർക്കും.

കാർ വണ്ടുകൾ നിങ്ങളെ തേടി വരില്ല മേലിൽ. ആകയായി ലാലപിക്കാം നമുക്കിന്നവസാന വസന്താ പതാക ഗാനം.

0: ജംഗമാന്ത്യ സംഗമരംഗത്തിലംഗങ്ങളാക സർവം.
1: ഐശ്വര്യ രതീഷ് ആലപിച്ച കവിതയാണ് ഇതുവരെ കേട്ടത്.
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമ്മൽ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: ആകാശവാണി തൃശൂർ. ലളിത സംഗീത പാഠം എങ്ങുപോയി നീ എൻ മുകിൽ വർണ്ണനെ എന്നാരംഭിക്കുന്ന ഡോക്ടർ പി സിന്ധുമോളുടെ രചനയ്ക്ക് ഈണം നൽകി പഠിപ്പിക്കുന്നത് എ ഇ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് ദിനി സുനിൽ.
1: ഇപ്രാവശ്യം ഡോക്ടർ പി സിന്ധുമോൾ രചിച്ച ഒരു ഗാനം പഠിക്കാം. ആദ്യമായി ഗാനത്തിൻ്റെ പല്ലവിയുടെ സാഹിത്യം എഴുതിയെടുക്കൂ.

0: നീ എൻ മുകിൽ വർണ്ണനെ,
1: എങ്ങു പോയി നീ എൻ
0: മുകിൽ വർണ്ണനെ,
1: മുകിൽ വർണ്ണനെ,
0: എന്നിനി കാണും,
1: എന്നിനി കാണും
0: നിൻ മഞ്ജുഹാസം,
1: നിൻ മഞ്ജുഹാസം,
0: അഞ്ജനവർണ്ണ നിൻ വേണുഗാനം,
1: അഞ്ജനവർണ്ണ നിൻ വേണുഗാനം,
0: കാതോർത്തിരിക്കുന്നി രാധിക ഞാൻ,
1: കാതോർത്തിരിക്കുന്നി രാധിക ഞാൻ,
0: കാതോർത്തിരിക്കുന്നി രാധിക ഞാൻ,
1: കാതോർത്തിരിക്കുന്നി രാധിക ഞാൻ. എങ്ങുപോയി നീയൻ മുകിൽ വർണ്ണനെ, എന്നിനി കാണും നിൻ മഞ്ജുഹാസം, അഞ്ജനവർണ്ണ നിൻ വേണുഗാനം, കാതോർത്തിരിക്കുന്നീ രാധിക ഞാൻ, കാതോർത്തിരിക്കുന്നീ രാധിക ഞാൻ.

നീയൻ മുകിൽ വർണ്ണനെ, എന്നിനി കാണും നിൻ മഞ്ജുഹാസം. അഞ്ജനവർണ്ണ നിൻ വേണുഗാനം, കാതോർത്തിരിക്കുന്നീ രാധിക ഞാൻ, കാതോർത്തിരിക്കുന്നീ രാധിക ഞാൻ.

0: ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം. പഠിപ്പിച്ചത് എ ഇ വാമനൻ നമ്പൂതിരി, പഠിച്ചത് ദിനി സുനിൽ.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ MD രാജേന്ദ്രൻ എഴുതി, ഇളയരാജ ഈടമിട്ട്, യേശുദാസും കല്യാണി മേനോനും പാടിയ ഗാനം. ചിത്രം മംഗളം നേരുന്നു.

0: സംഗമം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20.
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: റീഗൽ ജ്വല്ലേഴ്സ്, കാവ്യാഞ്ജലി.
8: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
10: RBI പറയുന്നു,
11: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
12: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00
13: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
12: പ്രായോജകർ
13: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
12: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
8: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: ചിത്രം ബാല്യകാല സഖി. ഗാനശില്പികൾ KT മുഹമ്മദ്, K രാഘവൻ. ഗായകൻ യേശുദാസ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സ്വർണവിലയിൽ മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,450 രൂപയ്ക്കും പവന് 1,07,600 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്ത പരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്ര പരിശോധന ദന്ത പരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം.
1: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമ്മകളിൽ ചേറ്റുപുഴയിലുള്ള നന്ദിനി സി ജിയുടെ കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. നന്ദിനിയുടെ കത്ത് ഞാൻ വായിക്കാം. പ്രിയ ആകാശവാണി, റേഡിയോ നിലയത്തിൽ നിന്നും ആകാശവാണി എന്ന് പറയുമ്പോൾ തന്നെയുള്ളൊരു താളം ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഏറെ കാലമായി. ഞാൻ വളരെ ചെറിയ

0: കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പാട്ടേറെ ഇഷ്ടമുള്ള അമ്മ ആകാശവാണിയിലെ ചലച്ചിത്രഗാനങ്ങൾ മുടങ്ങാതെ വെക്കാറുണ്ട്. കൂടാതെ വിവിധ ഭാരതിയും. അതുകൊണ്ടാകാം പാട്ട് എനിക്കുമേറെ പ്രിയപ്പെട്ടതായത്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ അടുത്തുള്ള ഒരു കലാസ്വാദന ക്ലബിൽ സ്വയം ചെന്ന് പേരുകൊടുത്ത് ആകാശഗംഗയുടെ കരയിൽ എന്ന പാട്ട് പാടി. രീതിയോ വാക്കുകളോ ഒന്നും ശരിയായിട്ടുണ്ടാവില്ല, പക്ഷേ അന്ന് കിട്ടിയ കയ്യടി വലിയ പ്രചോദനമായി. കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് കാണികൾ കയ്യടിച്ചതാകും എന്ന് വലുതായപ്പോൾ തിരിച്ചറിഞ്ഞു. പാട്ടിനെക്കുറിച്ച് എന്റെ ഓർമ്മ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ ആകാശവാണിയിലെ പാട്ടുകൾ കേൾക്കൽ ഞാനും ഒരു ശീലമാക്കി മാറ്റി. ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു പരിപാടിക്ക് കവിത ചൊല്ലാനും മുഖ്യാതിഥിയുടെ അഭിനന്ദനം കിട്ടാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടിക്കാലം മുതൽ ആകാശവാണിയിലെ പാട്ടുകൾ കേട്ട് പഠിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് ആർജവമാക്കിയ ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണെന്ന് അഭിമാനത്തോടെ തന്നെ പറയട്ടെ എന്ന് സ്നേഹപൂർവം നന്ദിനി സി ജി, ചേറ്റുപുഴ. ചേറ്റുപുഴയിലുള്ള നന്ദിനിയോട് നമുക്കൊന്ന് സംസാരിക്കാം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഇത് തൃശൂർ ആകാശവാണിയുടെ പാട്ടോർമകളിൽ നിന്നാണ് വിളിക്കുന്നത്. നന്ദിനി സി ജി അല്ലേ ചേറ്റുപുഴയിലുള്ളത്? പരിപാടിയിലേക്ക് സ്നേഹ സ്വാഗതം. നമുക്ക് പാട്ടോർമകളിലേക്ക് നല്ലൊരു കത്ത് കിട്ടിയിട്ടുണ്ട്, അതാണ് വിളിച്ചത്. ആകാശവാണിയെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണെന്ന് മനസ്സിലായി കത്ത് വായിച്ചപ്പോ. പിന്നെ അതുപോലെ തന്നെ ഒരു കലാസ്വാദന ക്ലബിൽ ചെന്ന് ഒരു പാട്ടുപാടിയ കഥയൊക്കെ എഴുതിയിട്ടുണ്ട്.
1: അതൊരു ഓർമ്മയാണ് മാഡം. അത് ചെറിയ കുട്ടിയാകുമ്പോൾ പഠിച്ചതും മനസ്സിലായത് എന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്റെ ഭാഗ്യച്ചേട്ടന് ഞാൻ ചെറിയ കുട്ടിയെ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന കുട്ടിയെ പാട്ടുപാടി. അപ്പൊ എനിക്ക് പെട്ടെന്ന് പേടി അത് പാടാൻ പാടൂ എന്നുള്ള അറിയില്ല. അപ്പൊ വല്ലപ്പോഴും കേട്ട് പഠിച്ചിട്ടുള്ള ഒരു പാട്ട് അത് ഞാൻ പാടിയപ്പോ ആക്ച്വലി അത് വലിയ ട്യൂണോ അതൊന്നും ശരിയായിട്ടൊന്നും അല്ല. പക്ഷെ എല്ലാരും കയ്യടിച്ചു, കുട്ടിയല്ലേ അതുകൊണ്ട് കയ്യടി കിട്ടിയതാണ്. എപ്പോഴും പാട്ട് കേൾക്കും. അമ്മയ്ക്ക് പാട്ട് ഭയങ്കര
0: ഇഷ്ടമാണ്.
1: അപ്പൊ അമ്മ എപ്പോഴും ഈ അന്ന് പേപ്പറിൽ വരിക, ആകാശവാണി എന്നിട്ട് പേപ്പറിലിടുമ്പോ അത് നോക്കിയിട്ട് അമ്മ സമയത്തൊക്കെ പാട്ട് വെക്കും. അപ്പൊ ഞാൻ എപ്പോഴും ആ പാട്ടുകൾ കേൾക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടം പാട്ടിനോട് ഭയങ്കരമായിട്ട് വന്നിരുന്നു ചെറുപ്പം തൊട്ടന്നെ.
0: അപ്പൊ അമ്മ തന്നെയാണോ റേഡിയോ കേൾക്കുന്ന ഒരു ശീലം ശീലിപ്പിച്ചത്?
1: അമ്മ 5 കൊല്ലം പാട്ട് പഠിച്ചിരുന്നു.
0: ഓ ഓ,
1: അമ്മയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അമ്മയുടെ നിന്നാണ് എനിക്ക് പിന്നെ എന്റെ ചെറുക്കുട്ടി മാമ അമ്മയുടെ ബ്രദർ പാടുന്നുണ്ടായിട്ട്. അപ്പൊ എന്തോ പാട്ടിനോട് എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. പറയുമ്പോ ഞാൻ 4 വയസ്സ് വളരെ ഒക്കെ ഉള്ളപ്പോ തന്നെ ആര് പാടാൻ പറഞ്ഞാലും ഒരു നാണക്കടൊന്നും ഇല്ല. അപ്പൊ പാടത്ര ട്യൂണുണ്ടോ ഇല്ലയതൊന്നും ആൾക്ക് എനിക്ക് പ്രശ്നമില്ല എന്ന് പറയാറുണ്ട്.
0: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഒരു പാട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
1: ഇപ്പൊ പാടണോ?
0: ഇപ്പൊ പാടിക്കോളൂ.
1: ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗ്രഹമല്ലോ. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ഇരുന്നു വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു പണ്ടി വീടാകെ, വീട് പുതുക്കി പണിയും വരെയും വിശ്രമമില്ലിനിമേൽ, വീട് പുതുക്കി പണിയും വരെയും വിശ്രമമില്ലിനിമേൽ, തുടങ്ങി വെച്ചു നാം ഒരു കർമ്മം ദുഷ്ടി തുളുമ്പും ജീവിതധർമ്മം, സ്വതന്ത്ര ഭാരത വിശാലഹർമ്മ്യം സുന്ദരമാക്കും നവ

0: നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റി ജന്മഗ്രഹമല്ലോ.
1: ഈ പാട്ട് സ്കൂളിൽ പഠിക്കുമ്പോ പാടിയിട്ടുണ്ടോ?
2: അല്ല, ഇത് ഞാൻ 6 വയസ്സുള്ളപ്പോ റേഡിയോ അമ്മ വെക്കുമ്പോ കേട്ട് പഠിച്ചതാണ്. കേട്ട് പഠിച്ചു. അത് കഴിഞ്ഞ ദാസമന ഇതാണ്, ഞാൻ അന്ന് ഒരു ക്ലബില് പാടാൻ വെച്ച മുന്നിലത്തെ കുട്ടി പാടിയപ്പോ എന്റെ മിസ്സായി പോയ പാട്ടാണ്. പിന്നെ ഇതായിരുന്നു പാടിയെന്നെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു. സമ്മാനം എന്റെ മുന്നേ പാടിയ കുട്ടി ഇത് പാടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി.
1: പക്ഷെ അതൊക്കെ ഒരു കുട്ടിക്കാലത്തിന്റെ ഒരു അല്ലേ നല്ല ഓർമ്മകളല്ലേ ഇപ്പൊ ആലോചിക്കുമ്പോ.
2: ആ നല്ല ഓർമ്മകളാണ്. അതുകൊണ്ടാണ് ഈ പാട്ട് ഞാൻ മറക്കാതെ എന്റെ ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ കിടക്കുന്നത്. ഒരിക്കലും മറക്കില്ലേ പാട്ട്. മാത്രല്ല നമ്മുടെ രാജ്യത്തിനോടുള്ള ഒരു അർപ്പണമാണ് ആണല്ലോ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ.

0: അതെ അതെ
1: അതെ, വളരെ ഇഷ്ടമാണ് എനിക്കിത് ഈ പാട്ടിനോട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്തും എനിക്ക് പാട്ട് പഠിക്കണം എന്നുണ്ടായിരുന്നു. തുടക്കത്തിലൊന്നും എനിക്ക് പറ്റിയില്ല, പക്ഷെ ഇപ്പോ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ തുടങ്ങി.
0: ആരുടെ അടുത്താണ് പഠിക്കുന്നത്?
1: സുമാ പിഷാരടി.
0: എവിടെയാ സ്ഥലം?
1: തൃശ്ശൂർ തന്നെ. ഞാൻ വീടും ഇവിടെയാണ്, തൃശ്ശൂർ തന്നെയാണ്.
0: ഇപ്പോ എത്ര വർഷമായി പഠിച്ചു തുടങ്ങിയിട്ട്?
1: ഇപ്പൊ 2 years തികയുന്നില്ല. കാരണം ഞാൻ 2000 പഠിച്ചിരുന്നു, പക്ഷെ അപ്പോഴേക്കും ട്രാൻസ്ഫർ ആയി, എറണാകുളത്തേക്ക് പോയി. പിന്നെ എനിക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പിന്നെ ജോലിയും പിന്നെ വീട്ടിലത്തെ ചുമതലകളാകുമ്പോ നമുക്കെല്ലാം അതിനനുസരിച്ച് ഒപ്പിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്തു, അപ്പൊ ഞാൻ ഫ്രീ ആയി. അപ്പൊ എനിക്കിപ്പോ വളരെ സമാധാനത്തിൽ പാട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതെന്റെ ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട്
0: ഏത് സർവീസിലായിരുന്നു?
1: ഞാൻ ബാങ്കില് മാനേജർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്.
0: അപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട പണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെ സമയം അല്ലേ കണ്ടെത്തുകയാണ്. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
1: വളരെ സന്തോഷം.
0: ഇന്ന് പാട്ടോർമകളിലെ നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: എനിക്ക് വാസ്തവം പറഞ്ഞ പാട്ടോർമ്മയ്ക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന സർവേക്കല്ല് എന്നുള്ള ചിത്രത്തില് ബിബഞ്ചിക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ബഞ്ചിക വിത പറയും മുമ്പ് ഒരു വിഷാദ ഗീതം കൂടി എന്നുണ്ട്. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.
0: ഈ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം?
1: കാരണം എന്താന്ന് വെച്ചാൽ പാട്ട് എന്റെ ജീവിതത്തിൽ തുടക്കം മുതലുള്ള സ്നേഹം ഉണ്ടായിരുന്ന അത്. പിന്നീട് എനിക്ക് കുറേ കൂടി വലുതായപ്പോ നമ്മുടെ ചുമതലയപ്പോ എനിക്ക് തീരെ പാട്ടിലേക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാതെ അപ്പൊ എനിക്ക് തോന്നി ആ ഒരു ഇൻട്രസ്റ്റ് പോലും എന്റെ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് എനിക്ക് ഭയങ്കര ദുഃഖം ഉണ്ടായിരുന്നു. കാരണം ഒട്ടും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടാറില്ല ഇടക്കാലങ്ങളില്. അപ്പൊ ഈ പാട്ട് പലപ്പോഴും എന്റെ ഹൃദയത്തിലേക്ക് വരാറുണ്ട്. ഇത് പറയും മുമ്പൊരു വിഷാദ ഗീതം കൂടി. സർവേക്കല്ലില് അവളുടെ തമ്പുരെടുത്ത് വിൽക്കുമ്പോ ലക്ഷ്മിയാണ് അതിലത്തെ നായിക. ലക്ഷ്മിയുടെ ഉള്ളു പറയുന്ന പോലെയുള്ള ഒരു പാട്ടാണത്. അതുകൊണ്ടാണ് എനിക്ക് ആ പാട്ട് തന്നെ ഹൃദയം. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ഇൻട്രസ്റ്റ് ജീവിക്കാൻ തുടങ്ങി, എന്നാലും ആ പാട്ട് എനിക്ക് ഇഷ്ടം.
0: അപ്പൊ നമുക്ക് ആ ഗാനം തന്നെ കേൾക്കാം അല്ലേ?
1: ആയിക്കോട്ടെ മാഡം, അതുകൊണ്ട് വെച്ചുള്ള സന്തോഷം. എനിക്ക് നിങ്ങൾ വിളിച്ചതിലും ഇങ്ങനെ പരിചയപ്പെടാനും സംസാരിക്കാനും പറ്റിയാലും ഒരുപാട് സന്തോഷം മാഡം.
0: ഞങ്ങൾക്ക് സന്തോഷം. പിന്നെ നമുക്ക് കർണാടക സംഗീതം ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് പങ്കെടുക്കാൻ സ്വരസംഗീതിക എന്നൊരു പരിപാടിയുണ്ട്, ഫോൺ ഔട്ട് കർണാടക സംഗീത പരിപാടി. അപ്പൊ അതിലും പങ്കെടുക്കാം
1: കേട്ടോ. ഫുൾ പ്രോഗ്രാം കണ്ടു തുടക്കം മുതൽ എൻഡ് വരെ കണ്ടു കേട്ടോ.
0: അതെയോ?
1: എല്ലാവരും നിങ്ങൾ എല്ലാവരെയും ഓരോരുത്തർ ഇൻഡിവിജ്വലിനെ പരിചയപ്പെടുത്തിയല്ലോ സ്റ്റേജിൽ നിങ്ങൾ നിന്നിട്ട് എല്ലാവരെയും.
0: അതെ,
1: അതും കണ്ടു, എല്ലാവരെയും കണ്ടു. നമ്മൾ അങ്ങോട്ട് വന്നില്ല, എല്ലാവരും ഞങ്ങൾക്ക് കണ്ടു
0: കണ്ടു. പിന്നെ അതിലെ ശ്രുതിലയ സംഗമം അനുരൂപ് സാറിന്റെ വയലിൻ ട്യൂഷൻ ഒക്കെ കേട്ടോ.
1: വളരെ ഗംഭീരം, അതിഗംഭീരം, വളരെ ഗംഭീരമായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം. എല്ലാവരും ഉണ്ടല്ലോ.
0: അതെ അതെ,
1: ആതിഥേയം എന്ന് പറഞ്ഞ കുട്ടി പോലും.
0: അതെ അതെ അതെ, ഇടക്കയും ചെണ്ടയും അവതരിപ്പിച്ചത് ആദിത്യനായിരുന്നു. ആദിത്യ
1: ഗംഭീരം. ഞാൻ വിചാരിച്ചത് വെറും ചെറിയൊരു പയ്യൻ, അത്രയും വരുന്ന അത്രയും ആയിട്ടില്ലല്ലോ കുട്ടി വരുന്നേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി പോലും മനോഹരമാക്കി പ്രോഗ്രാമിലത്തെ എല്ലാം ഗംഭീരായിരുന്നു.
0: തുടർന്ന് നമ്മുടെ ആകാശവാണി തൃശൂർ നിലയത്തിന്റെ പരിപാടികൾ കേൾക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കണം.
1: ഓ തീർച്ചയായിട്ടും, എഴുതി അറിയിക്കും മാഡം. എന്തായാലും സന്തോഷം വിളിച്ചതില്.
0: ഓക്കെ. പ്രിയ ശ്രോതാക്കളെ, നന്ദിനി പാട്ടോർമകളിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം സർവേക്കല്ലേ എന്ന ചിത്രത്തിലേതാണ്. ആയിരത്തി 1976 തോപ്പിൽ ഭാസി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു സർവേക്കല്ലേ. KPSC ലളിത, ലക്ഷ്മി, മോഹൻ ശർമ്മ തുടങ്ങി ഒട്ടനവധി കലാകാരന്മാർ ഈ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു. സർവേക്കല്ലേ എന്ന ചിത്രത്തിൽ ONV കുറുപ്പ് രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന് P മാധുരി പാടിയ ഗാനം നമുക്കിനി ആസ്വദിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-6-3-1. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം. 9447072669. നമ്പർ ഒരിക്കൽ കൂടി 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് നന്ദിനി സി ജി ചേറ്റുപുഴ, നിർവഹണ സഹായം സ്മിത രാജേഷ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
3: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഗസൽ, ലതാ മങ്കേഷ്കർ, ജഗ്ജിത് സിംഗ് എന്നിവർ പാടിയത്.

ഗസലാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 11 മണി. ആകാശവാണി തൃശൂർ. നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം നകുൽ അഭ്യങ്കർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ചിത്രം കോബ്ര.

ചിത്രം ദർബാർ, പാടിയത് നഖശസീസ്.

0: തൃപ്പാളൂർ കൃഷ്ണദാസനും സംഘവും അവതരിപ്പിച്ച് ഭഗവതി പാട്ട് സമാപിച്ചു.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുബിയാന്തോയുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2 പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭരണം, നേതൃത്വം എന്നിവയിലെ സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് എന്നീ 4 മുൻഗണനാ മേഖലകളിലാണ് ബ്രിക്സ് വനിതാ സമിതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പൊതു തീരുമാനങ്ങളെടുക്കാൻ ഈ യോഗം അംഗരാജ്യങ്ങൾക്ക് അവസരമൊരുക്കും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും.

0: വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനം നാളെ കോഴിക്കോട് CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തുടർന്ന് പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം പുതിയ സ്വപ്നങ്ങൾ കൈ എന്ന പേരിൽ ക്ലാസുകളും നടക്കും. വൈകിട്ട് സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമാകും. സാംസ്കാരിക സമ്മേളനവും സംഗീത വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. MK രാഘവൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയാവും.
0: വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും അവയുടെ സാമ്പത്തിക വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ട് വാട്സപ്പ് വഴി പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പ് വ്യാപിക്കുന്നു. അക്കൌണ്ട്സ് വിഭാഗത്തിലേക്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന പേരിൽ അപകടകരമായ എക്സ്റ്റൻഷനുകളോടുകൂടിയ സ്ക്രിപ്റ്റ് ഫയലുകൾ വാട്സപ്പ് വഴി അയച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. പൊതുജനങ്ങൾ വിഷയത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റി സൈബർ സുരക്ഷാ വിദഗ്ധ ഡോക്ടർ പാട്ടത്തിൽ ധന്യമേനൻ ആകാശവാണി വാർത്തകളോട്.
2: വാട്സാപ്പിൽ കൂടെ വരുന്ന എല്ലാ അറ്റാച്ച്മെന്റ്സും സേഫ് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുന്ന അറ്റാച്ച്മെന്റ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റൻഷൻ എക്സിക്യൂട്ടബിൾ ഫയൽസ് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്ന് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം എക്സിക്യൂട്ടബിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അത് ഫോണിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വെബ് വഴിയാണെങ്കിൽ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ആവുകയും ലാപ്ടോപ്പും അല്ലെങ്കിൽ ഫോൺ കംപ്ലീറ്റ്ലി ആരാണോ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് അവരുടെ കൺട്രോളിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അല്ലെങ്കിൽ ഡേറ്റ അറ്റ്ലീസ്റ്റ് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വാട്സാപ്പ് ബിസിനസ് വഴി ഇത്തരം കാര്യങ്ങൾ നടന്നു വന്നത് കാണുന്നത് ഓർഗനൈസേഷൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. നാട്ടിൽ മാത്രമല്ല ഗ്ലോബലി നടക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് ഒരു മെത്തഡോളജി, ഒരു സിസ്റ്റത്തിനകത്ത് ഒരു മെത്തഡോളജി ഉണ്ടാക്കിയിടുക. ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം മെയിൽ വന്നാൽ മാത്രമേ ചില കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിട്ടകൾ പാലിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു പോംവഴി ഉള്ളത്.
0: ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ യാനങ്ങൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി നടത്തിയ പെട്രോളിംഗിനിടെ 198,150 രൂപ പിഴയിനത്തിലും മത്സ്യലേലത്തിലും കൂടി ഈടാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തരമായി ബന്ധപ്പെട്ട തീരദേശ ഫിഷറീസ് സ്റ്റേഷനുകളിലെയോ കൺട്രോൾ റൂമിലെയോ അധികാരികളെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് എന്യൂമറേറ്റർമാർ വിവരങ്ങൾ സ്ഥിരീകരിക്കും. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സന്യാസിയായി, ഭിക്ഷക്കാരനായി, മായാജാലക്കാരനായി തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന ഒരു സാഹിത്യകാരൻ മലയാളിക്ക് ഉണ്ടായിരുന്നു. യാത്രകൾക്ക് ഒരിടവേള നൽകിയ ശേഷം അദ്ദേഹം എഴുത്തു തുടങ്ങി. അതും സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയുള്ള സാഹിത്യരചന. ഇന്ന് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബഷീർ കൈരളിയോട് വിട പറഞ്ഞത്. പ്രിയ സാഹിത്യകാരനെപ്പറ്റി പ്രഭാഷകനും അധ്യാപകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ MA സിദ്ദിഖ് ആകാശവാണി വാർത്തകളോട്.
4: മലയാളിയുടെ ആന്തരിക മനസ്ഥിതിയിലേക്ക് നേരിട്ട് കടന്നു കയറുന്ന ഒരു ഭാഷയുമായി, അതുവരെ ഇല്ലാത്ത ജനകീയമായ ഭാഷയുടെ ഒരു ധ്വനിയുമായി ബഷീറും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും മലയാളത്തിന്റെ മനസ്സിലേക്ക് കടന്നു കയറുകയായിരുന്നു. ബഷീറിന്റെ സാഹിത്യ സംസ്കാരം ഒരു പുതിയ ഭാഷയും ഒരു പുതിയ ആർട്ടും പരിചയപ്പെടുത്തുകയായിരുന്നു എന്ന് ബാല്യകാല സഖിയുടെ അവതാരികയിലൂടെ പോൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. മൈനർ ആർട്ടാണ് ബഷീറിന്റെ എഴുത്ത് എന്നുവരെ വിമർശിക്കുന്ന ശക്തരായ വിമർശകർ മലയാളത്തിലുണ്ടായി. എന്നിട്ട് പോലും വായനക്കാർ അദ്ദേഹം

0: നിരന്തരമായി സ്വീകരിക്കുകയും അദ്ദേഹം മരണപ്പെട്ട് ഇത്രകാലം കഴിഞ്ഞിട്ടും മലയാളത്തിലെ ഏറ്റവും സമകാലികനായ എഴുത്തുകാരനായി ബഷീർ നിലനിൽക്കുകയും ചെയ്യുന്നു. വല്ലപ്പുഴ ആയുർവേദ ചികിത്സാലയത്തിൽ കഠിനമായ ഭ്രാന്തിന്റെ ചികിത്സയിൽ കഴിയുന്ന കാലത്താണ് ബഷീർ പാത്തുമ്മയുടെ ആട് എന്ന കൃതി എഴുതുന്നത്. സജീവമായ കഥാപാത്ര സംസ്കാരം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. തന്റെ ഭ്രാന്തിനെ തന്റെ മനസ്സുകൊണ്ട് തന്നെ ചികിത്സിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് അനുഭവമായി അദ്ദേഹം പാത്തുമ്മയുടെ ആടിനെ കൊണ്ടുവരികയായിരുന്നു.
1: മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ 108-ാം ജന്മവാർഷിക ദിനം ഇന്ന്. 1918 ജൂലൈ 5-ന് കണ്ണൂരിനടുത്ത് ചിറക്കലിലാണ് ലീഡർ എന്നറിയപ്പെടുന്ന കെ കരുണാകരന്റെ ജനനം. ഏതു പ്രതിസന്ധികളെയും അസാമാന്യ മെയ്വഴക്കത്തോടെ നേരിടാൻ കഴിയുന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു കെ കരുണാകരനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവത്കരണ ദിനമായി ആചരിക്കും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം മന്ത്രി പി സി വിഷ്ണുനാഥാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിന് ആതിഥ്യമരുളാനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. എന്താണ് കെരറ്റോകോണസ്? നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യ എഎച്ച് സംസാരിക്കുന്നു.
3: നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിനെ ബാധിക്കുന്ന, എന്നാൽ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു രോഗാവസ്ഥയാണ് കെരറ്റോകോണസ്. നമ്മുടെ കണ്ണിന്റെ മുൻഭാഗത്തുള്ള പാളിയാണ് കോർണിയ. കോർണിയയാണ് ഈ രോഗം ബാധിക്കുന്നത്. സാധാരണയായി കോർണിയ ഒരു പകുതി വൃത്താകൃതിയിലാണ് ഇരിക്കാറുള്ളത്. ഇത് കണ്ണിന്റെ ഉള്ളിൽ കടന്നുപോകുന്ന വെളിച്ചത്തെ കൃത്യമായി റെറ്റിനയിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ കെരാറ്റോകോണസ് ബാധിക്കുമ്പോൾ കോർണിയയുടെ ഘടന നിലനിർത്തുന്ന കൊളാജൻ നാരുകൾക്ക് ബലക്ഷണം സംഭവിക്കുന്നു. അതുകാരണം കോർണിയയുടെ കനം കുറയുകയും അത് മുന്നോട്ട് തള്ളി ഒരു കോൺ ആകൃതിയിലാവുകയും ചെയ്യുന്നു. തുടക്കത്തിൽ സാധാരണ കാഴ്ചക്കുറവായി തോന്നുമെങ്കിലും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ണടയുടെ പവർ അടിക്കടി മാറിക്കൊണ്ടിരിക്കുക, പലതവണ കണ്ണട മാറ്റിവച്ചിട്ടും കാഴ്ച പൂർണ്ണമായും തെളിയാതിരിക്കുക, നേർരേഖകൾ വളഞ്ഞു കാണുക, വെളിച്ചത്തിലേക്ക് നോക്കാൻ കടുത്ത ബുദ്ധിമുട്ട് തോന്നുക, രാത്രികാലങ്ങളിൽ വാഹനങ്ങളുടെ വെളിച്ചത്തിന് ചുറ്റും വലിയ വട്ടങ്ങൾ കാണുക, കണ്ണിനു വിട്ടുമാറാത്ത ചൊറിച്ചിൽ, വേദന, ചുമപ്പും അനുഭവപ്പെടുക. ഈ രോഗം പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല. ഇത് വളരെ പതുക്കെ വർഷങ്ങൾ കൊണ്ട് കൂടാനുള്ള സാധ്യതയുള്ളൊരു രോഗമാണ്. ഇതിനെ നമുക്ക് 4 ഘട്ടങ്ങളായി തിരിക്കാം. പ്രാരംഭഘട്ടം, ഏർലി സ്റ്റേജ്. ഈ ഘട്ടത്തിൽ സാധാരണ കാഴ്ചക്കുറവ് മാത്രമേ അനുഭവപ്പെടൂ. കണ്ണിന്റെ സിലിണ്ട്രിക്കൽ പവർ, അതായത് ആസ്റ്റിഗ്മാറ്റിസം, അടിക്കടി മാറിക്കൊണ്ടിരിക്കും. പലരും ഇത് സാധാരണ കാഴ്ചക്കുറവായി കരുതി കണ്ണടകൾ മാറ്റി വച്ചുകൊണ്ടിരിക്കും. രണ്ടാം ഘട്ടം, മോഡറേറ്റ് സ്റ്റേജ്. ഇവിടെ കാഴ്ചയിൽ വികലത, അതായത് ഡിസ്റ്റോർഷൻ വരുന്നു. നേർരേഖകൾ വളഞ്ഞതായി തോന്നും. വെളിച്ചത്തിലേക്ക് നോക്കാൻ കടുത്ത ബുദ്ധിമുട്ട്, അതായത് ഫോട്ടോഫോബിയ, അനുഭവപ്പെടും. മൂന്നാം ഘട്ടം, അഡ്വാൻസ്ഡ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ കോർണിയയുടെ കനം വളരെ കുറയുന്നു. കണ്ണടകൾ വെച്ചാൽ പോലും കാഴ്ച വ്യക്തമാകില്ല. രാത്രികാലങ്ങളിൽ ലൈറ്റുകൾക്ക് ചുറ്റും പ്രകാശവലയങ്ങൾ, അതായത് ഹാലോസ്, കാണാൻ തുടങ്ങും.

അവസാന ഘട്ടം സിവിയർ സ്റ്റേജ്, കോർണിയയിൽ പാടുകൾ വീഴാൻ, അതായത് കോർണിയൽ സ്കാറിംഗ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ചിലലിൽ കോർണിയയുടെ ഉൾപാളി പൊട്ടി കണ്ണിൻ്റെ ഉള്ളിലുള്ള ദ്രാവകം കോർണിയയിലേക്ക് പടരുന്നു, അതായത് അക്യൂട്ട് ഹൈഡ്രോപ്സ് എന്ന വേദനയേറിയ അവസ്ഥ ഉണ്ടാകുന്നു. ഇത് പെട്ടെന്ന് കാഴ്ച മങ്ങാൻ കാരണമാകുന്നു. ഇനി നമുക്ക് പ്രധാന കാരണങ്ങളും റിസ്ക് ഘടകങ്ങളും നോക്കാം. പാരമ്പര്യം, കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാൻ 10% സാധ്യതയുണ്ട്. കണ്ണ് തിരുമുന്നത്, ഇതാണ് ഏറ്റവും അപകടകരമായ ഘടകം. അലർജി ഉള്ള കുട്ടികൾ നിരന്തരമായി കണ്ണ് ശക്തിയായി തിരുമുമ്പോൾ കോർണിയയുടെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും രോഗം വഷളാകുകയും ചെയ്യുന്നു. മറ്റു രോഗങ്ങൾ, ഡൗൺ സിൻഡ്രോം, ആസ്മ, എക്സീമ തുടങ്ങിയ അലർജി രോഗങ്ങൾ ഉള്ളവരിൽ കെരാറ്റോകോണസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. വെറുമൊരു സാധാരണ കാഴ്ച പരിശോധന കൊണ്ട് മാത്രം കെരാറ്റോകോണസ് പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയില്ല. അതിനായി പ്രത്യേക പരിശോധനകൾ ആവശ്യമാണ്. കോർണിയൽ ടോപ്പോഗ്രാഫി, കോർണിയയുടെ ഉപരിതലത്തിന്റെ 3D മാപ്പ്, അതുപോലെ തന്നെ പാക്കിമെട്രി, കോർണിയയുടെ കനം അളക്കാനുള്ള പരിശോധന, ഇവ ചെയ്യേണ്ടതായി വരും. ഇനി നമുക്ക് ചികിത്സാ രീതികൾ നോക്കാം. രോഗം കൂടുന്നത് തടയാൻ കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിങ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഇതിൽ വൈറ്റമിൻ B2, അതായത് റൈബോഫ്ലേവിൻ തുള്ളിമരുന്നും അൾട്രാവയലറ്റ് വെളിച്ചവും ഉപയോഗിച്ച് കോർണിയയിലെ കൊളാജൻ നാരുകളെ ബലപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. അടുത്തതായി ടോപ്പോഗൈഡഡ് PRK. ഇതിൽ ക്രോസ് ലിങ്കിങ്ങിനോടൊപ്പം ലേസർ ഉപയോഗിച്ച് കോർണിയയുടെ ആകൃതി ചെറുതായി ക്രമീകരിക്കുകയും ചെയ്യും. ആദ്യഘട്ടങ്ങളിൽ പ്രത്യേകതരം കണ്ണടകളോ റിജിഡ് കോണ്ടാക്ട് ലെൻസ്, സ്ക്ലീറൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിച്ച് കാഴ്ച പൂർണ്ണമായും വീണ്ടെടുക്കാം. ആധുനിക ലെൻസുകളായ റോസ്കേ ലെൻസസ്, അതായത് കോർണിയയുടെ കോൺ ആകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ലെൻസുകളാണിവ. അടുത്തതായി ഇൻടാക്സ്, കോർണിയയുടെ ആകൃതി സാധാരണ നിലയിലാക്കാൻ അതിനുള്ളിൽ വെച്ചു പിടിപ്പിക്കുന്ന ചെറിയ ഇംപ്ലാന്റുകളാണ് ഇവ. രോഗം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ എത്തിയാൽ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടിവരും. ഇതിൽ ആധുനിക ശസ്ത്രക്രിയയായ ഡാൽക്ക്, അതായത് കോർണിയ പൂർണ്ണമായും മാറ്റിവെക്കുന്നതിന് പകരം കേടുവന്ന മുൻപാളികൾ മാത്രം മാറ്റി പിൻപാളി നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന നൂതന ശസ്ത്രക്രിയയാണിത്. ഇത് ശരീരം പുതിയ കോർണിയ നിരസിക്കുന്നതിനുള്ള സാധ്യത, അതായത് ഗ്രാഫ് റിജക്ഷൻ, വളരെ കുറയ്ക്കും. ഇനി കെരാറ്റോകോണസ് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ രോഗം സാധാരണയായി കൗമാരപ്രായത്തിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ കണ്ണ് തിരുമുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ശീലമായി തള്ളിക്കളയാതെ അവരെ ഉടൻ തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ്. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ ലളിതമായ ചികിത്സയിലൂടെ കാഴ്ച സംരക്ഷിക്കാൻ കഴിയും. ഇനി സാധാരണയായി കണ്ടുവരുന്ന 5 കണ്ണ് രോഗങ്ങളെ പറ്റി പറയാം. കാറ്ററാക്ട്, അതായത് തിമിരം. പ്രായമാകുമ്പോൾ കണ്ണിലുള്ളിലെ ലെൻസിൽ വരുന്ന മറയാണ് കാറ്ററാക്ട്. ലക്ഷണങ്ങൾ: കാഴ്ച മങ്ങുക, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് ചിമ്മുക, കണ്ണടയുടെ പവർ അടിക്കടി മാറുക. ഒരു ചെറിയ ശസ്ത്രക്രിയയിലൂടെ മങ്ങിയ ലെൻസ് മാറ്റി പുതിയ കൃത്രിമ ലെൻസ് വയ്ക്കുന്നതിലൂടെ കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടും. അടുത്തതായി ഗ്ലോക്കോമ, കണ്ണിനുള്ളിലെ ദ്രാവകമർദ്ദം, അതായത് ഇൻട്രാ ഓക്യുലർ പ്രഷർ കൂടുന്നത് മൂലം കാഴ്ചയുടെ ഞരമ്പായ ഒപ്റ്റിക് നെർവിൽ കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയാണ് ഇത്. ഇതിനെ കാഴ്ചയുടെ നിശബ്ദ കള്ളൻ എന്ന് വിളിക്കുന്നു. കാരണം തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. തലവേദന, കണ്ണിന് ചുറ്റും വേദന, ഫീൽഡ് ഓഫ് വിഷൻ കുറഞ്ഞു വരിക തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. പരിഹാരം: 40 കഴിഞ്ഞവർ വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിന്റെ പ്രഷർ പരിശോധിക്കണം. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ തുള്ളിമരുന്നുകൾ വഴി ഇത് നിയന്ത്രിക്കാൻ കഴിയും. അടുത്തതായി പ്രമേഹം മൂലമുള്ള കാഴ്ചക്കുറവ്, അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി. ശരീരത്തിൽ പ്രമേഹം കൂടുമ്പോൾ കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിനയിലെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്ന അവസ്ഥയാണിത്. ലക്ഷണങ്ങൾ: കാഴ്ചയിൽ കറുത്ത പാടുകൾ കാണുക, പെട്ടെന്ന് കാഴ്ച മങ്ങുക. പരിഹാരം: പ്രമേഹ രോഗികൾ എല്ലാ വർഷവും നിർബന്ധമായും കണ്ണിന്റെ റെറ്റിന പരിശോധിക്കണം. ലേസർ ചികിത്സയിലൂടെയോ ഇഞ്ചക്ഷനിലൂടെയോ ഇത് നിയന്ത്രിക്കാം. അടുത്തതായി ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവൈറ്റിസ്. കണ്ണിന്റെ വെളുത്ത ഭാഗത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇത് ബാക്ടീരിയ, വൈറസ്, അല്ലെങ്കിൽ അലർജി മൂലമാകാം. ലക്ഷണങ്ങൾ: കണ്ണ് ചുവക്കുക, കണ്ണിൽ നിന്നും വെള്ളം വരിക, പീള കെട്ടുക, കടുത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുക. പരിഹാരം: ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം
തുള്ളിമരുന്ന് ഉപയോഗിക്കുക.

0: സ്വയം ചികിത്സ അരുത്. മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ വ്യക്തി ശുചിത്വം പാലിക്കുക. അടുത്തതായി ഡ്രൈ ഐ. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയുടെ അമിത ഉപയോഗം കാരണം കണ്ണിലെ കണ്ണീരിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണിത്. കണ്ണിൽ മണൽ തരികൾ ഉള്ളതുപോലെ തോന്നുക, കണ്ണ് ചുവക്കുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. പരിഹാരം: ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ കണ്ണ് ചിമ്മുക, 20-20-20 നിയമം പാലിക്കുക, ഓരോ 20 മിനിറ്റിലും 20 അടി അകലെയുള്ള വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കുക. കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയാം. പോഷകാഹാരം കഴിക്കുക. കാരറ്റ്, ചീര, മുരിങ്ങയില, മത്തങ്ങ, പപ്പായ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന ചൂര, മത്തി, ബദാം, വാൽനട്ട് തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ്. മുട്ടയിലും പാലിലും അടങ്ങിയിരിക്കുന്ന സിങ്ക്, ലൂട്ടിൻ എന്നിവ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് തടയുന്നു. കണ്ണ് തിരുമുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. കണ്ണിൽ ചൊറിച്ചിലോ അസ്വസ്ഥതയോ തോന്നുമ്പോൾ ശക്തിയായി തിരുമാതിരിക്കുക. നിരന്തരമായി കണ്ണ് തിരുമുന്നത് കണ്ണിന്റെ മുൻപാളിയായ കോർണിയുടെ ഘടനയെ ബാധിക്കുകയും കെരട്ടോക്കോണസ് പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുവാനും കാരണമാകുന്നു. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായും ഉറങ്ങുക. ഉറക്കക്കുറവ് കണ്ണിന് ചുറ്റുമുള്ള പേശികൾക്ക് ക്ഷീണം ഉണ്ടാക്കുകയും കണ്ണ് മങ്ങൽ, കണ്ണിന് വേദന തുടങ്ങിയവ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇരുണ്ട മുറിയിൽ കിടന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കുക. 40 വയസ്സ് കഴിഞ്ഞവരും പ്രമേഹം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരും വർഷത്തിലൊരിക്കലെങ്കിലും നിർബന്ധമായും നേത്രരോഗ വിദഗ്ധനെ കണ്ട് കണ്ണ് പരിശോധിക്കണം.
1: എന്താണ് കെരറ്റോകോണസ്? നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യ എഎച്ച് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇപ്പോൾ വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. ടയർ 2, ടയർ 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്തഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.

0: उड़ान योजना के नए चरण की भी शुरुआत हुई है। इसके तहत छोटे छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा। साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है।
1: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല +1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 16,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തീജൻ ബായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തീജൻ ബായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തീജൻ ബായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് തീജൻ ബായി അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
3: ഹർ മസ്ദൂർ കോ മാംഗ്നേ പർ സുനിശ്ചിത് കാം മിലേ ഔർ ഇസ്ലിയേ മൻരേഗ മേ ജിത്നി കമിയാ തീ ഉൻകോ ദൂർ കർതേ ഹുവേ 1 जुलाई से विकसित भारत जी राम जी योजना पूरे देश में लागू हो गई है। इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है। अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा.
1: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വേയെ ഏകപക്ഷീയമായ

0: ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന് ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2nd ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4th സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: സമയം 1 മണി. ആകാശവാണി തൃശൂർ.
2: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
1: പ്രിയ, വെറുമൊരു വാക്കല്ല, ഹൃദയം ഏറ്റവും മൃദുവായി ഉച്ചരിക്കുന്ന ഒരു വികാരമാണ്. ഒരാളുടെ പേരിന് മുന്നിൽ ചേർന്നാൽ അത് സ്നേഹമാകുന്നു. ഒരോർമ്മയ്ക്കൊപ്പം ചേർന്നാൽ അത് ഗൃഹാതുരത്വമാകുന്നു. ഒരു ഗാനത്തിനൊപ്പം ചേർന്നാൽ അത് ആത്മാവിന്റെ താളമാകുന്നു. ജീവിതം എത്ര തിരക്കേറിയാലും മനസ്സിലെന്നും സൂക്ഷിച്ചു വയ്ക്കുന്ന ചില പ്രിയ നിമിഷങ്ങളും ചില പ്രിയ മുഖങ്ങളും ചില പ്രിയ സ്വരങ്ങളുമൊക്കെ നമുക്കുണ്ടാകുമല്ലോ. ഓരോ പ്രിയയും ഓരോ ഹൃദയത്തിന്റെ രഹസ്യ ഭാഷയാണ്. ഓരോ ഗാനവും ആ ഭാഷയുടെ ഈണവും. അങ്ങനെ പ്രിയ എന്ന വാക്ക് മധുരമായി മുഴങ്ങുന്ന അനശ്വര ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജരി ഇന്ന് വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് പ്രിയ. ആദ്യ ഗാനം പീലീല പാടിയത്, ചിത്രം ചിലംപൊലി, രചന അഭയദേവ്, സംഗീതം വിദക്ഷിണാമൂർത്തി.

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தான் நிற்பேன்.
1: வருண்ணு சூரியும் மமிதா பைஜுவும் பிரதான வேஷத்தில் எத்துன ரொமான்டிக் ஃபேமிலி என்டர்டெய்னர் விஸ்வநாதன் சன்ஸ்.
2: സ്നേഹത്തിനൊരു സ്വരമുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ അക്ഷരം പ്രിയ തന്നെയായിരിക്കും. ഓർമ്മകൾക്കൊരു നിറമുണ്ടെങ്കിൽ അത് പ്രിയയുടെ നിറമായിരിക്കും. അതുകൊണ്ടാവാം നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളിൽ ഈ വാക്ക് വീണ്ടും വീണ്ടും വിരിയുന്നത്. ഒരിക്കൽ പ്രണയമായി, മറ്റൊരിക്കൽ വിരഹമായി, ചിലപ്പോൾ പ്രതീക്ഷയായി, ചിലപ്പോൾ മായാത്ത ഓർമ്മയായി. ഇങ്ങനെ പ്രിയ ഗാനങ്ങൾ എഴുതി അയച്ച ആളെ നമുക്കൊന്ന് വിളിക്കണ്ടേ? വിളിക്കാം. ഹലോ.
3: ഹലോ
2: പ്രിയപ്പെട്ട പ്രിയ ടീച്ചർ, നമസ്കാരം.
3: നമസ്കാരം.
2: ഗാനമഞ്ചരിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ.
2: ആ ടീച്ചർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എവിടെയാണ് സ്ഥലം?
3: സ്ഥലം വട്ടംകുളം, എടപ്പാള്.
2: എടപ്പാളടുത്ത് അല്ലേ? ഓക്കെ. ഏത് സ്കൂളിലായിരുന്നു ടീച്ചർ, അതോ കോളേജായിരുന്നു?
3: മലപ്പുറം ജില്ല തന്നെയാണ്.
2: അതെ അല്ലേ. ടീച്ചർ ആദ്യമായിട്ടാണ് ആകാശവാണിയിലോട്ട് കത്തയക്കുന്നത് എന്ന് കത്തിലുണ്ടായിരുന്നു. ആദ്യമായിട്ട് തന്നെയല്ലേ സംസാരിക്കുന്നതും?
3: ആദ്യമായി തന്നെ സംസാരിക്കുന്നത്. അതിന്റെ സന്തോഷം കൊണ്ട് എന്താ പറയാ എന്നുള്ളത് അറിയണില്ല.
2: ഓക്കെ. എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ, വീട്ടിലെ വിശേഷങ്ങൾ?
3: വീട്ടില് ഇപ്പൊ ഒരു പേരക്കുട്ടിയുണ്ട്, കുട്ടിയാണ്. ഇപ്പൊ വന്നിട്ടുണ്ട്, നാട്ടിലുണ്ടായിരുന്നില്ല. നാട്ടിൽ വെച്ചാ കടവല്ലൂരാണ് അവര് താമസം.
2: ഓക്കെ.
3: അപ്പോ
2: എന്താണ് പേരക്കുട്ടിയുടെ പേര്?
3: പേരക്കുട്ടിയുടെ പേര് പ്രജൽ കെ പ്രജിത്ത്.
2: അടിപൊളി പേര്. ടീച്ചറുടെ മക്കളൊക്കെ?
3: രണ്ടുപേരാണ്, പ്രവീണ പ്രണവ്. പ്രണവാണ് മൂത്ത മകൻ.
2: അതെ. അവരൊക്കെ എന്ത് ചെയ്യുന്നു ഇപ്പോ?
3: ഓൻ വടക്കുമുറി SSM UP വടക്കുമുറി, എടപ്പാളി സബ് ജില്ല തന്നെയാണ്. അവിടെ
2: അധ്യാപകനാണ്?
3: അധ്യാപകനല്ല, OA ആയിട്ട് വർക്ക് ചെയ്യാണ്.
2: ഓഫീസ്
3: സ്റ്റാഫാണ്.
2: ഓക്കെ.
3: പിന്നെ മകള് നെല്ലിശ്ശേരി സ്കൂള്, അതും എടപ്പാളി സബ് ജില്ല തന്നെയാണ്. എടപ്പാളി തന്നെയാണ്.
2: അപ്പൊ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാവരും അല്ലേ വർക്ക് ചെയ്യുന്നത്? സന്തോഷം ടീച്ചർ സംസാരിക്കാൻ സാധിച്ചതിൽ. ഇന്നത്തെ വാക്ക് പ്രിയ എന്നാണ്, ടീച്ചറുടെ പേരും പ്രിയ എന്ന് തന്നെയാണ്, അതാണ് അതിന്റെ ഒരു പ്രത്യേകത.
3: പിന്നെ അതിന് നമ്മളിപ്പോ എന്താ പറയാ, ഈ ആദ്യമായിട്ട് നമ്മള് ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാലും ബാലകൃഷ്ണൻ സാർ ഉള്ള സമയത്താണ് ഒന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്.
2: ഏതായിരുന്നു പരിപാടി?
3: ചോദ്യമുത്തരം ചിന്താ വിഷയം എന്നുള്ള പരിപാടിയിലായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്.
2: ഓക്കേ.

0: വന്ന് വിജയമായിട്ട്
1: അങ്ങനെ
0: ഒരു ഒരു വോയിസ് ആണ് ആകാശവാണിയിൽ ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്.
1: ഇപ്പൊ കുറച്ചു നേരം കൂടുതൽ നമുക്ക് സംസാരിക്കാലോ.
0: സംസാരിക്കാം.
1: ടീച്ചറുടെ അനുഭവങ്ങൾ, സ്കൂളിലെ വിശേഷങ്ങൾ, അങ്ങനെ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ?
0: ആ, കുട്ടികള് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ അവരെ നമ്മളുടെ കുട്ടികളെക്കാൾ അധികം അവർക്ക് നമ്മളോടൊരു ഇതുണ്ട്.
1: ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നതും സ്കൂളിലാണല്ലോ അല്ലേ, നമ്മുടെ കുട്ടികളെക്കാൾ. അതെ അതെ.
0: അപ്പൊ അവർക്ക് വീട്ടുകാർ അവിടെ എന്താ പറയാ, രക്ഷിതാക്കളും അവരെ അവരെ വീട്ടിലത്തെ രംഗത്തിനെ പോലെ തന്നെയാ. അപ്പൊ എന്തെങ്കിലും ഒരു ഇത് കണ്ട കഴിഞ്ഞാൽ തന്നെ അവര് വിളിക്കും, എന്താ ടീച്ചറെ അത് അങ്ങനെ ഒരു സ്റ്റാറ്റസ് പോലും ഇടാൻ പറ്റില്ല.
1: ഓക്കേ. ടീച്ചർ ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് എത്ര വർഷമായി ടീച്ചർ?
0: ഇല്ല, റിട്ടയർഡ് ആയിട്ടില്ല.
1: ആയിട്ടില്ല. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പൊ ഇപ്പൊ നാളെ സ്കൂളുണ്ട് അല്ലേ?
0: സ്കൂളുണ്ട്, കാക്കടപ്പുറം സ്കൂളുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഈ പാട്ടുകളിൽ ഇങ്ങനെ അയക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് മുന്നേ ഇങ്ങനെ കേൾക്കുമ്പോ ഒക്കെ അയക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മളുടെ ഈ റേഡിയോ കൂട്ടായ്മയില് അന്ന് നമ്മളുടെ ശ്രവ്യോത്സവത്തിൽ വന്നപ്പോഴാണ് റേഡിയോ കൂട്ടായ്മയായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ അറിയണത്. അപ്പൊ ആ സമയത്ത് അവിടുന്ന് അവര് ആ ഗ്രൂപ്പില് ചേർത്തു. കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് അവിടെ വാസുദേവൻ നമ്പൂതിരി
1: മളഞ്ഞൂരിൽ നിന്നുള്ള ശ്രോതാവാണ്.
0: സ്ഥിരം ശ്രോതാവാണ്, എന്നും കേൾക്കാറുണ്ട്, പക്ഷെ നമുക്ക് അവിടുന്ന് കണ്ടില്ല. പിന്നെ
1: കേൾക്കുന്ന ആളുകളെയൊക്കെ കണ്ടു അല്ലേ അവിടെ വെച്ച്?
0: അവരെയൊക്കെ കണ്ടു, സുബ്രഹ്മണ്യ സാറ് അപ്പൊ അവരെയൊക്കെ ഒരു പ്രചോദനമാണ് ഇപ്പൊ ഈ പാട്ട് എഴുതാനും പാട്ട് ഗാനമഞ്ജരിയിലേക്ക് അയക്കാനൊക്കെ കാരണമുണ്ടായത്. ഈ പാട്ട്
1: ഈ പാട്ടുകളെല്ലാം നമുക്ക് അവർക്കായിട്ട്
0: സമർപ്പിക്കുന്നു. എന്റെ സഹപ്രവർത്തകർക്കും
1: അതെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും
0: എല്ലാ കൂട്ടുകാർക്കും
1: വേണ്ടി സമർപ്പിക്കാം. ഓക്കെ ടീച്ചർ, അപ്പൊ സംസാരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇനിയും കഥകൾ അയക്കുക, ഗാനമഞ്ചേരിയിലോട്ടും വിളിക്കുക. നമുക്ക് ഗാനതരംഗിണിയുണ്ട്, ഗാനസല്ലാപം പരിപാടിയുണ്ട്, അതിലോട്ടൊക്കെ കത്തയക്കുക. ഓക്കെ ഓക്കെ ടീച്ചർ, അപ്പോ സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. വീട്ടിൽ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.

കുമാരസംഭവം എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനമാണ് കേട്ടത്. ഒ എൻ വിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം. ചിത്രം ശകുന്തള.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി.
4: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
5: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
6: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
7: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
8: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
11: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
12: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7:00.
13: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
15: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
14: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
16: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
14: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
16: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
14: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
17: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
18: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
19: ഗാനമഞ്ജരിയിൽ പ്രിയ എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് പ്രിയ. പരിപാടി തുടരുന്നു. വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം തിലോത്തമ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം. പാടിയത് എം ജി ശ്രീകുമാർ, ബി അരുന്ധതി എന്നിവർ. ചിത്രം അനിയത്തിപ്രാവ്.

രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം കയ്യെത്തും ദൂരത്ത്.

പ്രിയ അകന്നു പോയാലും ഹൃദയത്തിൽ എന്നും ചേർന്നു നിൽക്കുന്ന ഒരു മധുരവിളിയാണ്. ആ പ്രിയയുടെ ഈണം പോലെ ഇന്നത്തെ ഗാനങ്ങളും നിങ്ങളുടെ മനസ്സിൽ നീണ്ടു നിൽക്കട്ടെ. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് പ്രിയ വട്ടംകുളം. വീണ്ടും മറ്റൊരു ഗാനമഞ്ചരിയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ഞാൻ സുകന്യ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

ആകാശവാണി തൃശൂർ കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം എം എസ് ഗിരീശനും സംഘവും അവതരിപ്പിക്കുന്നു. സദനം ശിവദാസ് കൂടെ പാടുന്നു. സദനം രാമകൃഷ്ണൻ ചെണ്ട. സദനം ദേവദാസൻ മദ്ദളം.

തന്നെ തോളിലേറ്റി അഗ്നിയിൽ നിന്നും പുറത്തു കടക്കുന്ന നളനോട് എണ്ണിക്കൊണ്ട് 10 ചുവട് വയ്ക്കുവാൻ കാർക്കോടകൻ ആവശ്യപ്പെട്ടു. അപ്രകാരം 10-ാമത്തെ ചുവട് വയ്ക്കുന്ന നളൻ ദശ എന്ന് പറയുമ്പോൾ കാർക്കോടകൻ നളനെ ദംശിക്കുകയും അതോടെ നളന് രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചുപോയ നളനെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള കാർക്കോടകന്റെ പദം, നൈഷധേന്ദ്ര നിന്നോട് ഞാൻ നേരെ തന്നെ ചൊല്ലാം, രാഗം ഗൗളിപന്ത്. താൻ ആരെന്ന് വെളിപ്പെടുത്തുന്ന കാർക്കോടകൻ നളന് ഗുണമുണ്ടാകുവാൻ വേണ്ടിയാണ് ദംശിച്ച് രൂപമാറ്റം വരുത്തിയത് എന്നറിയിക്കുന്നു. മാത്രവുമല്ല, ആവശ്യം വരുമ്പോൾ സ്വരൂപത്തിലേക്ക് മടങ്ങിയെത്തുവാൻ വേണ്ടി ദിവ്യവസ്ത്രവും കാർക്കോടകൻ നൽകുന്നുണ്ട്. ശിവഭക്തനായ നളൻ ഏറെ ആദരവോടെ ഇതൊക്കെ കേട്ട ശേഷം തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമോ എന്ന് ആരായുന്നു. കാർദ്രവേയ കുലതിലക എന്ന പദം, രാഗം പൂർവികല്യാണി. ഇന്ദുമൗലിഹാരമേ എന്ന ചരണം മാരധനാശിയിലാണ് പാടിയിട്ടുള്ളത്. നളനെ ഗ്രസിച്ചിരിക്കുന്ന കലിയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്ന കാർക്കോടകൻ ചില നിർദ്ദേശങ്ങളും നൽകുന്നു. ബാഹുകൻ എന്ന പേരിൽ അയോധ്യയിലെ ഋതുപർണനെ കണ്ട് പ്രീതി പിടിച്ചുപറ്റി അവിടെ സാരഥിയാകുക. പിന്നീട് സമയമെത്തുമ്പോൾ നളന് അറിയാവുന്ന അശ്വഹൃദയമന്ത്രം ഋതുപർണന് ഉപദേശിച്ച ശേഷം ഋതുപർണനിൽ നിന്ന് അക്ഷഹൃദയം വശമാക്കുക. അതോടെ കലിയും നളനെ വിട്ടൊഴിയും. കമാസരാഗത്തിലുള്ള പദം ചിന്തിതം അജിരാൽ.

0: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
3: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി.

0: രാമവർമ്മ പുരം പി ഒ തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: സമയം 3 മണി. ആകാശവാണി തൃശൂർ. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം യേശുദാസും ജാനകിയും പാടിയത്, ചിത്രം ആനന്ദരാഗം.
1: മേഹങ്കറുക്കത് മഴ വരപ്പാക്കത് വീശിയടിക്കത് കാത്ത് കാത്ത്.
2: ഏ നിർത്തിട്ടിങ്ക പാട്ട് നല്ലായിരിക്ക, ഇന്നൊരു തരം പാടുങ്ങളേ.
3: അത് വന്ന് இந்த பாட்டு எதுக்கு உங்களுக்கு?
2: பாட்டு ரொம்ப நல்லா இருக்கு, கேட்கணும் போல ஆசையா இருக்கு. பாடும் என்ன

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീമതി കെ എൻ മീരയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ ഗിരീഷ് കുമാർ എൽ എസ് ചാലക്കുടി വയലിൻ, ശ്രീ രാമക്കൽമേട് കലൈനാഥ് മൃദംഗം. നാട്ടുരാഗത്തിൽ നിന്നെ ഭജന എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി കെ എൻ മീരയുടെ സംഗീത കച്ചേരി. ശ്രീ ഗിരീഷ് കുമാർ എൽ എസ് ചാലക്കുടി വയലിൻ, ശ്രീ രാമക്കൽമേട് കലൈനാഥ് മൃദംഗം. ശ്രീ ഗുരുനാപാലിതോസ്മി പഹാടിരാഗം, രൂപകതാളം, ദീക്ഷിതർ കൃതി.

ശ്രീമതി കെ എൻ മീരയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. ശ്രീ ഗിരീഷ് കുമാർ എൽ എസ് ചാലക്കുടി വയലിൻ, രാമക്കൽമേട് കലൈനാഥ് മൃദംഗം.

സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം ഐത്തം. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം എം ജി രാധാകൃഷ്ണൻ. പാടിയവർ ബി എ ചിദംബരനാഥ്, യേശുദാസും സംഘവും.

ചിത്രം ആയിഷ. വരികൾ ബി കെ ഹരിനാരായണൻ. സംഗീതം എം ജയചന്ദ്രൻ. ഗായിക ശ്രേയ ഘോഷാൽ.

ചിത്രം തട്ടത്തിൻ മറയത്ത്. രചന വിനീത് ശ്രീനിവാസൻ. സംഗീതം ഷാൻ റഹ്മാൻ. ആലാപനം രാഹുൽ സുബ്രഹ്മണ്യം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വൈകിട്ട് 6:40 കേൾക്കാം. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം കേൾക്കാം കോഴിക്കോട് റിലേ.

ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളുടെ ആദ്യ ദിനം കണ്ടത് ആവേശത്തിന്റെയും അപ്രതീക്ഷിത തിരിച്ചടികളുടെയും നാടകീയ നിമിഷങ്ങളാണ്. നോക്കൌട്ട് ഘട്ടത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന രണ്ട് മത്സരങ്ങളിലും കടുത്ത പോരാട്ടവീര്യമാണ് ടീമുകൾ പുറത്തെടുത്തത്. ആദ്യ മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് മൊറോക്കോ തങ്ങളുടെ വിജയക്കുതിപ്പ് തുടർന്നപ്പോൾ, രണ്ടാം മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴ്പ്പെടുത്തി ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ആദ്യ മത്സരത്തിൽ സഹ ആതിഥേയരായ കാനഡയും ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയും തമ്മിലായിരുന്നു പോരാട്ടം. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയ കാനഡ തങ്ങളുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ചരിത്രം ആവർത്തിക്കാനുറച്ചാണ് കളത്തിലിറങ്ങിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കാനഡ പൂർണമായും കളം നിറഞ്ഞു കളിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അവരുടെ സൂപ്പർ താരം അൽഫോൺസോ ഡേവിസും മുന്നേറ്റ നിരക്കാരൻ ജോനാഥൻ ഡേവിഡും മൊറോക്കൻ പ്രതിരോധ കോട്ടയെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. മത്സരത്തിന്റെ 6ാം മിനിറ്റിൽ തന്നെ കാനഡയ്ക്ക് സുവർണാവസരം ലഭിച്ചു. റിച്ചി ലാരിയ ഇടതുഭാഗത്തുനിന്ന് നൽകിയ മനോഹരമായ ഒരു ക്രോസ് ജോനാഥൻ ഡേവിഡ് കൃത്യമായി ഗോളിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയുടെ അസാമാന്യമായ ഡൈവിംഗ് സേവ് മൊറോക്കോയ്ക്ക് രക്ഷയായി. ആദ്യ പകുതിയിൽ കാനഡയ്ക്ക് അനുകൂലമായി 11 കോർണറുകൾ ലഭിച്ചപ്പോൾ മൊറോക്കോയ്ക്ക് 1 കോർണർ പോലും നേടാൻ സാധിച്ചില്ല എന്നത് കളിയുടെ ആദ്യ 45 മിനിറ്റിലെ കാനഡയുടെ ആധിപത്യം വ്യക്തമാക്കുന്നു. താനി ഒലുവസിയയുടെ തകർപ്പൻ ഷോട്ടും ബോണോയുടെ കൈകളിൽ ഒതുങ്ങിയതോടെ ആദ്യ പകുതി ഗോൾരഹിതമായി അവസാനിച്ചു. എന്നാൽ രണ്ടാം പകുതിയിൽ തികച്ചും വ്യത്യസ്തമായ തന്ത്രങ്ങളുമായാണ് മൊറോക്കോ മൈതാനത്തേക്ക് എത്തിയത്. ആദ്യ പകുതിയിലെ കാനഡയുടെ ആക്രമണ കൊടുങ്കാറ്റിനെ വിജയകരമായി പ്രതിരോധിച്ചു നിർത്തിയ അവർ കൂടുതൽ ആക്രമണാത്മക ശൈലി സ്വീകരിച്ചു. മധ്യനിര താരം അസദീൻ ഔനാഹിയുടെ നേതൃത്വത്തിൽ മൊറോക്കോ കളി നിയന്ത്രിക്കാൻ തുടങ്ങി. മത്സരത്തിന്റെ 50ാം മിനിറ്റിൽ മൊറോക്കോ കാത്തിരുന്ന ആദ്യ ഗോൾ പിറന്നു. അഷ്റഫ് ഹക്കീമി എടുത്ത ഫ്രീ കിക്കിൽ നിന്നും ലഭിച്ച പന്തുമായി മുന്നേറിയ അസദീൻ ഔനാഹി കനേഡിയൻ പ്രതിരോധ നിര താരങ്ങൾക്കിടയിലൂടെ തൊടുത്ത അത്യുഗ്രൻ വലങ്കാലൻ ഷോ

ഷോട്ട്. ഗോളി മാക്സിൻ കെപ്രോയെ പൂർണ്ണമായും കാഴ്ചക്കാരനാക്കി വലതുമൂലയിലേക്ക് തുളച്ചുകയറി. ഗോൾ വഴങ്ങിയതോടെ കാനഡ സമനിലയ്ക്കായി സർവശക്തിയുമെടുത്ത് മുന്നേറാൻ തുടങ്ങി. എന്നാൽ ഇത് അവരുടെ പ്രതിരോധ നിരയിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തി. 82 മിനിറ്റിൽ മൊറോക്കോ ഈ അവസരം കൃത്യമായി മുതലെടുത്തു. കാനഡയുടെ ആക്രമണത്തെ തടഞ്ഞ് മൊറോക്കോ നടത്തിയ ഒരു മിന്നൽ കൗണ്ടർ അറ്റാക്കിൽ ബ്രാഹിം ഡയസ് നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് ബോക്സിന്റെ മധ്യത്തിൽ നിന്നും ഔനാഹി തന്നെ 2 ഗോൾ നേടി മൊറോക്കോയുടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇഞ്ചുറി ടൈമിൽ വീണ്ടും ബ്രാഹിം ഡയസ് നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ പകരക്കാരനായി ഇറങ്ങിയ സുഫിയാൻ റഹീമി മൊറോക്കോയുടെ 3 ഗോളും കാനഡയുടെ പെട്ടിയിലെ അവസാന ആണിയും അടിച്ചു. ഈ വിജയത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി 2 ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമെന്ന ചരിത്ര നേട്ടം മൊറോക്കോ സ്വന്തമാക്കി. മൊറോക്കോ നിരയിൽ 2 ഗോളുകൾ നേടിയ അസദീൻ ഔനാഹിയാണ് മത്സരത്തിലെ മികച്ച താരം. ആദ്യ പകുതിയിലെ കാനഡയുടെ കടുത്ത ആക്രമണങ്ങളെ തടുത്തു നിർത്തിയ ഗോൾകീപ്പർ യാസിൻ ബോണോയുടെ പ്രകടനവും റയൽ മാഡ്രിഡ് താരം ബ്രാഹിം ഡയസിന്റെ 2 അസിസ്റ്റുകളും മൊറോക്കോയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. അഷ്റഫ് ഹക്കീമിയുടെ പരിചയ സമ്പന്നതയും ടീമിന് തുണയായി. കാനഡ നിരയിൽ അൽഫോൺസോ ഡേവിസ് മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകളും മൊറോക്കോയുടെ കടുത്ത പ്രതിരോധവും അവർക്ക് തിരിച്ചടിയായി. കടുത്ത സമ്മർദ്ദത്തിലായ കാനഡ താരങ്ങൾ മത്സരത്തിലുടനീളം 23 ഫൗളുകൾ വരുത്തിയത് അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെ തെളിവായിരുന്നു. ഫിലാഡൽഫിയയിലെ ലിങ്കൺ ഫിനാൻഷ്യൽ ഫീൽഡിൽ നടന്ന 2 പ്രീക്വാർട്ടർ മത്സരത്തിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ പരാഗ്വേയും തമ്മിലായിരുന്നു ആവേശ പോരാട്ടം. കടുത്ത ഉഷ്ണതരംഗത്തിനിടയിൽ 68,324 കാണികൾ സാക്ഷ്യം വഹിച്ച ഈ മത്സരം കളിയിലുടനീളം നാടകീയതയും കടുത്ത ഫൗളുകളും നിറഞ്ഞതായിരുന്നു. വമ്പൻ താരനിരയുമായി ഇറങ്ങിയ ഫ്രാൻസിനെ കൃത്യമായ മാർക്കിങ്ങിലൂടെയും കടുത്ത ഫൗളുകളിലൂടെയും പൂട്ടുക എന്ന തന്ത്രമാണ് പരാഗോ കോച്ച് ഗുസ്താവോ അൽഫാരോ സ്വീകരിച്ചത്. ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയെയും മാർക്കസ് തുരാമിനെയും യുവാൻ ജോസേ കാസറിസിന്റെ നേതൃത്വത്തിലുള്ള പരാഗോ പ്രതിരോധ നിര ഒരിഞ്ചുപോലും സ്വതന്ത്രമായി ചലിക്കാൻ അനുവദിച്ചില്ല. മധ്യനിരയിൽ പന്ത് കൈവശം വെച്ച് കളിമെനയാൻ ഫ്രാൻസ് ബുദ്ധിമുട്ടിയപ്പോൾ ആദ്യ പകുതിയിൽ കാര്യമായ അവസരങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല. കളി ശാരീരിക ക്ഷമതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചതോടെ റെഫറിക്ക് പലപ്പോഴും ഇടപെടേണ്ടി വന്നു. 2 പകുതിയിലും കളി കടുപ്പമേറിയതായി തുടർന്നു. ഇരു ടീമിലെയും കളിക്കാർ തമ്മിൽ പലപ്പോഴും മൈതാനത്ത് വാക്കേറ്റങ്ങളുണ്ടായി. ഒടുവിൽ മത്സരത്തിന്റെ 70 മിനിറ്റിൽ ഫ്രാൻസ് കാത്തിരുന്ന വഴിത്തിരിവെത്തി. പരാഗോ ബോക്സിനുള്ളിൽ ഫ്രഞ്ച് താരം ഫൗൾ ചെയ്യപ്പെട്ടതിനെ തുടർന്ന് റെഫറി ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ പരാഗോ ഗോളി ഒർലാൻഡോ ഗില്ലിനെ പൂർണ്ണമായും കബളിപ്പിച്ച് പന്ത് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തിരിച്ചുവിട്ട് ഫ്രാൻസിന് വിലപ്പെട്ട ലീഡ് സമ്മാനിച്ചു. ഈ ഗോളോടെ 2026 ലോകകപ്പിൽ എംബാപ്പെ തന്റെ 7 ഗോൾ തികയ്ക്കുകയും ടോപ് സ്കോറർമാരുടെ പട്ടികയിൽ മെസ്സിക്കൊപ്പം എത്തുകയും ചെയ്തു. ഗോൾ വഴങ്ങിയ ശേഷം പരാഗോ തങ്ങളുടെ സൂപ്പർ താരം ജൂലിയോ എൻസിസോയിലൂടെ തിരിച്ചടിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും വില്യം സാലിബയും ഡയോട്ട് ഉപമേക്കാനോയും നയിച്ച ഫ്രഞ്ച് പ്രതിരോധം കോട്ട പോലെ ഉറച്ചുനിന്നു. കളി അവസാനിച്ചതിനു ശേഷം ഇരു ടീമിലെയും കളിക്കാർ തമ്മിൽ മൈതാനത്ത് വെച്ച് വലിയ തർക്കങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. ഫ്രാൻസ് നിരയിൽ കനത്ത കാവലിലും ടീമിന് ആവശ്യമായ നിർണായക പെനാൽറ്റി ഗോൾ നേടി കിലിയൻ എംബാപ്പെ ഒരിക്കൽ കൂടി തങ്ങളുടെ രക്ഷകനായി. ഫ്രഞ്ച് സെന്റർ ബാക്കുകളായ വില്യം സാലിബയും ഉപമേക്കാനോയും പരാഗ്വയുടെ കൗണ്ടർ അറ്റാക്കുകളെ ഫലപ്രദമായി തടഞ്ഞു നിർത്തി. പരാഗ്വ നിരയിൽ ഗോൾകീപ്പർ ഒർലാൻഡോഗിൽ മികച്ച ചില സേവുകളിലൂടെ ഫ്രാൻസിന്റെ സ്കോറിംഗ് ലീഡ് വർദ്ധിക്കാതെ കാത്തുസൂക്ഷിച്ചപ്പോൾ ക്യാപ്റ്റൻ ഗുസ്താവോ ഗോമസ് പ്രതിരോധത്തിന്റെ നട്ടെല്ലായി നിന്ന് ഫ്രഞ്ച് മുന്നേറ്റങ്ങളെ പരമാവധി തടഞ്ഞു. എന്നാൽ ഒരു പെനാൽറ്റി രൂപത്തിൽ വന്ന ഗോൾ അവരുടെ എല്ലാ അധ്വാനത്തെയും നിഷ്ഫലമാക്കുകയായിരുന്നു. റൌണ്ട് ഓഫ് 16 ഈ വിജയങ്ങളോടെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസും മൊറോക്കോയും നേർക്കുനേർ വരും.
ജൂലൈ 9-ന്

ഫോക്സ് ബെറോയിലെ ജിലിറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ആവേശ പോരാട്ടം നടക്കുക. കഴിഞ്ഞ 2022 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ തോൽപ്പിച്ചിരുന്നു. എന്നതിനാൽ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയ്ക്ക് ഇതൊരു മധുര പ്രതികാരത്തിനുള്ള സുവർണാവസരമാണ്. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളുടെ രണ്ടാം ദിനം ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് രണ്ട് വൻകരകളുടെ പോരാട്ട വീര്യത്തിലേക്കാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ വശ്യതയും യൂറോപ്യൻ കരുത്തും തമ്മിൽ മാറ്റുരയ്ക്കുന്ന രണ്ട് വലിയ മത്സരങ്ങളാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. ആദ്യ മത്സരത്തിൽ 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ കടുത്ത ശാരീരിക ക്ഷമതയുമായി എത്തുന്ന നോർവേയെ നേരിടുമ്പോൾ രണ്ടാം മത്സരത്തിൽ സഹ ആതിഥേയരായ മെക്സിക്കോ തങ്ങളുടെ സ്വന്തം മണ്ണിൽ വെച്ച് കരുത്തരായ ഇംഗ്ലണ്ടിനെയാണ് നേരിടാനൊരുങ്ങുന്നത്. ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ സമ്മാനിച്ച വലിയ ആവേശത്തിന് ഒട്ടും കുറയാത്ത നാടകീയ നിമിഷങ്ങളും തന്ത്രപരമായ പോരാട്ടങ്ങളുമാണ് ആരാധകർ ഈ മത്സരങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ 1:30 ബ്രസീൽ നോർവേ പോരാട്ടം. പുലർച്ചെ 5:30 മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം. ആദ്യ മത്സരത്തിൽ ബ്രസീലും നോർവേയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് കേവലം ഒരു ഫുട്ബോൾ മത്സരം മാത്രമല്ല, മറിച്ച് രണ്ട് വ്യത്യസ്ത കളിശൈലികളുടെ നേർക്കുനേർ പോരാട്ടമാണ്. ബ്രസീലിന്റെ പരമ്പരാഗതമായ ജോഗോ ബൊണീറ്റോ എന്ന മനോഹരമായ ആക്രമിച്ച് കളിക്കുന്ന ശൈലിയും നോർവേയുടെ പ്രതിരോധത്തിലൂന്നിയ കൗണ്ടർ അറ്റാക്കിംഗ് ശൈലിയും തമ്മിലുള്ള വലിയ മാറ്റുരയ്ക്കലാവും ഈ മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്താണ് ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. ബ്രസീലിയൻ ക്യാമ്പിൽ നിന്നുള്ള ഏറ്റവും വലിയ ആവേശ വാർത്ത സൂപ്പർ താരം നെയ്മർ ജൂനിയർ പൂർണ്ണ കായികക്ഷമത വീണ്ടെടുത്തു എന്നതാണ്. നോക്കൌട്ട് പോരാട്ടത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നെയ്മർ മത്സരത്തിൽ ആദ്യ 11 ഇറങ്ങി 90 മിനിറ്റും പൂർണ്ണമായി കളിക്കാൻ സാധ്യതയുമുണ്ട്. നെയ്മറിന്റെ സാന്നിധ്യം വിനീഷ്യസ് ജൂനിയർ, റോഡിഗ്രോ എന്നിവരടങ്ങുന്ന മുന്നേറ്റ നിരയ്ക്ക് കൂടുതൽ കരുത്തു പകരും. മധ്യനിരയിലും മുന്നേറ്റ നിരയിലും ഒരുപോലെ കളിമെനയാൻ കെൽപ്പുള്ള നെയ്മർ 90 മിനിറ്റ് മൈതാനത്തുണ്ടാകുന്നത് നോർവേ പ്രതിരോധത്തിന് വലിയ ഭീഷണിയാകും. നോർവേയുടെ പ്രതിരോധ തന്ത്രങ്ങളെ തകർക്കാൻ നെയ്മറിന്റെ അപ്രതീക്ഷിത നീക്കങ്ങളും വിങ്ങുകളിലൂടെയുള്ള അതിവേഗ മുന്നേറ്റങ്ങളാവും ബ്രസീൽ പ്രധാനമായും ഉപയോഗിക്കുക. വിനീഷ്യസിന്റെ വേഗതയും ഡ്രിംബ്ലിംഗ് മികവും മത്സരത്തിൽ നിർണായകമാകും. പ്രതിരോധത്തിൽ മാർക്കിങ്ങോസിനെ പോലെയുള്ള സീനിയർ താരങ്ങൾ നോർവേയുടെ കൗണ്ടർ അറ്റാക്കുകളെ പ്രതിരോധിക്കാൻ കോട്ടകെട്ടും. മറുഭാഗത്ത് യൂറോപ്പിൽ നിന്നും കടുത്ത പോരാട്ടങ്ങൾ അതിജീവിച്ചാണ് നോർവേ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് എത്തിയത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മാരകനായ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിന്റെ സാന്നിധ്യമാണ് നോർവേയുടെ ഏറ്റവും വലിയ കരുത്ത്. ബോക്സിനുള്ളിൽ കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റാൻ ഹാലൻഡിന് സാധിക്കും. മധ്യനിരയിൽ ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് നൽകുന്ന കൃത്യമായ പാസുകളാണ് നോർവേയുടെ ആക്രമണങ്ങളുടെ ജീവനാഡി. ബ്രസീലിനെതിരെ പ്രതിരോധത്തിലൂന്നിക്കളിച്ച് ഹാലൻഡിന്റെ വേഗതയും ഫിനിഷിംഗ് മികവും ഉപയോഗിച്ച് കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഗോൾ നേടുക എന്നതാവും നോർവേ കോച്ചിന്റെ പ്രധാന തന്ത്രം. സെറ്റ് പീസുകളിലും കോർണറുകളിലും തങ്ങളുടെ ശാരീരിക ഉയരം മുതലെടുക്കാനും നോർവേ ശ്രമിക്കും. ഈ മത്സരത്തിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടം ബ്രസീലിയൻ ഡിഫൻഡർമാരും എർലിംഗ് ഹാലൻഡും തമ്മിലുള്ളതായിരിക്കും. ഹാലൻഡിനെ പൂട്ടാൻ ബ്രസീൽ പ്രതിരോധത്തിന് സാധിച്ചാൽ നോർവേയുടെ പകുതി ശക്തിയും ഇല്ലാതാകും. അതുപോലെ തന്നെ മധ്യനിരയിൽ ഒഡേഗാർഡിനെ സ്വതന്ത്രമായി കളിമെനയാൻ അനുവദിക്കാതിരിക്കുക എന്നതും ബ്രസീലിന് പ്രധാനമാണ്. മറുവശത്ത് നെയ്മറിന്റെയും വിനീഷ്യസിന്റെയും നീക്കങ്ങളെ നോർവേയുടെ പ്രതിരോധ നിര എങ്ങനെ നേരിടും എന്നതും മത്സരത്തിന്റെ ഗതി നിർണയിക്കും. രണ്ടാമത്തെ മത്സരത്തിൽ ടൂർണമെന്റിന്റെ സഹ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് തങ്ങളുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കാൻ കഴിയുന്നു എന്നത് വലിയൊരു ആനുകൂല്യമാണ്. എന്നാൽ എതിരാളികൾ നിലവിലെ ലോക ഫുട്ബോളിലെ ഏറ്റവും സന്തുലിതമായ ടീമുകളിലൊന്നായ ഇംഗ്ലണ്ടാണ് എന്നത് മെക്സിക്കോയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു. ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ കഴിയാത്ത വിധം ആവേശം നിറഞ്ഞ ഒന്നായിരിക്കും ഈ മത്സരം. സ്വന്തം നാടിന്റെ പിന്തുണയും സ്റ്റേഡിയത്തിൽ ഇരമ്പിയെത്തുന്ന 10,000-ക്കണക്കിന് ആരാധകരുടെയും സാന്നിധ്യവുമാണ് മെക്സിക്കോയുടെ ഏറ്റവും വലിയ ഊർജം. ഗ്രൂപ്പ് ഘട്ടത്തിൽ വളരെ ആവേശകരവും പോരാട്ടവീര്യമുള്ളതുമായ കളിയാണ് അവർ പുറത്തെടുത്തത്. ചെറിയ പാസുകളിലൂടെ കളി നിയന്ത്രിക്കുന്ന

0: മെക്സിക്കൻ ശൈലി ഇംഗ്ലണ്ടിന് തലവേദന സൃഷ്ടിക്കാം. സാന്റിയാഗോ ജിമെനസിനെ പോലെയുള്ള യുവതാരങ്ങളുടെ ഫിനിഷിംഗ് മികവിലാണ് മെക്സിക്കോയുടെ പ്രതീക്ഷകൾ. ഇംഗ്ലണ്ടിന്റെ ശക്തമായ മധ്യനിരയെ സമ്മർദ്ദത്തിലാക്കാൻ തുടക്കം മുതൽക്കേ ഹൈ പ്രസിംഗ് ഗെയിം കളിക്കുക എന്നതാവും മെക്സിക്കോയുടെ തന്ത്രം. ആദ്യ പകുതിയിൽ തന്നെ ഒരു ഗോൾ നേടി കളി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ അവർ പരമാവധി ശ്രമിക്കും. നേരെ മറിച്ച് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിൽ കളിക്കുന്ന ലോകോത്തര കളിക്കാരുടെ ഒരു വലിയ നിര തന്നെയാണ് ഇംഗ്ലണ്ടിനുള്ളത്. ഹാരി കെയ്ൻ എന്ന പരിചയ സമ്പന്നനായ സ്ട്രൈക്കറുടെ നേതൃത്വത്തിലാണ് ഇംഗ്ലീഷ് പട വരുന്നത്. കൂടെ ജൂഡ് ബെല്ലിംഗ്ഹാം, റഷ്ഫോർഡ് തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം ഇംഗ്ലണ്ടിന്റെ ആക്രമണ നിരയെ അത്യന്തം അപകടകാരിയാക്കുന്നു. കളി നിയന്ത്രിക്കാനും പന്ത് കൈവശം വെക്കാനും ഇംഗ്ലണ്ടിന് പ്രത്യേക വൈഭവമുണ്ട്. മെക്സിക്കോയുടെ ആവേശകരമായ തുടക്കത്തെ ശാന്തമായി പ്രതിരോധിച്ച് തങ്ങളുടെ അനുഭവസമ്പത്ത് ഉപയോഗിച്ച് കളി പതിയെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാവും ഇംഗ്ലണ്ടിന്റെ പ്ലാൻ. ബെല്ലിംഗ്ഹാമിന്റെ മധ്യനിരയിലെ മുന്നേറ്റങ്ങളും സാക്കയുടെ വിങ്ങുകളിലൂടെയുള്ള ക്രോസുകളും മെക്സിക്കൻ പ്രതിരോധത്തിന് കനത്ത പരീക്ഷണം സമ്മാനിക്കും. മെക്സിക്കോയുടെ പ്രതിരോധ നിരയും ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി കെയ്നും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഈ മത്സരത്തിലെ പ്രധാന ആകർഷണം. കെയ്ന്റെ ബോക്സിന് പുറത്തു നിന്നുള്ള കളിയും പാസിംഗ് മികവും തടയുക മെക്സിക്കോയ്ക്ക് എളുപ്പമാകില്ല. അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ തളയ്ക്കാൻ മെക്സിക്കൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർക്ക് വലിയ അധ്വാനം തന്നെ വേണ്ടിവരും. സ്വന്തം മണ്ണിൽ മെക്സിക്കോയ്ക്ക് അട്ടിമറി നടത്താൻ കഴിയുമോ, അതോ ഇംഗ്ലണ്ടും ബ്രസീലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കായിക ലോകം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: സമയം 5 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്. ആകാശവാണി തൃശൂർ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
1: റൊമെയ്ൻ റോളണ്ടിന്റെ മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം.
3: ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ സ്ഥാനം അനന്യമാണ്. എന്നാൽ ഗാന്ധിജിയുടെ മഹത്വം ഇന്ത്യയുടെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ലോകമെമ്പാടുമുള്ള ചിന്തകരും എഴുത്തുകാരും തത്വചിന്തകരും ഗാന്ധിജിയുടെ ജീവിതത്തിലും ആശയങ്ങളിലും ആകൃഷ്ടരായി. അത്തരത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രമുഖരിൽ ഒരാളാണ് റൊമെയ്ൻ റോളണ്ട് എന്ന ഫ്രഞ്ച് സാഹിത്യകാരൻ. റൊമെയ്ൻ റോളണ്ട് 1866 ഫ്രാൻസിലെ ക്ലമേസിയിൽ ജനിച്ചു. പ്രാഡ്വിവാഗ വൃത്തിയിൽ പാരമ്പര്യമുള്ളതായിരുന്നു കുടുംബം. പിതാവ് സ്ഥലത്തെ നോട്ടറിയായിരുന്നു. മാതാവിൽ നിന്ന് ലഭിച്ച സംഗീതാഭിരുചി റോളണ്ടിന്റെ സർഗാത്മക ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തി. റോളണ്ട് പാരീസിൽ നിന്നാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയത്. 1904 അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു. തുടർന്ന് സോർബോണിൽ കലാചരിത്രത്തിന്റെ പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചു. അവിടെ അദ്ദേഹം സംഗീത കലാചരിത്രം പ്രത്യേകം പാഠ്യവിഷയമായി ഏർപ്പെടുത്തി. 26-ാമത്തെ വയസ്സിൽ റോളണ്ട് വിവാഹിതനായെങ്കിലും ആ ബന്ധം അധികകാലം തുടർന്നില്ല. സാഹിത്യസൃഷ്ടിയിൽ മുഴുകാനായി അദ്ദേഹം 1912 ജോലി രാജിവെച്ചു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് റോളണ്ട് സ്വിറ്റ്സർലാൻഡിൽ റെഡ്ക്രോസ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. പിതാവും സഹോദരിയുമൊത്ത് അദ്ദേഹം സ്വിറ്റ്സർലാൻഡിൽ വില്ലേനോവിൽ താമസമാക്കി. ഈ കാലത്താണ് 1924 റോളണ്ട് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം രചിച്ചത്. ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ മഹത്വം ആദരപൂർവ്വം ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത യൂറോപ്യൻ മനീഷികളിൽ അവിസ്മരണീയനായ പ്രതിഭാശാലിയാണ് റൊമെയ്ൻ റോളണ്ട്. 1915 നോബൽ സമ്മാനം നേടിയ ലോകവിശ്രുതനായ ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകാരനുമായ റോളണ്ട് ലോകസമാധാനപ്രേമിയായ

ഇന്ദകൻ കൂടിയാണ്. യുദ്ധത്തെയും അക്രമത്തെയും ശക്തമായി എതിർത്തിരുന്ന അദ്ദേഹം സത്യവും നീതിയും മനുഷ്യസ്നേഹവും ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അതുകൊണ്ടുതന്നെ അഹിംസയെ ജീവിതദർശനമാക്കിയ മഹാത്മാഗാന്ധിയോട് അദ്ദേഹത്തിന് സ്വാഭാവികമായും അടുപ്പം തോന്നി. ഗാന്ധിജിയെ നേരിൽ കാണുന്നതിനു മുമ്പുതന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് റൊമേൻ റോളണ്ട് പഠിച്ചിരുന്നു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമരവും സത്യഗ്രഹ പ്രസ്ഥാനവും അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു. ഇതിന്റെ ഫലമായാണ് 1924 റൊമേൻ റോളണ്ട് ഫ്രഞ്ച് ഭാഷയിൽ മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത്. പിന്നീട് ഈ കൃതി ഇംഗ്ലീഷ് ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ലോകമെമ്പാടും വായിക്കപ്പെടുകയും ചെയ്തു. മലയാളത്തിൽ ഈ ഗ്രന്ഥത്തിന്റെ പരിഭാഷ നടത്തിയിരിക്കുന്നത് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മയുടെ ചൂഷണത്തിനും നിന്ദനത്തിനും പാത്രമായിരുന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും പാശ്ചാത്യർക്ക് വിശദമാക്കിക്കൊടുക്കാൻ റോളണ്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. സ്വാതന്ത്ര്യസമരത്തിൽ റോളണ്ട് ഇന്ത്യയുടെ സഹാനുഭൂതി പ്രദർശിപ്പിക്കുകയും ധാർമ്മികമായ പിന്തുണ നൽകുകയുമുണ്ടായി. മഹാത്മാഗാന്ധിയുടെ ജീവിതാദർശങ്ങളെയും സ്വാതന്ത്ര്യസമര നേതൃത്വത്തിൽ അദ്ദേഹം കൈക്കൊണ്ട കർമ്മപരിപാടികളുടെ മഹത്വത്തെയും ലോകത്തിനെ സ്പഷ്ടമാക്കിക്കൊടുക്കുന്നതാണ് മഹാത്മാഗാന്ധി എന്ന ഗ്രന്ഥം. റോളണ്ട് 1924 ഈ ഗ്രന്ഥം പ്രസിദ്ധം ചെയ്യുമ്പോൾ ഗാന്ധിജിയുടെ മഹത്വം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അറിഞ്ഞാദരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നില്ല എന്നതും പ്രത്യേകം സ്മരണീയമാണ്. ഭാരതത്തിന്റെ ദേശീയ നവോത്ഥാന ദർശനങ്ങളുടെ ഉറവിടങ്ങളായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ജീവചരിത്രങ്ങളും റൊമേൻ റോളണ്ട് രചിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ കർമ്മബഹുലമായ ഐതിഹാസിക ജീവിതത്തിന്റെ നിർണായകമായ ഒരു ഘട്ടം വരെയുള്ള ചരിത്രം മർമ്മഗ്രാഹിയായ റോളണ്ട് മഹാത്മാഗാന്ധി എന്ന ഗ്രന്ഥത്തിൽ കാവ്യാത്മകവും ചടുലവുമായ ശൈലിയിൽ സംക്ഷേപിച്ച് പ്രതിപാദിക്കുന്നു. ഗാന്ധിജിയുടെ ആത്മചൈതന്യം അതിൽ ആദ്യന്തം ഉദ്ദീപ്തമായിരിക്കുന്നതോടൊപ്പം ഭാരതീയ സംസ്കാരത്തിന്റെ പ്രഭാവവും ഒളിവീശുന്നുണ്ട്. ദിലീപ് കുമാർ റോയിയുമായുള്ള അഭിമുഖ ഭാഷണത്തിൽ മഹാത്മജിയെക്കുറിച്ച് റോളണ്ട് പറഞ്ഞ വാക്യങ്ങൾ കൂടി ഇവിടെ അനുസ്മരിക്കട്ടെ. മഹാത്മാവിന്റെ ജീവിതം അത്ഭുതകരമാണത്. മുനിഞ്ഞുകത്തുന്ന തിരികൾക്കിടയിലെ ഒരു ഉജ്ജ്വലനാളം, കോളുകൊണ്ട കടലിലെ ദീപസ്തംഭം, അദ്ദേഹത്തിന്റെ ശാന്തിവാദം, അഹിംസ, പരമപവിത്രമായ ജീവിതം, ദുർബലമായൊരു ശരീരത്തിലെ മഹത്തമായ ആത്മചൈതന്യം, സ്വാർത്ഥമൂലമായ ഭീതികളുടെയും അൽപ്പത്തങ്ങളുടെയും നാളുകളിൽ വിശ്വാസത്തിന്റെ ഈ ദൃശ്യമായൊരു വികാസദീപ്തിയുണ്ടാകുമെന്ന് വിശ്വസിക്കാനാകുമോ? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള റോളണ്ടിന്റെ ഈ വിശിഷ്ടകൃതി 1930-നും 1932-നുമിടയ്ക്ക് എ. ബാലകൃഷ്ണപിള്ള വിവർത്തനം ചെയ്ത് അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിലുള്ള കേസരിയിൽ തുടർച്ചയായി പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളായ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടം, സത്യഗ്രഹത്തിന്റെ രൂപീകരണം, അഹിംസയുടെ പ്രയോഗം, ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ നേതൃത്വം എന്നിവയെല്ലാം ഈ ഗ്രന്ഥത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഗാന്ധിജിയുടെ ശക്തി ആയുധങ്ങളിലല്ല, ആത്മബലത്തിൽ.

0: ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടം, സത്യഗ്രഹത്തിന്റെ രൂപീകരണം, അഹിംസയുടെ പ്രയോഗം, ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ നേതൃത്വം എന്നിവയെല്ലാം ഈ ഗ്രന്ഥത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഗാന്ധിജിയുടെ ശക്തി ആയുധങ്ങളിലല്ല, ആത്മബലത്തിലാണെന്ന് റൊമേൻ റോളണ്ട് ഊന്നിപ്പറയുന്നു. അഹിംസയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ വീക്ഷണത്തിന് മഹാത്മാഗാന്ധി എന്ന ഈ പുസ്തകത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അഹിംസ ദുർബലരുടെ മാർഗമല്ല, മറിച്ച് ഏറ്റവും വലിയ ധൈര്യത്തിന്റെ പ്രകടനമാണെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. സത്യത്തിനുവേണ്ടിയുള്ള സമരം ഒരിക്കലും അക്രമത്തിലൂടെയാകരുത് എന്ന ഗാന്ധിജിയുടെ നിലപാട് ലോകത്തെ ഏറെ സ്വാധീനിച്ചു. ഈ സന്ദേശം റൊമേൻ റോളണ്ട് വളരെ വ്യക്തമായി വായനക്കാരിലേക്ക് എത്തിക്കുന്നു. റൊമേൻ റോളണ്ടിന്റെ കാഴ്ചപ്പാടിൽ ഗാന്ധിജി രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ആത്മീയ ഗുരുവുമാണ്. അധികാരത്തിനുവേണ്ടിയല്ല, മനുഷ്യന്റെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് അദ്ദേഹം പോരാടിയത്. മതസൗഹാർദ്ദം, സാമൂഹിക സമത്വം, അസ്പൃശ്യതാ നിർമ്മാർജ്ജനം, ഗ്രാമസ്വയം പര്യാപ്തത തുടങ്ങിയ ഗാന്ധിയൻ ആശയങ്ങൾക്കും ഈ ഗ്രന്ഥത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം ലഭിക്കുന്നു. ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഗാന്ധിജിയെ അന്ധമായി മഹത്വവൽക്കരിക്കാതെ അദ്ദേഹത്തിന്റെ ചിന്തകളുടെ ചരിത്രപരവും ധാർമ്മികവുമായ പ്രാധാന്യം വിശദീകരിക്കുന്നു എന്നതാണ്. പാശ്ചാത്യ ലോകത്തിലെ വായനക്കാർക്ക് ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യവും ഗാന്ധിയൻ ദർശനവും മനസ്സിലാക്കാൻ ഈ കൃതി സഹായകമാണ്. റൊമേൻ റോളണ്ടിന്റെ മഹാത്മാഗാന്ധി എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ട കാലഘട്ടം ലോകം യുദ്ധങ്ങളുടെയും രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും നടുവിലായിരുന്ന സമയമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അഹിംസയുടെയും സത്യത്തിന്റെയും സന്ദേശം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ ഈ ഗ്രന്ഥത്തിന് കഴിഞ്ഞു. പിന്നീട് ലോക നേതാക്കളെല്ലാം ഗാന്ധിയൻ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടപ്പോൾ ഗാന്ധിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയ കൃതികളിൽ റൊമേൻ റോളണ്ടിന്റെ മഹാത്മാഗാന്ധി എന്ന ഈ ഗ്രന്ഥത്തിനും ശ്രദ്ധേയമായ പങ്കുണ്ടായിരുന്നു. ഇന്നും ഈ പുസ്തകം വായിക്കപ്പെടുന്നത് അതിന്റെ ചരിത്രമൂല്യം കൊണ്ട് മാത്രമല്ല, സത്യവും അഹിംസയും സഹിഷ്ണുതയും മനുഷ്യസ്നേഹവും ഇന്നത്തെ ലോകത്തും അത്യന്താപേക്ഷിതമായ മൂല്യങ്ങളാണ് എന്ന് എടുത്തു പറയാൻ കൂടിയാണ്. വിദ്വേഷവും അക്രമവും വർദ്ധിക്കുന്ന ഈ കാലത്ത് ഗാന്ധിജിയുടെ സന്ദേശം കൂടുതൽ പ്രസക്തമാകുന്നു. ഒരു മഹാനായ മനുഷ്യനെ മറ്റൊരു മഹാനായ മനുഷ്യൻ ലോകത്തിന് പരിചയപ്പെടുത്തിയ കൃതിയാണ് റൊമേൻ റോളണ്ടിന്റെ മഹാത്മാഗാന്ധി എന്ന പുസ്തകം. ഈ പുസ്തകം ഗാന്ധിജിയുടെ ജീവിതകഥ പറയുന്നതിനപ്പുറം മനുഷ്യന്റെ ആത്മബലത്തെയും സത്യത്തിന്റെ ശക്തിയെയും അഹിംസയുടെ മഹത്വത്തെയും ലോകത്തിനെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ടുതന്നെ ഇത് ഒരു ജീവചരിത്രം മാത്രമല്ല, മനുഷ്യരാശിക്കുള്ള ഒരു ധാർമ്മിക സന്ദേശം കൂടിയാണ്.
1: റൊമേൻ റോളണ്ടിന്റെ മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം, ഇതേക്കുറിച്ചാണ് ഗാന്ധിമാർഗത്തിൽ കേട്ടത്. നിർവഹണ സഹായം ഷാഹിന പി എം, അവതരണം നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ഗാന്ധിമാർഗം. സമയം 5 മണി കഴിഞ്ഞ 10 മിനിറ്റ്. ആകാശവാണി തൃശൂർ.
3: സ്വാസ്ഥ്യം. വ്യാപകമാവുന്ന വൃക്കരോഗങ്ങൾ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വരദ അരവിന്ദനുമായി സംസാരിക്കാം. വൃക്കരോഗങ്ങളുടെ വ്യാപ്തി മുൻപത്തേക്കാൾ കൂടുതലായി വരുന്നു എന്ന് പല കണക്കുകളും സൂചിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് വൃക്കരോഗങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് വ്യാപിക്കുന്നത്? അതേക്കുറിച്ചൊന്ന് പറയാമോ?
4: വൃക്കരോഗങ്ങൾ നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ഒന്ന് പ്രമേഹം, പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, അമിത രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, ഇത് മൂന്നും കാരണമാണ് കൂടുതലും നമുക്ക് വൃക്കരോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ജീവിതശൈലി വ്യത്യാസം വരുന്നു, അമിതവർണ്ണമുള്ളവരുടെ എണ്ണം കൂടുന്നു, അത് കാരണമാണ് വൃക്കരോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നത്.
1: ഈ വൃക്കരോഗികൾ കൂടുന്നതിനനുസരിച്ച് അതിനുള്ള ചികിത്സയും കൂടുതൽ കൂടുതൽ പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കാനിടയുണ്ടല്ലോ. പണ്ടൊക്കെ വൃക്കരോഗം ഒന്നോ രണ്ടോ പേർക്ക് കേട്ടിരുന്നത് ഇന്ന് ഒരു വീട്ടിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ കുറേയധികം പേരോ എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ചികിത്സാ രീതികൾ, അത് ചിലവുള്ളതായി മാറുന്നു, അതോടൊപ്പം തന്നെ കൃത്യമായ ചികിത്സ പലർക്കും നേടാനാവുന്നില്ല. അപ്പോൾ ഈ വൃക്കരോഗങ്ങൾ കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകത തീർച്ചയായിട്ടും അത്

0: കൊണ്ട് തന്നെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഒരു വൃക്കരോഗം ഉണ്ട് ഒരു വ്യക്തിക്ക് നിശ്ചയിക്കുക?
1: ആദ്യം നമ്മൾ അറിയേണ്ടത് വൃക്കരോഗം വരാൻ സാധ്യത കൂടുതലുള്ളവർ, ആ കൂടുതലുള്ളവരാണ് നമ്മൾ പറഞ്ഞത് പ്രമേഹമുള്ളവർ, രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നത്. പിന്നെ കുറച്ച് നമുക്ക് ജനിതകമായിട്ട് ഉള്ളത്, ഇപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നു പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അച്ഛനുണ്ടായിരുന്നു അല്ലെങ്കിൽ സഹോദരങ്ങൾക്കുണ്ട് അങ്ങനെയുള്ളവർ. പിന്നെ അമിതവണ്ണമുള്ളവർ, മുമ്പ് ഇപ്പോൾ പാമ്പ് കടിച്ചു അല്ലെങ്കിൽ എലിപ്പനി വന്നു അപ്പോൾ നമുക്ക് കിഡ്നിക്ക് തകരാറ് വന്ന് ഡയൽസ് ചെയ്തു, അത് പൂർണ്ണമായും മാറി. അത് പൂർണ്ണമായും മാറിയാലും നമുക്ക് ഭാവിയിൽ സ്ഥിരമായിട്ടുള്ള വൃക്കരോഗത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ ഈ അറ്റ് റിസ്ക് എന്നുള്ള ആൾക്കാർ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വൃക്കരോഗം കണ്ടുപിടിക്കാൻ പ്രധാനമായിട്ട് നമുക്ക് ആദ്യം യൂറിനാണ്. അപ്പോൾ യൂറിനിൽ പ്രോട്ടീൻ പോകുന്നുണ്ടോ, അത് മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ ടോട്ടൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ടെസ്റ്റുകളുണ്ട്. പ്രോട്ടീൻ പോകുന്നുണ്ടോ, രക്താണുക്കളുടെ അംശമുണ്ടോ, പസൽസ് പറയും ഇതുണ്ടോ, ഇതാണ് നമ്മൾ യൂറിനിൽ നോക്കുന്നത്. പിന്നെ ബ്ലഡ്, ബ്ലഡിൽ നമുക്ക് ബ്ലഡ് യൂറിയ ക്രിയാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അൾട്രാസൗണ്ട്, കിഡ്നികളുടെ സ്കാനിങ് നോക്കിയിട്ട് കിഡ്നിയുടെ സൈസ്, അതിൽ കല്ലുണ്ടോ, അങ്ങനെയൊക്കെ നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അറ്റ് റിസ്ക് ഉള്ള ആൾക്കാർ, നമുക്ക് ഈ കൂടുതൽ വരാൻ സാധ്യതയുള്ളവർ ഈ ടെസ്റ്റുകൾ, പ്രമേഹ രോഗികൾ എന്തായാലും ചെയ്തിരിക്കണം, രക്തസമ്മർദ്ദം കൂടുതലുള്ളവർ എന്തായാലും ചെയ്തിരിക്കണം, പിന്നെ കിഡ്നിയിൽ കല്ലുണ്ട്, മൂത്രത്തിൽ കല്ല് പോയിരുന്നു അങ്ങനെയുള്ളവരൊക്കെ ചെയ്തിരിക്കണം. ഇവർ ഈ ടെസ്റ്റുകൾ ചെയ്യുകയും വേണം. പിന്നെ വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടോ എന്ന്, വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ നാൾ നമുക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, അതാണ് വൃക്കരോഗത്തിൻ്റെ പ്രധാന പ്രശ്നവും. ഒന്ന് പറയുന്നത് ഫസ്റ്റും അഞ്ചെന്ന് പറയുന്നത് അവസാനത്തെ സ്റ്റേജും. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടുമ്പോൾ തന്നെ ചിലപ്പോൾ സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 5 എത്തിക്കാണും. അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ടത് മൂത്രം പതഞ്ഞു പോകുന്നുണ്ടോ, കാലിൽ നീര് വരുന്നുണ്ടോ, മൂത്രം പോകുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ പോലെ അംശം കാണുന്നുണ്ടോ, ഇതാണ് തുടക്കത്തിൽ വരുന്നത്. പിന്നെ ഈ മസിൽ കൊച്ചി പോവുക, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഛർദി വെക്കാനും വരുന്നു, വൃക്കരോഗം കാരണം നമുക്ക് രക്തക്കുറവ് വരും, അപ്പോൾ നടക്കുമ്പോൾ കിതപ്പ് വരുന്നു, ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് ഈ ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ സാധ്യത കൂടുതലുള്ള ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ പ്രമേഹമുള്ളവർ ആദ്യമേ ഈ ബുദ്ധിമുട്ട് വരാൻ നിൽക്കണ്ട, അതിനു മുമ്പ് തന്നെ ഈ യൂറിനും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിരിക്കണം.
0: മാഡം പറഞ്ഞു ഹൈ റിസ്ക് ഉള്ളവർ വളരെ കൃത്യമായി തന്നെ അത് ആദ്യം തന്നെ പരിശോധിക്കണം. ഇപ്പോൾ പ്രമേഹം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന് അനുബന്ധമായി തന്നെ കിഡ്നിക്ക് പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്തണമെന്നാണ്. അല്ലാത്ത വ്യക്തികൾ വൃക്കരോഗമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഏതെങ്കിലും ഒരു പ്രായത്തിൽ ഇത് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: ഓരോ പ്രായത്തിൽ ഓരോ കാരണങ്ങളാണ് വൃക്കരോഗം വരെ. ഇപ്പോൾ നമ്മൾ തീരെ ചെറിയ കുട്ടികളെ കാണും, ഇപ്പോൾ കുട്ടികൾക്ക് ആദ്യം ജനിക്കുമ്പോൾ തന്നെ മൂത്രം പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അപ്പോൾ അന്ന് ഓരോ അസുഖങ്ങളാണ്, ഇപ്പോൾ അൾഗ്രേഷൻ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും സർജറി അന്ന് ചെയ്തിരുന്നു, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് മൂത്രത്തിൽ കല്ല് വരുന്നു, അല്ലെങ്കിൽ അന്ന് സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ അത് നമുക്കിപ്പോൾ 15 വയസ്സിന് താഴെ തന്നെയേ ഉണ്ടാവും. പക്ഷേ ആ ഗ്രൂപ്പ് നമുക്ക് സാധാരണ ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഒരു 5 വയസ്സിന് താഴേക്ക് കുട്ടികൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നു, അത് ആ ഒരു ഗ്രൂപ്പ്. പിന്നെ നമുക്ക് വേറെ IgE നെഫ്രോപ്പതി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സാധാരണ വരുന്നത് ഒരു 20 to 40 years, 20 മുതൽ 40 വയസ്സ് വരെ. ഷുഗർ കാരണം, പ്രമേഹം കാരണം നമുക്ക് വരുന്നത് സാധാരണ കിഡ്നിക്ക് തകരാറ് വരുന്നത് ഒരു 5-8 കൊല്ലം കഴിയുമ്പോഴാണ്. പക്ഷെ പ്രമേഹത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ പ്രമേഹം നമ്മൾ കണ്ട് അതും നമ്മൾ കുറേ നാൾ അറിയില്ല. ചിലപ്പോൾ നമുക്ക് ഒരു 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം നമ്മൾ പ്രമേഹ രോഗി ആയിരുന്നിരിക്കും, പക്ഷെ നമ്മൾ നോക്കണത് വേറെ എന്തെങ്കിലും പോയി നോക്കുമ്പോഴായിരിക്കും കാണുക. അതാണ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ പ്രമേഹം വൃക്കയെ ബാധിക്കാൻ 5 കൊല്ലം വരെ എടുക്കാം, പക്ഷേ ചിലപ്പോൾ ഈ 5 കൊല്ലം അറിയാത്ത ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ കിടന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ സാധാരണ നമുക്ക് 40 വയസ്സ് അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളത് വരുന്നത്. അപ്പോൾ ഏത് ഏജിലും വരാം, കൂടുതൽ നമുക്ക് 20 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. അതിൽ 20 വയസ്സിന് മുകളിലുള്ള സാധാരണ നമുക്ക് ഹൈപ്പർ ടെൻഷൻ, അമിത രക്തസമ്മർദ്ദം എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 40 വയസ്സിന് താഴെ നമുക്ക് BP കൂടുതലുണ്ട്, പ്രഷർ കൂടുതലുണ്ട്, അത് കൺട്രോൾ ചെയ്ത് കിട്ടാൻ നമുക്ക് 3 മരുന്ന് വേണ്ടി വരുന്നു, അങ്ങനെയൊക്കെ ഉള്ളവർ എന്തായാലും നമ്മൾ നോക്കണം. കാരണം ചിലപ്പം ഈ വൃക്കയുടെ പ്രശ്നം കാരണമായിരിക്കാം BP കൂടിയത്.
0: ഇപ്പം നേരത്തെ മാഡം പറഞ്ഞല്ലോ ഒരു 5 സ്റ്റേജ് ഉണ്ടെന്ന്, അത് എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ?
1: GFR പറയും, ഗ്ലോമൽ ഫിൽട്രേഷൻ വരും, അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സ്റ്റേജ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. 90 മുകളിൽ അവസാനത്തെ ആകുമ്പോൾ നമ്മുടെ കിഡ്നി, അതായത് നമ്മുടെ കിഡ്നി എത്ര ശതമാനം പണിയെടുക്കുന്നു എന്നുള്ള പോലെയാണ് ഈ GFR. ഒരു 120 സാധാ വരേണ്ടത്, അത് നമ്മുടെ ഈ ക്രിയാറ്റിനിൻ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ GFR കുറയുന്നതനുസരിച്ച് നമ്മുടെ ക്രിയാറ്റിനിൻ കൂടും. അപ്പോൾ 15 താഴെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇത് സ്റ്റേജ് 5 എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേജ് 5 ആയി കഴിയുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ അടുത്തുള്ള ചികിത്സ ഒന്നിലോ ഡയൽസ് അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിയാറ്റിനിൻ എന്നുള്ള ഒരു വാല്യൂ, ആ ഒരു റിസൾട്ടിനേക്കാളും നമ്മൾ ക്രിയാറ്റിനിൻ യൂറിനിൽ എത്ര ആൽബുമിൻ പോകുന്നു ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഏതാണ് സ്റ്റേജ് എന്നുള്ളത് തീരുമാനിക്കുന്നത്.
0: ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ സ്റ്റേജ് അറിഞ്ഞുകൊണ്ട് വൃക്കരോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ മരുന്ന് കഴിക്കണം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിലേക്ക് നീങ്ങണമായിരിക്കും. എന്തൊക്കെയാണ് ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ടത്?
1: ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സ്റ്റേജ് വൺ ആൻഡ് ടു എന്നുള്ളതാണ്.

0: ഇത് പ്രോട്ടീൻ പോകുന്നത് തീരെ കുറവാണ്, പ്രോട്ടീൻ പോകുന്നത്, പക്ഷെ എന്നാലും നോർമലിനേക്കാളും കുറച്ച് കൂടുതൽ. ക്രിയാറ്റിനിൻ കുറച്ച് കൂടി നിൽക്കുന്നു നമ്മൾ കണക്കാക്കുമ്പോൾ സ്റ്റേജ് 1, 2, 3 അതിൽ പോകുന്നു. അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇനി നമ്മുടെ കിഡ്നിയെ നമുക്ക് എങ്ങനെ സംരക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ്. ആ സംരക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ഒന്ന് ബി പി കൺട്രോളാക്കി പോകണം. ബി പി കൺട്രോൾ എന്ന് വെച്ചാൽ 120/80 താഴെ വരണം. ബി പി മരുന്ന് നമ്മളിപ്പോൾ ആദ്യം പ്രഷർ കൂടിയപ്പോൾ ഡോക്ടറെ കണ്ടു, അപ്പോൾ ഒരു മരുന്ന് തുടങ്ങി. ഈ മരുന്ന് തന്നെ ഇനി ജീവിതകാലം മുഴുവൻ കഴിക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേൾക്കുന്നപ്പോൾ ഇന്നലെ ഞാൻ ഇത്തിരി അച്ചാർ കഴിച്ചിരുന്നു അത് കാരണം ബി പി കൂടി, അങ്ങനെയല്ല. എന്ത് കാരണം കൊണ്ടാണെങ്കിലും ബി പി കൂടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓരോ സ്റ്റേജിലും ബി പി നോക്കിയിട്ട് മരുന്നുകൾ കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്രിയാറ്റിനിൻ കൂടിയ ഒരാൾക്ക് കഴിക്കാൻ പറ്റാത്ത ബി പിയുടെ മരുന്നുകളുണ്ട്. പക്ഷേ ഈ മരുന്ന് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ വൃക്കയെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നതും. അപ്പോൾ നമ്മുടെ റിസൾട്ടുകളും ബി പിയും നോക്കിയിട്ടാണ് നമ്മൾ മരുന്നുകൾ കഴിക്കുന്നത്. അപ്പോൾ ബി പി കൺട്രോളായി പോകണം. പുകവലി പാടില്ല, അമിതവണ്ണം പാടില്ല, അതിന് നമുക്ക് എക്സസൈസ് ചെയ്യണം. പിന്നെ വേദന സംഹാരികൾ പാടില്ല. ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് അത് പാടില്ല. ബാക്കി എന്താണെന്ന് വെച്ചാൽ കൃത്യമായ സമയത്ത് നമ്മളിത് ടെസ്റ്റ് ചെയ്യണം. അത് ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുക. ഇപ്പോൾ സ്റ്റേജ് 1 and 2 ആണെന്ന് വെച്ചാൽ നമ്മൾ 6 months കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുമെന്നാണ് പറയുക. അല്ല 3 അതിൻ്റെ താഴേക്കൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ 3 months കൂടുമ്പോൾ പിന്നെ ക്രിയാറ്റിനിൻ കൂടുന്നത് എങ്ങനെയെന്നനുസരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ 1-2 സ്റ്റേജുകളിൽ ഇതാണ്. പിന്നെ സ്റ്റേജ് 3 എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതിൻ്റെ തന്നെ കുറച്ച് വേറെ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. ഇത് രക്തക്കുറവ് വരുന്നുണ്ടോ, പിന്നെ വൃക്കകളുടെ ബുദ്ധിമുട്ട് കാരണം തന്നെയും നമ്മുടെ എല്ലുകളെ ബാധിക്കാം, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ, പിന്നെ ഇവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്, ആ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനുള്ള കുത്തിവയ്പ്പുകളുണ്ട്, വാക്സിനേഷൻസ്, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ സ്റ്റേജ് 3 ആകുമ്പോഴേക്കും. സ്റ്റേജ് 4 എന്ന് പറയുമ്പോഴേക്കും നമ്മളെന്താണെന്ന് വെച്ചാൽ ഇപ്പം അതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അടുത്തത് ഇവർ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ അവർക്ക് ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കുക എന്നുള്ളത് കൊണ്ട് അപ്പോൾ നമ്മൾ സ്റ്റേജ് 4 ആകുമ്പോഴേക്കും ഇവരെ ഏതിലേക്ക് കൊണ്ടുപോകും. അതായത് ഇവർക്ക് നമുക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഏത് തരം ഡയാലിസ് വേണം, കിഡ്നി മാറ്റി വയ്ക്കാൻ പറ്റിയ കാര്യം, അതിൻ്റെ ബാക്കി ഇവർക്ക് ഡോണർ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങും. സ്റ്റേജ് 5 എന്ന് പറയുമ്പോൾ ഒന്നിലോ ഡയാലിസിസ് അല്ലെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റി വയ്ക്കുക എന്നുള്ളതിലേക്ക് എത്തി.
1: ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ കൃത്യമായ പ്രതിരോധങ്ങളിലൂടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിലൂടെ വൃക്കരോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും. വന്നു കഴിഞ്ഞാൽ വീണ്ടും ചിട്ടയായ ജീവിതശൈലി രോഗം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത തടയും എന്ന് പറയാൻ പറ്റും. വ്യാപകമാവുന്ന വൃക്കരോഗങ്ങൾ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വരദ അരവിന്ദനുമായി സംസാരിച്ചതാണ് കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: സമയം 5 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം, മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ. അവതരണം YS പൗർണമി. ചുരുങ്ങിയ തോതിൽ ശവദഹനം കഴിച്ചുകൂട്ടി ഓഫീസിലെ സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം. കാരണം ആ പട്ടണത്തിൽ അയാളുടെ വില അറിയുന്നവർ 3 കുട്ടികൾ മാത്രമേയുള്ളൂ. അവർ അയാളെ അച്ഛ എന്നാണ് വിളിക്കാറുള്ളത്. ബസിൽ അപരിചിതരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് അയാൾ ആ ദിവസത്തിലെ ഓരോ നിമിഷങ്ങളും വെവ്വേറെയെടുത്ത് പരിശോധിച്ചു. രാവിലെ എഴുന്നേറ്റതു തന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ്. മൂടിപ്പൊതിച്ച് കിടന്നാ പറ്റുമോണ്ണിയേ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? അവൾ മൂത്ത മകനെ ഉണർത്തുകയായിരുന്നു. അതിനുശേഷം ഉലഞ്ഞ വെള്ളസാരിയുടുത്ത് അവൾ അടുക്കളയിൽ ജോലി തുടങ്ങി. തനിക്ക് ഒരു വലിയ കോപ്പയിൽ കാപ്പി കൊണ്ടുവന്ന് തന്നു. പിന്നെ എന്തെല്ലാമുണ്ടായി! മറക്കാൻ പാടില്ലാത്ത വല്ല

വാക്കുകളും അവൾ പറഞ്ഞുവോ? എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾ പിന്നീട് പറഞ്ഞതൊന്നും ഓർമ്മ വരുന്നില്ല. മൂടിപ്പൊതച്ച് കിടന്നാ പറ്റുമോ? ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ആ വാക്യം മാത്രം മായാതെ ഓർമ്മയിൽ കിടക്കുന്നു. അത് ഒരു ഈശ്വരനാമം എന്ന പോലെ അയാൾ മന്ത്രിച്ചു. അത് മറന്നുപോയാൽ തന്റെ നഷ്ടം പെട്ടെന്ന് അസഹനീയമായി തീരുമെന്ന് അയാൾക്ക് തോന്നി. ഓഫീസിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കൂടെയുണ്ടായിരുന്നു. അവർക്ക് സ്കൂളിൽ വെച്ച് കഴിക്കാനുള്ള പലഹാരങ്ങൾ ചെറിയ അലുമിനിയ പാത്രങ്ങളിലാക്കി അവൾ എടുത്തുകൊണ്ടുവന്ന് തന്നു. അവളുടെ വലത്തെ കൈയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പറ്റിനിന്നിരുന്നു. ഓഫീസിൽ വെച്ച് അവളെപ്പറ്റി ഒരിക്കലെങ്കിലും ഓർക്കുകയുണ്ടായില്ല. ഒന്ന് രണ്ട് കൊല്ലങ്ങൾ നീണ്ടുനിന്ന ഒരു അനുരാഗബന്ധത്തിന്റെ ഫലമായിട്ടാണ് അവർ വിവാഹം കഴിച്ചത്, വീട്ടുകാരുടെ സമ്മതത്തോടെയല്ല. എങ്കിലും അതിനെപ്പറ്റി പശ്ചാത്തപിക്കുവാൻ ഒരിക്കലും തോന്നിയില്ല. പണത്തിന്റെ ക്ഷാമം, കുട്ടികളുടെ അനാരോഗ്യകാലങ്ങൾ, അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിക്കൊണ്ടിരുന്നു. അവൾക്ക് വേഷധാരണത്തിൽ ശ്രദ്ധ കുറഞ്ഞു. അയാൾക്ക് പൊട്ടിച്ചിരിക്കുവാനുള്ള കഴിവ് ഏതാണ്ടൊക്കെ നശിച്ചു. എന്നാലും അവർ തമ്മിൽ സ്നേഹിച്ചു. ആൺകുട്ടികളായിരുന്നു. ഉണ്ണി 10 വയസ്സ്, ബാലൻ 7 വയസ്സ്, രാജൻ 5 വയസ്സ്. മുഖത്ത് എല്ലായ്പ്പോഴും മെഴുക്ക് പറ്റി നിൽക്കുന്ന 3 കുട്ടികൾ. പറയത്തക്ക സൗന്ദര്യമോ സാമർഥ്യമോ ഒന്നുമില്ലാത്തവർ. പക്ഷേ അമ്മയും അച്ഛനും അന്യോന്യം പറഞ്ഞു. ഉണ്ണിക്ക് എഞ്ചിനീയറിംഗിലാ വാസന. അവൻ എപ്പോഴും ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബാലനെ ഡോക്ടറാക്കണം. അവന്റെ നെറ്റി കണ്ടുവോ? അത്ര വലിയ നെറ്റി ബുദ്ധിയുടെ ലക്ഷണാ. രാജന് ഇരുട്ടത്ത് നടക്കാനും കൂടി പേടിയില്ല. അവൻ സമർത്ഥനാ. പട്ടാളത്തിൽ ചേരേണ്ട മട്ട. അവർ താമസിച്ചിരുന്നത് പട്ടണത്തിൽ ഇടത്തരക്കാർ താമസിക്കുന്ന ഒരു ചെറിയ തെരുവിലാണ്. 1-ാം നിലയിൽ 3 മുറികളുള്ള ഒരു ഫ്ളാറ്റ്. ഒരു മുറിയുടെ മുൻപിൽ കഷ്ടിച്ച് രണ്ടാൾക്ക് നിൽക്കുവാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്തയുമുണ്ട്. അതിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചെടി ഒരു പൂച്ചട്ടിയിൽ വളരുന്നു. പക്ഷേ ഇതേവരെ പൂവുണ്ടായിട്ടില്ല. അടുക്കളയിൽ ചുമരിന്മേൽ തറച്ചിട്ടുള്ള കൊളുത്തുകളിൽ പിച്ചള ചട്ടുകങ്ങളും കരണ്ടികളും തൂങ്ങിക്കിടക്കുന്നു. സ്റ്റവിന്റെ അടുത്ത് അമ്മയിരിക്കാറുള്ള ഒരു തേഞ്ഞ പലകയുമുണ്ട്. അവൾ അവിടെയിരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് സാധാരണയായി അച്ഛൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുക. ബസ് നിന്നപ്പോൾ അയാൾ ഇറങ്ങി. കാലിന്റെ മുട്ടിന് നേരിയ ഒരു വേദന തോന്നി. വാദമായിരിക്കുമോ? താൻ കിടപ്പിലായാൽ കുട്ടികൾക്ക് ഇനി ആരാണുള്ളത്? പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ ഒരു മുഷിഞ്ഞ കൈലേസുകൊണ്ട് മുഖം തുടച്ച് ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. കുട്ടികൾ ഉറങ്ങിയിരിക്കുമോ? അവർ വല്ലതും കഴിച്ചുവോ? അതോ കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിയോ? കരയാനുള്ള തന്റെ ഇടവും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ താൻ അവളെയെടുത്ത് ടാക്സിയിൽ കയറ്റിയപ്പോൾ ഉണ്ണി എന്താണ് കരയാതെ വെറുതെ നോക്കിക്കൊണ്ട് നിന്നത്? ചെറിയ മകൻ മാത്രം കരഞ്ഞു. പക്ഷേ അവന് ടാക്സിയിൽ കയറണമെന്ന് വാശിയായിരുന്നു. മരണത്തിന്റെ അർത്ഥം അവർ അറിഞ്ഞിരുന്നില്ല. തീർച്ച താൻ അറിഞ്ഞിരുന്നുവോ? ഇല്ല. എന്നും വീട്ടിൽ കാണുന്ന അവൾ പെട്ടെന്നൊരു വൈകുന്നേരം യാതൊരാളോടും യാത്ര പറയാതെ നിലത്ത് ഒരു ചൂലിന്റെ അടുത്ത് വീണു മരിക്കുമെന്ന് താൻ വിചാരിച്ചിരുന്നുവോ? ഓഫീസിൽ നിന്ന് വന്നപ്പോൾ താൻ അടുക്കളയുടെ ജനൽവാതിൽ കൂടി അകത്തേക്ക് നോക്കി. അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിന്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു. ഉണ്ണി വിളിച്ചു പറയുകയാണ്, ഫസ്റ്റ് ക്ലാസ് ഷോട്ട്. താൻ താക്കോലെടുത്ത് ഉമ്മറത്തെ വാതിൽ തുറന്നു. അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത്. വായ അല്പം തുറന്ന് നിലത്ത് ചെരിഞ്ഞു കിടക്കുന്നു. തലതിരിഞ്ഞു വീണതായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഹൃദയസ്തംഭനമാണ്, മരിച്ചിട്ട് 1.5 മണിക്കൂറായി. പല വികാരങ്ങൾ. അവളോട് അകാരണമായി ഒരു ദേഷ്യം. അവൾ ഇങ്ങനെ താക്കീതുകളൊന്നും കൂടാതെ എല്ലാ ചുമതലകളും തന്റെ തലയിൽ വെച്ചുകൊണ്ട് പോയല്ലോ. ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക? ആരാണവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുക? ആരാണ് ദീനം പിടിപെടുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക? എന്റെ ഭാര്യ മരിച്ചു, അയാൾ തന്നെത്താൻ മന്ത്രിച്ചു. എന്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചതുകൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. എത്ര നല്ല ഒരു ലീവ് അഭ്യർത്ഥനയായിരിക്കും അത്! ഭാര്യയ്ക്ക് സുഖക്കേടാണെന്നല്ല, ഭാര്യ മരിച്ചുവെന്ന്. മേലുദ്യോഗസ്ഥൻ ഒരുപക്ഷെ

0: തന്നെ മുറിയിലേക്ക് വിളിച്ചേക്കാം. ഞാൻ വളരെ വ്യസനിക്കുന്നു, അയാൾ പറയും. അയാളുടെ വ്യസനം. അയാൾ അവളെ അറിയില്ല. അവളുടെ അറ്റം ചുരുണ്ട തലമുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല. അതെല്ലാം തന്റെ നഷ്ടങ്ങളാണ്. വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പറയിൽ നിന്ന് ഓടി വന്നു പറഞ്ഞു, അമ്മ വന്നിട്ടില്ല? അവർ ഇത്ര വേഗം ഇതെല്ലാം മറന്നുവെന്നോ? ടാക്സിയിലേക്ക് കയറ്റിവെച്ച ആ ശരീരം തനിച്ചു മടങ്ങിവരുമെന്ന് അവൻ വിചാരിച്ചുവോ? അയാൾ അവന്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഉണ്ണി, അയാൾ വിളിച്ചു. എന്താ അച്ഛാ? ഉണ്ണി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു വന്നു. ബാലൻ ഉറങ്ങി. നിങ്ങളൊക്കെ വല്ലതും കഴിച്ചുവോ? ഇല്ല. അയാൾ അടുക്കളയിൽ തിണ്ണമേൽ അടച്ചുവെച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു. അവൾ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം, ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ, ഉപ്പേരി, തൈര്, ഒരു സ്ഫടികപാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പായസവും, മരണത്തിന്റെ സ്പർശം തട്ടിയ ഭക്ഷണസാധനങ്ങൾ. വേണ്ട, അതൊന്നും ഭക്ഷിച്ചുകൂടാ. ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി തരാം, ഇതൊക്കെ തണുത്തിരിക്കുന്നു, അയാൾ പറഞ്ഞു. അച്ഛാ, ഉണ്ണി വിളിച്ചു. അമ്മ എപ്പോഴാ വരിക? അമ്മയ്ക്ക് മാറിയില്ലേ? സത്യത്തിന് ഒരു ദിവസം കാക്കുവാനുള്ള ക്ഷമയുണ്ടാവട്ടെ, അയാൾ വിചാരിച്ചു. ഇപ്പോൾ ഈ രാത്രിയിൽ കുട്ടിയെ വ്യസനിപ്പിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത്? അമ്മ വരും, അയാൾ പറഞ്ഞു. അയാൾ കിണ്ണങ്ങൾ കഴുകി നിലത്ത് വെച്ചു, രണ്ട് കിണ്ണങ്ങൾ. ബാലനെ വിളിക്കേണ്ട, ഉറങ്ങിക്കോട്ടെ, അയാൾ പറഞ്ഞു. അച്ഛാ, നെയ്പായസം, രാജൻ പറഞ്ഞു. ആ പാത്രത്തിൽ തന്റെ ചൂണ്ടാണി വിരൽ താഴ്ത്തി. അയാൾ തന്റെ ഭാര്യ ഇരിക്കാറുള്ള പലകമേൽ ഇരുന്നു. ഉണ്ണി വിളമ്പിക്കൊടുക്കോ, അച്ഛനു വയ്യ, തലവേദനിക്കുന്നു. അവർ കഴിക്കട്ടെ. ഇനി ഒരിക്കലും അവളുണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ. കുട്ടികൾ പായസം കഴിച്ചു തുടങ്ങി. അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായി ഇരുന്നു. കുറേ നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചു, ചോറ് വേണ്ടേ ഉണ്ണി? വേണ്ട, പായസം മതി, നല്ല സ്വാദുണ്ട്, ഉണ്ണി പറഞ്ഞു. രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാ, അമ്മ അസല് നെയ്പായസ ഉണ്ടാക്കിയത്. തന്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചുവെക്കുവാൻ വേണ്ടി അയാൾ പെട്ടെന്നെഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു. കഥകളതിസാദരത്തിൽ നിങ്ങൾ കേട്ടത് മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ. അവതരിപ്പിച്ചത് YS പൗർണമി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ താൽക്കാലിക ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിർദ്ദിഷ്ട യോഗ്യതകൾ ഉള്ളവർക്ക് ഈ മാസം 8-ാം തീയതി രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ KAU.IN എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 04872438302. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04872438302. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായുള്ള അഭിമുഖം ഈ മാസം 8, 9, 10 തീയതികളിൽ നടത്തും. എറണാകുളം മേഖല PSC ഓഫീസിലാണ് അഭിമുഖം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഔദ്യോഗിക അറിയിപ്പ്, SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ മുഖേന അറിയിച്ചിട്ടുണ്ടെന്ന് PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ

നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ഡൌൺലോഡ് ചെയ്ത് അതിലെ വ്യക്തിവിവരക്കുറിപ്പ് കൃത്യമായി പൂരിപ്പിച്ച് കൈവശം കരുതണം. ഇതോടൊപ്പം OTV സർട്ടിഫിക്കറ്റും മറ്റു യോഗ്യതകൾ തെളിയിക്കുന്ന നിർദ്ദിഷ്ട അസൽ രേഖകളും സഹിതം നിശ്ചിത സമയത്തും സ്ഥലത്തും നേരിട്ട് ഹാജരാകണം. തൃശൂർ ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് സർജൻ, സിവിൽ സർജൻ തത്തുല്യ തസ്തികകളിൽ അഡ്ഹോക് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. ഈ മാസം 9-ാം തീയതി രാവിലെ 10 മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസിലാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ. താൽപ്പര്യമുള്ളവർ TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, MBBS ബിരുദ സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്നതിനുള്ള രേഖ, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസലും പകർപ്പും സഹിതം ഹാജരാകണം. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖല കാര്യാലയത്തിലേക്കും ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. നിയമനാഭിമുഖത്തിനായി യോഗ്യതയുള്ളവർ ഈ മാസം 15-ാം തീയതി രാവിലെ 11 മണിക്ക് തൃശൂർ LBS സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുൻപാകെ ഹാജരാകണം. ഫോൺ നമ്പർ 04-87-22-50-751. മറ്റൊരു നമ്പർ 9-07-33-56-26. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 04-87-22-50-751. മറ്റൊരു നമ്പർ 9-07-33-56-26. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സമഗ്ര ശിക്ഷ അഭിയാൻ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി. അഭിലാഷ് കരിമുളക്കിൽ നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മുതൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ICC വുമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന കളിയുടെ ദൃക്സാക്ഷി വിവരണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ എൻ വിജയൻ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം ശിവഭക്തി ഗാനങ്ങൾ കാവാലം ശ്രീകുമാർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:50

0: 5 സംസ്കൃതത്തിൽ വാർത്തകൾ. 7 പുലരിപ്പൂക്കൾ. സൈമർ ദ വുമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സിസ് ഹോസ്പിറ്റൽ തൃശൂർ. ഹരിതം. അന്തരീക്ഷ മലിനീകരണം തടയാം, ഭൂമിയെ രക്ഷിക്കാം. അവതരണം അഞ്ജു പി അർജുനൻ. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ, ജാഗ്രത. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, കാവ്യാഞ്ജലി. യൂസഫ് അലിയുടെ വേദം എന്ന കവിത സ്മിത പി മേനോൻ ചൊല്ലിയത്. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ, ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാഡമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, കാഴ്ച. റിഫ്രാക്റ്റീവ് എറേഴ്സ്, ഡോക്ടർ മെറിയം ജോസഫുമായി YS പൗർണമി സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി. എ അനന്തപത്മനാഭൻ വീണയിൽ വായിച്ച കൃതികൾ. കുഴമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം. കുമരകം ഗണേഷ് ഗോപാൽ കടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരുടെ തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ചിന്തുപാട്ട്, ഉദയ സുരേഷും സംഘം അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. ഒരു മണിക്ക് സ്മൃതിലഹരി, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം, മേഘയുടെ തിരോധാനം ഒരന്വേഷണം, ഭാഗം 3. 2:30 സ്വരസാഗരം. വൈകിട്ട് 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അക്ഷരശ്ലോകം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിൽ, 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.3 MHz ൽ ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:02 ഹലോ ആകാശവാണി ഫോണിൻ പരിപാടി. ഉച്ചകഴിഞ്ഞ് 3:00 അതിഥിയോടൊപ്പം പുനഃപ്രക്ഷേപണം. വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 5:00 കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി തൃശൂർ. സമകാലികം. സ്ത്രീകളുടെ സുരക്ഷിതവും സ്വതന്ത്രവുമായ യാത്രകൾക്ക് പ്രോത്സാഹനം നൽകുകയും അവരുടെ ദൈനംദിന ജീവിതഭാരം ലഘൂകരിക്കുകയും ചെയ്യുന്ന ഒരു സുപ്രധാന സാമൂഹിക ഇടപെടലാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. പൊതുഗതാഗത സേവനങ്ങളെ കൂടുതൽ സ്ത്രീ സൗഹൃദവും ജനകീയവുമാക്കി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ മാനങ്ങൾ നൽകാനുദ്ദേശിച്ചുള്ള ഈ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് സമകാലികം ചർച്ച ചെയ്യുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി പ്രയോജനപ്പെടുത്തുന്ന ഗ്രീഷ്മ NS.
2: KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയിലുള്ള സ്ത്രീകളും ഹാപ്പിയാണ്. എന്നെന്താണെന്ന് വെച്ചാൽ അവര് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടും അതായത് ലാഭം അതിൽ നിന്ന് കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല അവർക്ക് ഒരു പ്രിവിലേജ് കിട്ടിയ പോലെ തന്നെയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണക്കാളും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സ്ത്രീകൾ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം കൊണ്ട് എല്ലാ ദിവസം പോണ തന്നെ പോലെയല്ല ബസ്സിൽ ആൾക്കാർ കൂടിക്കൂടി വരണത്. ജോലിക്കാർ മാത്രമല്ല ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത, ഇങ്ങനെ പൈസ ചെലവ് ആലോചിച്ച് പുറത്തിറങ്ങാത്ത കുറച്ച് പേര്, അടുത്ത സ്ഥലങ്ങളിൽ മാത്രം അവരുടെ പ്രോഡക്ട്സുകൾ കൊടുത്തിരുന്ന ആൾക്കാർ പോലും കുറച്ചും കൂടെ ദൂരം യാത്ര ചെയ്യാൻ അവർക്ക് ഈ സൗജന്യ യാത്ര അവർക്ക്

0: ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരും കുറെ പേര് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പൊ അവരോട് ഞാൻ പേഴ്സണലി ചോദിച്ചപ്പോഴും എല്ലാവരും ഇതിൽ ഹാപ്പിയാണ്. അവര് തന്നെ അങ്ങനെ പ്രിവിലേജ് കിട്ടിയതുകൊണ്ടും പിന്നെ അവർക്ക് ആ പൈസ വേറെ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് അവരിങ്ങോട് പ്രതികരിച്ചത്. ഡെയിലി ഇപ്പൊ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും അങ്ങനത്തെ സംബന്ധിച്ച് അവർക്ക് സ്വന്തം കുറച്ച് പൈസയാണ് അവർക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ഈ ബസ്സിന്റെ പൈസയും കൂടെ പോകുമ്പോൾ അവരപ്പോ കുറച്ചും കൂടെ അവർക്ക് വേറൊരു സ്ഥലങ്ങളിലേക്കും പോയിട്ട് ഇത് വിൽക്കാനും അങ്ങനത്തെ സൗകര്യങ്ങൾ, ഇപ്പൊ ഈ പൈസ ഫ്രീ ആകുമ്പോൾ അവർക്ക് അതിനും കൂടെ കുറേ സൗജന്യ യാത്ര അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: മറ്റൊരു യാത്രക്കാരിയായ ദീപിക ഉണ്ണി:
2: ഞാൻ എല്ലാ ദിവസവും ഓഫീസിലേക്ക് KSRTCയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയദർശിനി യാത്ര എനിക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ സ്കീം വന്നതിന് ശേഷം ബസ്സിൽ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ കയറാനായിട്ട് തുടങ്ങിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. കൂടുതലും ആളുകൾ ഈ സമയം ഈ ബസ് വരുന്നത് നോക്കി നിന്ന് കയറുന്നതായിട്ട് പല സ്റ്റോപ്പുകളിലും അത്രയധികം ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ കാത്ത് നിന്ന് ഈ ബസ്സിൽ കയറുന്നതായിട്ട് കണ്ടു. സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്കീമായിട്ട് തോന്നി. ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട സ്ത്രീകൾക്കൊക്കെ ബസ് ചാർജിനത്തിൽ കുറേ പൈസ നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരാറുണ്ട് നേരത്തെ. പക്ഷേ പ്രിയദർശിനി യാത്ര വന്നതിലൂടെ അവർക്കൊക്കെ നല്ലൊരു തുക തന്നെ അവർക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ തുക മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ, പച്ചക്കറി വാങ്ങുക, അതുപോലെ കുട്ടികളുടെ പഠനം ബുക്കുകൾ വാങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഒരു, ഞാൻ മുളങ്ങുംതാവിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ചാലക്കുടി, ആലുവ അവിടെ നിന്നൊക്കെ ദൂരെ നിന്ന് KSRTCയിൽ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനായിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ തുക ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടൊരു നല്ല ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇതിൽ മുന്നോട്ട് തന്നെ പോകണം. യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാണ്ട് തന്നെ സ്ത്രീകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഈ യാത്ര മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു.
1: ഈ പദ്ധതി നടപ്പിൽ വന്നതോടുകൂടി സ്ത്രീകളായ യാത്രക്കാരിൽ ഭൂരിഭാഗവും സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കി KSRTC ബസ്സുകളെയാണ് യാത്രയ്ക്കായി ആശ്രയിക്കുന്നത്. 30 വർഷത്തിലധികമായി സ്വകാര്യ ബസ് കണ്ടക്ടറായ വിനോദ് കുറ്റിയാടി:
3: പ്രിയദർശിനി സൗജന്യ യാത്രകൾ കൊണ്ട് സ്ത്രീകളെ 75% യാത്രക്കാരും മുന്നോട്ടല്ലേ. ബസ് വ്യവസായത്തിൽ എന്ന് വെച്ചാൽ എന്താ കാരണം എന്ന് വെച്ചാല് നമ്മളെ യാത്രയിൽ 70%ത്തിലധികവും സ്ത്രീകളാണ് ഇന്ന് ഇതിന്റെ മുന്നേ യാത്രക്കാരുണ്ടായിരുന്നത്. അത് ഇപ്പൊ നേരെ കാൽഭാഗമായിട്ട് കുറച്ചൊരുങ്ങി പോയില്ലേ. വല്ലാതെ പ്രതിസന്ധിയിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഉള്ള കർഷകരിൽ തന്നെ വെച്ചാല് ഒരു 2000-3000 രൂപയോളം ഡെയിലി ബാലൻസിലുള്ള വ്യത്യാസമുള്ള കർഷകര് ദിവസം ചെലവ് ഉണ്ടാവും. ഡീസൽ ആയിക്കോട്ടെ, കൂലി ആയിക്കോട്ടെ, എല്ലാ ചെലവുകളും ദിവസം ഉണ്ടാവും. ഈ വരുമാനത്തിലുള്ള നഷ്ടമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് മുതലാളിക്കൊന്നും കൊടുക്കാൻ ഇല്ലാത്ത സാഹചര്യമല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് വൈകുന്നേരം കൊടുക്കുന്ന കണക്ക് കൊടുക്കുമ്പോ നമുക്ക് കൂലി എങ്ങനെ എഴുതി എടുക്കണം എന്ന് മുതലാളി വിളിച്ചു കേൾക്കേണ്ട സ്ഥിതിയിലല്ലേ. നമ്മൾ 1000, 1100, 1300 രൂപ കൂലി വന്ന നമ്മള് ഇപ്പോ 700 രൂപ 800 രൂപയാണ് ഇപ്പം കൂലി എഴുതി എടുക്കുന്നത്. മുതലാളിക്ക് വൈറസ് ഒന്നും കൊടുക്കാനാവില്ല. അപ്പം മനസാക്ഷിനെ വർദ്ധിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. ഇത്രളം മുതലാളിയാണ് നമുക്ക് പണി തന്നത്. അപ്പൊ തിരിച്ച് നമുക്ക് ആളുകൾ ഒന്ന് നന്ദി കാണിക്കണേ എന്നും നമുക്ക് ഒരു വൈകുന്നേരം വീട്ടിലേക്ക് കൊണ്ടുപോയി സാധനമാണുള്ള സ്ഥിതിയില്ലാത്ത സ്ഥിതിയിലല്ലേ. ഈ സ്വകാര്യ മേഖലയിൽ ഒരു കാലത്ത് യൂണിയൻ ഭത്തയായിരുന്നു. അത് പിൻകാലത്തിന്റെ ഇതിന്റെ കർഷൻ ഭത്തയെന്ന മാർഗത്തിലേക്ക് മാറി 100-10 രൂപ എന്നുള്ള രീതിയിൽ കർഷൻ ഭത്ത എന്ന രീതിയിലേക്ക് മാറി. ഇപ്പൊ തൊഴിലാളികൾ എന്ത് ചെയ്ത് കർഷൻ ഭത്തയാകുമ്പോൾ നമുക്ക് 10-15 രൂപ കർഷം കിട്ടുന്ന വണ്ടിക്ക് 1500 രൂപ ഡ്രൈവർക്കുണ്ടായിരുന്നു. ഇന്നത് 7000-8000 രൂപയിലേക്ക് കർഷം മാറും. ഒരു 10 രൂപയിലേക്ക് കർഷം മാറും. അപ്പൊ 1000 രൂപയുടെ ചോളിയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് കർഷൻ ഭത്ത വാങ്ങാനാണെന്നുള്ളത്. അങ്ങനെയുള്ള കുറെ പണിക്കാരുണ്ട്. അത് വെച്ചാൽ ഭയങ്കര നഷ്ടമാണെന്ന് വെച്ചാൽ കർഷം ഭത്ത വാങ്ങുന്ന പണിക്കാരെല്ലാം ഭയങ്കര നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ കുറെ കുറ്റിയിലും കോഴിക്കോട് നിന്നുള്ള റൂട്ടുകളിൽ എന്താ വെച്ചാല് 35 KSRTC കോഴിക്കോട് ഓടുന്നുണ്ട്. അതിൽ 35 KSRTC 3 ട്രിപ്പ് എന്ന് പറയുന്നത് വെച്ച് ഒരു 100 ട്രിപ്പോളം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. അതിലിടയ്ക്ക് പ്രൈവറ്റ് വണ്ടികൾ ഉണ്ടാകുന്നത്. അപ്പൊ ഒരു ബസ്സിന്റെ പ്രൈവറ്റ് വണ്ടിന്റെ മുമ്പിലും വേക്കും ഒരു KSRTC എന്ന രീതിയിലാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്ത്രീ യാത്രക്കാർ എങ്ങനെ ഓടിക്കഴിഞ്ഞാലുള്ള സ്ഥിതി അറിയാം. സ്ത്രീ യാത്രക്കാർ ഒത്തിരി ഉണ്ടാവില്ല. KSRTC കാണുമ്പോൾ എല്ലാവരും കയ്യിലേക്ക് മാറിപ്പോകും. ഈ രാവിലെയും വൈകുന്നേരം ചെറിയ രീതിയിലൊന്ന് പിടിച്ചു നിൽക്കാന്നല്ലാണ്ട് ഇതൊക്കെ ട്രിപ്പിലെന്ന് വെച്ചാല് അപ്പൊ അത് നഷ്ടത്തിലേക്ക് പോകും. നഷ്ടം വെച്ചാല് കുറ്റിയാടിന് കോഴിക്കോട് 50 കിലോമീറ്റർ ഇന്ന് ഡീസൽ അടിക്കാൻ തന്നെ വെച്ചാല് ഒരു ചാല് കുറ്റിയാടിന് കോഴിക്കോട് പോയി വരാൻ ഡീസൽ അടിക്കുക 7000-3500 രൂപ ഡീസലിന് മാത്രം. ആ ഓടിക്കിട്ടുക വെച്ചാല് 2800-2700 രൂപ ഒരു ചാല് കുറ്റിയാടിന് ഉച്ചക്ക് കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ കിട്ടുക. അതെല്ലാം നഷ്ടം കണക്കൂട്ടി അറിയണം. ഇപ്പൊ ചില റൂട്ടുകളിൽ മാത്രം സ്വകാര്യ KSRTC ഓടുന്ന റൂട്ടുകൾ തന്നെ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്ന റൂട്ടുകൾ മാത്രമേ ഉള്ളൂ. ഉൾനാടുകളിൽ തീർന്ന പ്രൈവറ്റ് വണ്ടികളാണ് ഓടുന്നത്. ഇപ്പൊ 1-2 മണിക്കൂറിനും സ്ത്രീകളെ യാത്രക്കാർ കാർ കാത്തുന്നു.

0: എന്താണ് യാത്ര ഇപ്പൊ കോഴിക്കോട് കുറ്റിയാട് കോഴിക്കോട് ലൈനിൽ വന്നു വന്നാൽ ഏറ്റവും കൂടുതൽ കെ എസ് ആർ ടി സി ഓടുന്ന റൂട്ടാണ് കുറ്റിയാട് കോഴിക്കോട് ലൈൻ. യാത്രക്കാർ ശരിക്കും ഇപ്പോ കെ എസ് ആർ ടി സി ആപ്പ് കൂടി നോക്കിയിട്ട് യാത്രക്കാർ യാത്ര ചെയ്യുന്നത്, ലേഡീസ് യാത്രക്കാർ യാത്ര ചെയ്യുന്ന ആപ്പ് നോക്കിയിട്ടാണ്. 8 മണിക്ക് വണ്ടി വരുന്നുണ്ട്, ആ സമയത്ത് ആൾക്കാർ റോഡ് വന്നെടുക്കുക. അതിനാളൊക്കെ 1 മണിക്കൂറും 2 മണിക്കൂറും 1 മണിക്കൂറിൽ ഇടവെട്ടിലും കെ എസ് ആർ ടി സിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കെ എസ് ആർ ടി സി നമ്മളെ പ്രൈവറ്റ് നമ്മളെ നിർബന്ധമാണ്. പക്ഷേ ഈ യാത്രക്കാർക്ക് പ്രൈവറ്റ് ബസ്സിന്റെ വരുമാന മാർഗം നഷ്ടത്തിലാകുമ്പോൾ സർക്കാർ എന്തെങ്കിലും അങ്ങനെ നടപടി എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വ്യവസായം നഷ്ടപ്പെട്ടു തന്നെ.
1: ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ഇത് നടപ്പിലാക്കിയാൽ സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധിയിലാവുമെന്ന് ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ എരിക്കുന്നൻ.
2: കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചതോടുകൂടി സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്ന ഭൂരിഭാഗം സ്ത്രീകളും സ്വാഭാവികമായും സൗജന്യ യാത്ര ലഭിക്കുന്നത് കൊണ്ട് കെ എസ് ആർ ടി സിയിലേക്ക് കൂടുമാറിയിരിക്കുകയാണ്. ഇക്കാര്യം ഞങ്ങൾ മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അന്നൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് രാഷ്ട്രീയ നേതാക്കളും അവരൊക്കെ മുഖ്യമന്ത്രിയാകുന്നതിന്റെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇവരെ അക്കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ പൊതുഗതാഗത മേഖലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ കൂടി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുക എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നേ ഞങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ പറഞ്ഞു, ഇത് ഇങ്ങനെ ഇപ്പൊ നടപ്പാക്കുന്ന രീതിയിൽ നടപ്പാക്കിയാൽ അത് സ്ത്രീകളിൽ വരുമാനം കൂടുതലുള്ള ആളുകൾക്കായിരിക്കും ഇതിന്റെ ഉപകാരം ഉണ്ടാവുക. അതുകൊണ്ട് വരുമാന പരിധി നിശ്ചയിച്ചുകൊണ്ട് വരുമാന പരിധിക്കകത്തുള്ള സ്ത്രീകൾക്ക് ഒരു ദിവസം 2 യാത്ര ചെയ്യാനാവുന്ന വിധത്തിൽ ഒരു കാർഡ് കർണാടക ഗവൺമെന്റ് നടപ്പാക്കിയ ശക്തി കാർഡ് പോലെ 2 യാത്ര ഒരു ദിവസം നടത്താൻ അവസരം ലഭിക്കുന്ന ഒരു കാർഡ് സ്ത്രീകൾക്ക് നൽകുക. അതുതന്നെ വരുമാന പരിധി നിശ്ചയിച്ച് വരുമാനം കുറവുള്ള സ്ത്രീകളെ കണ്ടെത്തി, അതൊക്കെ വില്ലേജ് ഓഫീസർമാരിൽ നിന്ന് നമ്മൾ എന്ത് കാര്യത്തിനും വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങുമല്ലോ, അതുപോലെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അവര് മറ്റാവശ്യങ്ങൾക്ക് വാങ്ങുന്നത് പോലെ ഈ ആവശ്യത്തിനും വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങി സർക്കാരിന് നൽകിയ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ അത് സൗജന്യം ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഉദാഹരണം, 1 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ മകളും ഒരു ബസ്സിൽ കയറുന്നു. അതേസമയം 500-600 രൂപയ്ക്ക് ദിവസക്കൂലിക്ക് ജോലിയെടുക്കുന്ന ഒരു പിതാവും മകനും ബസ്സിൽ കയറുന്നു. ആ 1 ലക്ഷം രൂപ ശമ്പളമുള്ള സ്ത്രീക്കും മകൾക്കും സൗജന്യം ലഭിക്കും. ഈ 500-600 ദിവസക്കൂലി ലഭിക്കുന്ന പിതാവിനും മകനും സൗജന്യം ലഭിക്കില്ല. ഈ ഒരു ഇരട്ടത്താപ്പ് ഞങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ വെച്ചിരുന്നു. അതുകൊണ്ട് ഒരു പ്രായപരിധി നിശ്ചയിച്ച് 60 വയസ്സിന് മുകളിലുള്ള പുരുഷനും സ്ത്രീക്കും നൽകുകയോ അതല്ലെങ്കിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികൾക്ക് സൗജന്യം അനുവദിക്കുകയോ അതോടുകൂടി വരുമാന പരിധി നിശ്ചയിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് കാർഡ് നൽകുകയോ ചെയ്തുകൊണ്ടായിരിക്കണം ഇത് നടപ്പാക്കേണ്ടത് എന്ന് മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് തന്നെ നേതാക്കളെ ഞങ്ങൾ കണ്ട് അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെ വസ്തുടമ സംഘടനകളോട് ഒരു ചർച്ചയും നടത്താതെ ഇതേക്കുറിച്ച് ഒന്നും പഠിക്കാതെ ഏകപക്ഷീയമായാണ് സർക്കാർ ഇത് നടപ്പാക്കിയത്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ പൊതുഗതാഗത മേഖലയിൽ ഏകദേശം 14,000 ബസ്സുകളാണുള്ളത്. അതിൽ 4,000 ബസ്സുകൾ മാത്രമേ കെഎസ്ആർടിസിയുള്ളൂ. ബാക്കി 70% ബസ്സുകളും 70% യാത്രക്കാരെയും ഉപകാരപ്രദമാകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. ഈ പ്രിയദർശിനി പദ്ധതി അധികം താമസിയാതെ സ്വകാര്യ ബസ്സുകള് നിരത്തൊഴിയാൻ നിർബന്ധിതമാകുന്നതാണ്. ഇപ്പോ ഒരു 100 ദിവസത്തെ ട്രയൽ റണ്ണാണ് എന്നാണ് സർക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ 100 ദിവസത്തെ ട്രയൽ റണ്ണിൽ നിന്ന് പഠിച്ച് ഈ സ്വകാര്യ ബസ് ഉടമകളെ വ്യവസായം കൂടി സംരക്ഷിക്കുന്ന വിധത്തില് ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായും സ്വകാര്യ ബസ്സുകള് നിരത്തൊഴിയാൻ നിർബന്ധിതമാകുന്നതാണ്. ഇപ്പൊ തന്നെ കുറച്ച് ബസ്സുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. അതൊരു സംഘടനയുടെ സമരാഹ്വാനം കാരണമല്ല, അത് അവർക്ക് ഡീസൽ അടിക്കാനും തൊഴിലാളികൾക്ക് വേതനം കൊടുക്കാനുള്ള വരുമാനം പോലും ലഭിക്കാതെയാണ്. എന്നാൽ ചില മേഖലയിൽ പ്രിയദർശിനി സർവീസ് ഇല്ലാത്ത ചില മേഖലയിൽ സ്വകാര്യ ബസ്സുകൾക്ക് ഈ പ്രിയദർശിനി കൊണ്ട് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എങ്കിലും ഈ അടുത്ത കാലത്തുണ്ടായ ഡീസലിലെ 8 രൂപ/ലിറ്ററിന് വർധനവ് വന്നത് മൂലം, അതുപോലെ തന്നെ ഈ മഴക്കാലത്തുള്ള ഡീസൽ മൈലേജ് കുറവും കാരണം അവരും വലിയ പ്രയാസത്തിലാണ്. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ഏതായാലും ഒരു പുതിയ സർക്കാർ വന്ന സ്ഥിതിക്ക് അവര് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. അതേസമയം സ്വകാര്യ വസ്തുക്കളെ സംരക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനോ ഒരു പെട്ടെന്നൊരു സമരത്തിനോ ഞങ്ങൾ ഇപ്പൊ ഏതായാലും മുതിരുന്നില്ല. ഏതായാലും തൊഴിലാളി യൂണിയൻ സംഘടനകളുമായി ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തി വരുന്നുണ്ട്. അവരുമായി തൊഴിലാളി യൂണിയൻ സംഘടനകളും വസ്തുടമ സംഘടനകളും കൂടി സർക്കാരിന്റെ നിവേദനം സമർപ്പിക്കുന്നുണ്ട്. അതിനുശേഷവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല എങ്കിൽ തൊഴിലാളി യൂണിയനുകളുമായി യോജിച്ചുകൊണ്ട് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള

0: ഒരു സമരത്തെ കുറിച്ചാണ് ഞങ്ങളിപ്പോ ആലോചിക്കുന്നത്.
1: ഈ പദ്ധതി നടപ്പിൽ വന്നതുമൂലം സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലുള്ളതാണെന്നും വരും ദിവസങ്ങളിൽ ഇതിനൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ജ്യോതിഷ് കുമാർ മലയാലപ്പുഴ.
2: സംസ്ഥാനത്ത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം KSRTCയിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയതിനെ സംബന്ധിച്ച് അത് സ്വാഗതം ചെയ്യുന്നവരും അതിനെ എതിർക്കുന്നവരും രണ്ടു വിഭാഗങ്ങളുണ്ട്. മെയ് 4 റിസൾട്ട് വന്നതിന് ശേഷം ജൂൺ 15 തന്നെ ഗവൺമെന്റ് അത് നടപ്പാക്കുകയുണ്ടായി. അത് സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. പക്ഷെ അത് നടപ്പാക്കി കഴിഞ്ഞപ്പോൾ അതിന് ചില പാർശ്വഫലങ്ങളുണ്ട് എന്നതുകൂടി നമ്മൾ കാണാതിരുന്നുകൂടാം. സൗജന്യമായി കിട്ടുന്നത് എന്തും തിരസ്കരിക്കുന്ന സ്വഭാവം നമ്മൾക്ക് ആർക്കും ഇല്ല. ലക്ഷം രൂപ ശമ്പളം ഉള്ളവർ പോലും ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ കയറാൻ മടിക്കുന്നു. ഒരു പക്ഷേ ഗവൺമെന്റ് വിഭാവന ചെയ്തതിനേക്കാൾ കൂടുതൽ അതിൽ കൂടുതൽ സ്ത്രീകളുടെ ഒരു തള്ളിക്കയറ്റം KSRTC ബസ്സിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. സ്വകാര്യ മേഖലയുടെ ബസ് നടത്തിപ്പിനെ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പ്രൈവറ്റ് ബസ്സുകളിൽ ആള് കുറഞ്ഞു. ഒരു വ്യവസായം എന്നുള്ള നിലയിൽ സ്വകാര്യ ബസ് നടത്തിപ്പ് നമ്മുടെ സംസ്ഥാനത്തിന് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ സുഗമമായ വിജയത്തിന് ആവശ്യമാണ്. ബസ് ഉടമകൾക്ക് അവരുടെ സർവീസ് ഈ ഫോം കൊടുത്ത് നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഈ വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തൊഴിലാളി പ്രതിനിധി എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ 7000 ബസ്സുകൾ നിർത്തിയിട്ടാൽ 21000 തൊഴിലാളികളുടെ തൊഴിൽ കൂടി ഇല്ലാതാവും എന്നത് കാണേണ്ട സംഗതി തന്നെയാണ്. തീർച്ചയായും സർക്കാർ അത് അസസ് ചെയ്യുന്നതിന് സംവിധാനങ്ങളുണ്ട്, ആസൂത്രണ ബോർഡുണ്ട്, സംസ്ഥാന ഗതാഗത മന്ത്രി തന്നെ ഈ കാര്യങ്ങളെല്ലാം വളരെ അവഗാഹമായി പഠിക്കുകയും ശാസ്ത്രീയമായി വിലയിരുത്തി അതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്നതിനും അത് ആവിഷ്കരിക്കുന്നതിനും പ്രാപ്തിയുള്ള ആളാണ്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുള്ള ഒരു വിഷയം എന്നുള്ള നിലയിൽ വരും ദിവസങ്ങളിൽ സ്വകാര്യ ബസ് ഉടമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിക്കും. അത് ഉണ്ടാകേണ്ട ആവശ്യമാണ്.
1: KSRTCയിൽ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിൽ വന്നതോടുകൂടി സ്ത്രീകളിൽ ഏറിയ പങ്കും ഇന്ന് ഈ പദ്ധതി പ്രയോജനപ്പെടുത്തി KSRTC ബസ്സുകളിലാണ് യാത്ര ചെയ്യുന്നത്. KSRTCയും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ച് സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ ഇത് സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തെ ഗണ്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ നിറവേറ്റാൻ KSRTCക്കോ സ്വകാര്യ ബസ്സുകൾക്കോ തനിയെ സാധിക്കില്ല. ഒരു വ്യവസായം എന്ന നിലയിൽ ഇവ രണ്ടും നിലനിന്നു പോകേണ്ടത് ജനങ്ങളുടെ ആവശ്യവും അവകാശവുമാണ്. അതുകൊണ്ടുതന്നെ ജനങ്ങളുടെ യാത്രാ സൗകര്യത്തെയും സ്വകാര്യ ബസ്സുകളുടെ നിലനിൽപ്പിനെയും ബാധിക്കാത്ത വിധത്തിലുള്ള നടപടികൾ ഒട്ടും വൈകാതെ തന്നെ ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകും എന്ന് സമകാലികം പ്രതീക്ഷിക്കുന്നു.
3: സമകാലികം സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് സതീശൻ PG. നിർവഹണം YS പൗർണമി.

സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: Ah, deixa eu ver.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതി 2018 ആരംഭിച്ചു. പ്രീ സ്കൂൾ മുതൽ 12 ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികളുടെ വൈവിധ്യപൂർണമായ ജീവിത പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചയം

വിതരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പഠനോപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യമാണ്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സമഗ്ര ശിക്ഷയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് ഉതകുന്ന സമഗ്രവും നൂതനവുമായ പാഠ്യപദ്ധതിക്ക് പ്രാധാന്യം നൽകുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.

സമയം 6 മണി കഴിഞ്ഞ് 4:50 ആകാശവാണി തൃശൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ

0: Adoshi waterfall near Khopoli after the water level suddenly rose. Authorities have advised people to stay away from rivers, waterfalls and other water bodies during the monsoon. In Mumbai, a 63-year-old man was killed after a tree fell on a shop in Kurla during heavy rain this afternoon. The BMC said 64 incidents of tree falls and 8 cases of wall or partial house collapses have been reported across the city. Heavy rain and strong gusty winds have also disrupted flight operations significantly. The India Meteorological Department has issued a red alert in the Konkan districts including Mumbai, Thane, Palghar, Raigarh and Ratnagiri. Heavy to very heavy rainfall is also predicted in the ghat areas of Satara, Pune and Kolhapur. In rest of Maharashtra, the weather office has forecast thunderstorms with lightning, gusty winds of 30 to 40 km per hour and extremely heavy rainfall at isolated locations. Uttarakhand Chief Minister Pushkar Singh Dhami today flagged off the first batch of the Kailash Mansarovar Yatra 2026 from Tanakpur in Champawat district for the next leg of the pilgrimage. The first batch comprises 49 pilgrims, including a doctor, with 34 men and 15 women. Venezuela's acting president Delcy Rodriguez has thanked India for assistance in the wake of massive earthquakes. Rodriguez said that Venezuela will be reborn. In a social media post, Rodriguez said the country honors the rescuers from the United Kingdom, Qatar, France, India, Barbados, Brazil and Argentina in recognition of the invaluable work and the solidarity they have shown with Venezuela during these days of sorrow. She said Venezuela will never forget their dedication, courage and commitment. In the ICC Women's T20 World Cup, England will take on Australia in the final at the Lord's Cricket Ground in London today. The match will begin at 8 p.m. Indian time. In Wimbledon tennis, round of 16 matches have been played today. Serbia's Novak Djokovic will face Roman Saifulin of Russia, while top seed Yannick Sinner of Italy will take on Japan's Shintaro Mochizuki in the men's singles. In the other matches, Hubert Hurkacz of Poland will meet Germany's Johan Lennart Struff, Canada's Felix Oze Aliassime will play Alejandro Davidovic Fokina of Spain in the pre-quarterfinals. In the women's singles, Czech Republic's Karolina Muchova will take on compatriot Barbora Krejcikova. Top-seeded Arina Sabalenka will face Japan's Naomi Osaka. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തി. പ്രകൃതി സംരക്ഷണവും വിനോദസഞ്ചാര മേഖലയുടെ സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട് 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കാണ് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, സ്ട്രോകൾ എന്നിവയ്ക്കാണ് വിലക്ക്. നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്താൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്ക് 5,000 രൂപ പിഴ ചുമത്തും. നിയമലംഘനങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകാനും പ്രത്യേക വാട്സാപ്പ് നമ്പർ സജ്ജമാക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. സൗകര്യമനുസരിച്ച് 750 രൂപ മുതൽ 3,000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. ഇടുക്കി ഡാം ഉൾപ്പെടെ സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് ഈ ഗസ്റ്റ് ഹൌസുകൾ ഏറെ പ്രയോജനം ചെയ്യും. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനംവകുപ്പിന്റെ പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ

0: അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്താണ് ഹരിത പദ്ധതി നടപ്പാക്കുന്നത്. കൊളോണിയൽ കാലത്ത് വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയും വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ കാരണമാകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധിനിവേശ മരങ്ങൾ മുറിച്ചു മാറ്റി തനത് ഇനത്തിൽപ്പെട്ട പുല്ലുകൾ വെച്ചുപിടിപ്പിക്കാൻ പദ്ധതി ആരംഭിച്ചത്. തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരാണ് നിലവിൽ ഈ ശ്രമകരമായ ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. അണക്കെട്ടിന്റെ സുരക്ഷയും ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ നടന്നത്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന ഉറച്ച നിലപാടാണ് കേരളം യോഗത്തിൽ ഉന്നയിച്ചതെന്ന് ജെബി മെത്തർ MP വ്യക്തമാക്കി. ഇടുക്കി സബ് കളക്ടർ VM ആര്യ, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ പിന്നോക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി ആവശ്യപ്പെട്ടു. ഇടുക്കിയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളായ ദേവികുളം, അഴുത എന്നിവിടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ചിന്നക്കനാൽ അങ്കണവാടി, കുടുംബാരോഗ്യ കേന്ദ്രം, മൂന്നാർ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗത്തിൽ നിർദ്ദേശിച്ചു. വ്യാപാരികൾ ഏലക്ക സംഭരണം സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയർന്നു. ശരാശരി വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചു. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് വിലയിൽ ഈ മുന്നേറ്റമുണ്ടാകുന്നത്. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലക്കായ്ക്ക് 3500 രൂപ വരെ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷം മൂലം കയറ്റുമതിയിൽ ഇടിവുണ്ടായെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഹൈറേഞ്ചിലെ ഉൽപാദനക്കുറവും വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലായത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. ചോദ്യം ഇതായിരുന്നു: ഏത് അവാർഡാണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് നൽകപ്പെടുന്നത്? ഉത്തരം, ഗോൾഡൻ ഗ്ലോവ് അവാർഡ്. അന്തരിച്ച സോവിയറ്റ് ഗോൾ കീപ്പറുടെ ബഹുമാനാർത്ഥം ലെവ് യാഷീൻ അവാർഡ് എന്ന പേരിലാണ് ഈ അവാർഡ് അവതരിപ്പിച്ചത്. എന്നാൽ പിൽക്കാലത്ത് ഇതിനെ ഗോൾഡൻ ഗ്ലോവ് എന്ന് പുനർനാമകരണം ചെയ്തു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യം ഇതായിരുന്നു: ഏത് അവാർഡാണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് നൽകപ്പെടുന്നത്? ഉത്തരം, ഗോൾഡൻ ഗ്ലോവ് അവാർഡ്. അന്തരിച്ച സോവിയറ്റ് ഗോൾ കീപ്പറുടെ ബഹുമാനാർത്ഥം ലെവ് യാഷീൻ അവാർഡ് എന്ന പേരിലാണ് ഈ അവാർഡ് അവതരിപ്പിച്ചത്. എന്നാൽ പിൽക്കാലത്ത് ഇതിനെ ഗോൾഡൻ ഗ്ലോവ് എന്ന് പുനർനാമകരണം ചെയ്തു. ഇനി ചിന്താവിഷയം.

സ്വാഭാവികവും സ്വത്വസിദ്ധവുമായ മാറ്റങ്ങളുടെ ഒരു പരമ്പരയാണ് ജീവിതം. അവയെ എതിർക്കരുത്. അത് ദുഃഖം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. ലാവോ സു. ചിന്താവിഷയം ഒരിക്കൽ കൂടി: സ്വാഭാവികവും സ്വത്വസിദ്ധവുമായ മാറ്റങ്ങളുടെ ഒരു പരമ്പരയാണ് ജീവിതം. അവയെ എതിർക്കരുത്. അത് ദുഃഖം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. ലാവോ സു.

0: ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ, പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃശൂരിലെ നമ്പർ 1 ഹോൾ

0: Sale Jewelry, Leo's Gold and Diamonds, Pandikulam Road, Thrissur.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
3: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
3: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.

സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 46 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
3: ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. VBGRAMJI പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്.

0: സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8-ന് ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലന്റിലും സന്ദർശനം നടത്തും. വി ബി ജയറാംജി പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതു വിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 മണി വരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും

0: ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: സമാന്തരപാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗത കുരുക്കുണ്ടായത്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. VBGRAMJI പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദി. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: സമയം 6 കഴിഞ്ഞ് 40:25. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം 1000 കണ്ണുകൾ. രചന ഷിബു ചക്രവർത്തി. സംഗീതം രഘുകുമാർ. പാടിയവർ എസ് ജാനകിയും സംഘവും.

ചിത്രം അബല. രചന പുതുക്കാട് കൃഷ്ണകുമാർ. സംഗീതം ദക്ഷിണാമൂർത്തി. ഗായകൻ യേശുദാസ്.

സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, ജീവിതം അവസാനിപ്പിച്ചാൽ പ്രശ്നങ്ങൾ തീരും എന്ന് പഠിപ്പിക്കുന്ന മരണഗർത്തങ്ങളല്ല, വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു തരുന്ന പ്രതീക്ഷയുടെ പച്ചത്തുരുത്തുകളാണ് നമുക്കാവശ്യം. കഴിവില്ലാത്തതുകൊണ്ടല്ല, കരം പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് പലരും പടുകുഴിയിൽ നിന്ന് കയറി വരാത്തത്. പ്രതിവിധികൾ തേടിയല്ല, പിടിച്ചു നിൽക്കാനുള്ള ശക്തി തേടിയാണ് ആളുകളുടെ നെട്ടോട്ടം. അവജ്ഞയോടെ മാറ്റി നിർത്തിയവർക്കും അവശ്യനേരത്ത് അപ്രതീക്ഷിത സാന്നിധ്യമാവുക. ജീവിതം ഒന്നേയുള്ളൂ. ഒരു പുരുഷായുസിനിടയ്ക്ക് ഒരാളുടെയെങ്കിലും ജീവിതത്തിന് പ്രതീക്ഷയുടെ നല്ലൊരു വാക്ക് നൽകാനാകണം. ഈയൊരു ശുഭചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, ഇതേക്കുറിച്ച് അഭിലാഷ് കരിമുളക്കിൽ നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കുട്ടകം എന്ന്

0: എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വലിയ വാവട്ടവും ആഴവുമുള്ള ചെമ്പു പാത്രമാണ് കുട്ടകം. പണ്ട് നിത്യോപയോഗത്തിലുണ്ടായിരുന്ന ഒരു പാത്രമായിരുന്നു കുട്ടകം. നെല്ല് പുഴുങ്ങുന്നതിനും ഇത്തിരി ദൂരെ നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്നതിനും സദ്യയും മറ്റും കഴിഞ്ഞ് കൈ കഴുകുന്നതിനായി വെള്ളം നിറച്ചു വെക്കുന്നതിനും തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി കുട്ടകം ഉപയോഗിച്ചിരുന്നു. കൊച്ചു കുട്ടകം, വലിയ കുട്ടകം, ഇടത്തരം കുട്ടകം എന്നിങ്ങനെ പല വലിപ്പത്തിലുള്ള കുട്ടകങ്ങളുണ്ട്. മിക്ക വീടുകളിലും ചെമ്പു കുട്ടകത്തിൽ തന്നെയാണ് നെല്ല് പുഴുങ്ങിയിരുന്നത്. വലിപ്പമേറിയ കുട്ടകങ്ങൾ കൈവശം വെക്കുന്നത് അന്നൊക്കെ ആഭിജാത്യത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു. കേരളത്തിലേറെയും പ്രചാരത്തിലുണ്ടായിരുന്നത് ചെമ്പു കുട്ടകങ്ങളാണ്. ഇന്നിപ്പോൾ അലുമിനിയം, അലോയ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുള്ള കുട്ടകങ്ങളാണ് ഏറെയും. ഔഷധ നിർമ്മാണ രംഗത്തും മറ്റും ഇപ്പോഴും കുട്ടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആവിയെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തി വേവിക്കാൻ പാകത്തിലാണ് കുട്ടകത്തിന്റെ നിർമ്മിതി. പല വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ബക്കറ്റുകളും അലുമിനിയം ചെരുവങ്ങളും പ്രചാരത്തിലായതോടെ വെള്ളം ശേഖരിച്ചു വെക്കാൻ കുട്ടകം വേണ്ടാതെയായി. നിത്യോപയോഗങ്ങളിൽ ഇല്ലാതെ വന്നപ്പോൾ കുട്ടകം മിക്ക വീടുകളിൽ നിന്നും അപ്രത്യക്ഷമായി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ? എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി. ഇതേക്കുറിച്ച് മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കൽ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: അവർക്കവിടെ തിരുവാതിര ഞാറ്റുവേലയില്ലല്ലോ കുരുമുളകിനെ നട്ടു വളർത്താൻ. കുരുമുളകിനെ അപ്പാടെ കടത്തിക്കൊണ്ടുപോകുന്ന വിദേശികളുടെ മട്ടും മാതിരിയും കണ്ടു പരിതപിച്ചവരോടെ നാടുവാണ സാമൂതിരി കൊടുത്ത മറുപടിയാണിത്. അതൊരു ശരിയായ നിരീക്ഷണമായിരുന്നു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ തിരിമുറിയാതെ പെയ്യുന്ന മഴ വേണമല്ലോ കുരുമുളക് നട്ടുവളർത്താൻ. മഴയും കുരുമുളകുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. കുരുമുളക് വള്ളി വേരുപിടിച്ച് വളരുന്നതിനും കുരുമുളക് തിരിയിട്ട് കായ് പിടിക്കുന്നതിനും മഴ വേണം. തിരുവാതിരക്കാലത്തെ നൂൽ മഴയിലാണ് കുരുമുളകിന്റെ പരാഗണം. പൂമ്പുടികൾ മഴയിലൂടെ ഊർന്നിറങ്ങി പെൺപൂക്കളിലെത്തി വേണം തിരികളൊക്കെ മണികളാവാൻ. മറ്റേതൊരു വിളയിലും പരാഗണം തേനീച്ചയും പൂമ്പാറ്റകളും ഒക്കെയാണ് നടത്തിവരുന്നത്. ഈ സവിശേഷമായ കാലാവസ്ഥ മറ്റെവിടെയും ഇല്ലാത്തതിനാലാണ് സാമൂതിരി സംശയലേശമന്യെ ഇങ്ങനെ സമാധാനിച്ചത്. ഏതായാലും കുരുമുളക് നമ്മെ സംബന്ധിച്ച് ആദായ വിളയാണ്. അതോടൊപ്പം നമുക്ക് അടിമത്തവും സമ്മാനിച്ച വിളയാണിത്. കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകിനെ തേടിയെത്തിയ വിദേശികൾ ഒടുവിൽ നമ്മുടെ രാജ്യത്തെ തന്നെ കാൽക്കീഴിലാക്കി നമ്മെ അടിമകളാക്കിയതും ചരിത്രം. എന്തായാലും അക്കാലമൊക്കെ കഴിഞ്ഞുപോയി. എന്നിരുന്നാലും ഇപ്പോഴും വിദേശ നാണ്യം ഏറെ കിട്ടുന്ന ഒരു വിളയായി കുരുമുളക് കൃഷി നമ്മുടെ നാട്ടിൽ തുടരുന്നു. എല്ലാ വർഷവും ജൂൺ അവസാന വാരത്തിൽ തുടങ്ങി ജൂലൈ ആദ്യവാരത്തിൽ അവസാനിക്കുന്ന തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെയാണ് ഇപ്പോഴും കർഷകർ കുരുമുളകിന്റെ കൃഷി ആരംഭിക്കുക. ഇത്തരണത്തിൽ കുരുമുളകിന്റെ കൃഷിരീതികൾ ശരിയായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുരുമുളക് കൃഷിയുടെ ഗരിമ തന്നെ മഴയാണ്. ആണ്ടിൽ 250 സെന്റിമീറ്റർ മഴയെങ്കിലുമുള്ള ആർദ്രതയും അതോടൊപ്പം ചൂടുമുള്ള കാലാവസ്ഥയാണ് കുരുമുളക് കൃഷിക്ക് വേണ്ടത്. നടുന്ന കാലത്ത് തന്നെ 70 സെന്റിമീറ്റർ മഴ കിട്ടണം. എങ്കിൽ മാത്രമേ വള്ളികൾ മുളച്ച് തളിർ വരികയുള്ളൂ. മുതിർന്ന കുരുമുളക് പൂവിടുന്നതും മഴക്കാലത്താണ്. മഴവെള്ളത്തിലൂടെയാണ് പരാഗണം നടക്കേണ്ടത്. തിരിമുറിയാതെ ഒഴുകുന്ന മഴ വേണം കുരുമുളകിൽ തിരിയിടുന്ന സമയത്ത്. ഈ സമയം മഴ കുറഞ്ഞാൽ പിന്നെ വിളവും കുറയും. നമ്മുടെ കൊച്ചു കേരളത്തിൽ സമുദ്രനിരപ്പും മുതൽ പശ്ചിമഘട്ടം വരെയും കുരുമുളകിനെ കാണാം. വെള്ളക്കെട്ടിലില്ലാത്ത നല്ല നീർവാർച്ചയുള്ളതും ജീവാംശം കൂടുതലുള്ളതുമായ ഏതു മണ്ണിലും കുരുമുളക് കൃഷി ചെയ്യാം. ഈ ഞാറ്റുവേലക്കാലത്ത് നമുക്കും നടാം കുരുമുളകിനെ. കുരുമുളകിന്റെ വള്ളികൾ തന്നെ മുറിച്ചെടുത്താണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. 3 തരത്തിലുള്ള വള്ളികൾ കുരുമുളകിൽ കാണാം. മുതിർന്ന കായ്ക്കുന്ന കുരുമുളകിന്റെ ചുവട്ടിൽ നിന്നും വളർന്നു വരുന്ന ചുവപ്പു രാശിയുള്ള ചെന്തലകൾ, പടർന്നു വളരുന്ന വെള്ളത്തണ്ട്, പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശാഖത്തണ്ട് എന്നിവയാണവ. ഇതിൽ ചെന്തല വള്ളികളാണ് നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. സ്ഥിരമായി നല്ല വിളവ് തരുന്നതും രോഗകീടബാധകളെ പ്രതിരോധിച്ചു നിൽക്കുന്നതും നല്ല ആരോഗ്യത്തോടെ വളരുന്നതും 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ളതുമായ മാതൃചെടിയിൽ നിന്ന് വേണം ചെന്തലകൾ ശേഖരിക്കേണ്ടത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചെന്തലകൾ ഒരു ചെറുകമ്പ് നാട്ടി അതിൽ ചുറ്റി നിർത്തുന്നത് നല്ലതാണ്. കൊടിച്ചുവട്ടിലെ ചെന്തലകൾ മണ്ണിൽ കിടന്ന്

മുട്ടുകൾ വേര് പിടിക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കമ്പിൽ ചുരുട്ടി വയ്ക്കുന്നത്. തുടർന്ന് ഏപ്രിൽ മെയ് മാസത്തിൽ ഇങ്ങനെ ചുരുട്ടി വെച്ച ചെന്തലകൾ മുറിച്ചെടുത്ത് നടീൽ മിശ്രിതം നിറച്ച ചെറു കവറുകളിൽ നട്ടുവെച്ച് വേര് പിടിപ്പിച്ചെടുക്കാം. ഒടിച്ചു കുത്തുന്നതൊക്കെ പൊടിച്ചു വരുന്ന തിരുവാതിരക്കാലത്ത് നേരിട്ട് വേണമെങ്കിലും കുരുമുളക് വള്ളികൾ താങ്ങുകാൽ ചുവട്ടിൽ നട്ടുവെച്ചും വളർത്താവുന്നതാണ്. മുറിച്ചെടുത്ത ചെന്തലകളുടെ ഇളം തലപ്പും കട്ടികൂടിയ കടഭാവവും ഒഴിവാക്കുക. അതിനുശേഷം രണ്ടോ മൂന്നോ മുട്ടുകളുള്ള ചെറു കഷ്ണങ്ങളാക്കി അതിലെ ഇലഞ്ഞെട്ട് ഭാഗം മാത്രം നിർത്തി ഇലകൾ നീക്കം ചെയ്തിട്ടാണ് കവറുകളിൽ വേര് പിടിപ്പിക്കാനായി നടേണ്ടത്. തണ്ടുകൾ നട്ട കവറുകൾ ഭാഗികമായ തണലുകൊടുത്ത് ദിവസേന രണ്ടു മൂന്ന് നേരം ജലസേചനം കൊടുത്ത് രണ്ടു മൂന്ന് മാസം കൊണ്ട് കുരുമുളകിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. താങ്ങുമരത്തിൽ പടർന്നുകയറി വളരുന്ന വിളയാണല്ലോ കുരുമുളക്. അതിനാൽ പരുക്കൻ പുറംഭാഗമുള്ള ഏതു മരവും താങ്ങുകാലായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാധാരണയായി മുരിക്ക്, ആഞ്ഞിലി, കാറ്റാടി, പ്ലാവ്, മാവ്, നാടൻ കമുക് തുടങ്ങി പലതരം പാഴ്മരങ്ങളിലും കുരുമുളക് പടർത്താറുണ്ട്. മുമ്പൊക്കെ മുരിക്കും കമ്പ് ഒരു വർഷം മുമ്പേ നട്ടു വളർത്തി പിറ്റേ വർഷം അതിന്റെ ചുവട്ടിൽ കുരുമുളക് തൈകൾ നടുന്ന രീതിയും നിലനിന്നിരുന്നു. ഇപ്പോൾ കുരുമുളകിന്റെ കൃഷി കുറേ കൂടി എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയും നിലവിലുണ്ട്. PVC പൈപ്പുകൾ, കോൺക്രീറ്റ് തൂണുകൾ എന്നിവയാണ് പുതിയ താങ്ങുകാലുകൾ. 6 ഇഞ്ച് വ്യാസമുള്ള നല്ല PVC പൈപ്പുകളുടെ ചുവടുഭാഗം മണ്ണിൽ കോൺക്രീറ്റ് ഇട്ട് നന്നായി ഉറപ്പിച്ച ശേഷം ഉടൻ തന്നെ അതിന്റെ ചുവട്ടിൽ കുരുമുളക് നട്ട് പിറ്റേ വർഷം മുതൽ വിളവെടുപ്പ് തുടങ്ങിയ കർഷകർ ധാരാളമുണ്ട്. PVC പൈപ്പുകൾക്ക് 12 അടി വരെ ഉയരമുണ്ടാവാം. അതേപോലെ കോൺക്രീറ്റ് തൂണുകൾ ഒരുക്കിയും കുരുമുളക് കൃഷി നടത്തുന്നവർ ധാരാളമുണ്ട്. ഇത്തരം താങ്ങുകാലുകൾ ഒരുക്കുന്നത് വഴി വലിയൊരു തുടക്ക ചെലവ് ഉണ്ടാവുമെങ്കിലും താങ്ങുമരങ്ങളുടെ വർഷാവർഷം 2-3 തവണ നടത്തുന്ന മണ്ടകോതൽ ചെലവ് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും. അതോടൊപ്പം കുരുമുളകിന് നൽകുന്ന വളങ്ങൾ പൂർണ്ണമായും കുരുമുളകിന് തന്നെ കിട്ടുകയും ചെയ്യും. മരത്തിന്റെ തളങ്ങൾ ഒഴിവാക്കുവാൻ ഏപ്രിൽ മെയ് മാസങ്ങളിലും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലുമായി എല്ലാ വർഷവും 2 പ്രാവശ്യമെങ്കിലും മണ്ടകോതി ഒരുക്കേണ്ടതുണ്ട്. ഏറെ കൂലി ചെലവുള്ള സംഗതിയാണത്. അതോടൊപ്പം തൊഴിലാളി ക്ഷാമവും ഏറെയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ PVC താങ്ങുകാൽ എളുപ്പവും ലാഭകരവുമാണ്. കുരുമുളക് കൃഷിയിൽ ഏറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യം അവയുടെ ഇനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഓരോ പ്രദേശത്തിന്റെ മണ്ണിനും ഭൂപ്രകൃതിക്കും യോജിച്ച ഇനങ്ങൾ കണ്ടെത്തി വേണം കൃഷി തുടങ്ങുവാൻ. നിരവധി കുരുമുളക് ഇനങ്ങളുണ്ട് നാടനും മേൽത്തരവുമായി. കഴിയുമെങ്കിൽ നല്ല കുരുമുളക് തോട്ടം നേരിൽ കണ്ട് പ്രത്യേകതകൾ കണ്ട് മനസ്സിലാക്കി വള്ളികൾ ശേഖരിക്കണം. അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കുരുമുളകിന്റെ മേൽത്തരം ഇനങ്ങൾ തന്നെ ശേഖരിച്ച് കൃഷി ചെയ്യണം. കരിമുണ്ട, വെള്ളമുണ്ട, ചോലമുണ്ട, നീലമുണ്ട, കൊറ്റനാടൻ, കുതിരവാലി, കരിയിലാഞ്ചി, കല്ലുവള്ളി, അറക്കുളം, ബാലംകൊട്ട, കൂമ്പുക്കൽ എന്നിങ്ങനെ നീളുന്നു നാടൻ ഇനങ്ങൾ. വിവിധങ്ങളായ കുരുമുളക് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത മേൽത്തരം കുരുമുളക് ഇനങ്ങൾ വേറെയും ധാരാളമുണ്ട്. ഓരോന്നിന്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അവയും തിരഞ്ഞെടുക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ 1 പന്നിയൂറുള്ള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും 1 പന്നിയൂർ 1 മുതൽ 1 പന്നിയൂർ 10 വരെയുള്ള ഏറ്റവും മികച്ച 1 പന്നിയൂർ ഇനങ്ങൾ കുരുമുളക് കൃഷിക്കാർക്കിടയിൽ വ്യാപക പ്രചാരം നേടിയ ഇനങ്ങളാണ്. IISR കോഴിക്കോട് ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ ശ്രീകര, ശുഭകര, പഞ്ചമി, ശക്തി, തേവം, മലബാർ എക്സൽ, ഇരിമുണ്ട എന്നിവയും വെള്ളാനിക്കര ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വിജയ് എന്ന ഇനവും പാലോട് ഗവേഷണ കേന്ദ്രത്തിലെ പാലോട് 2 എന്ന ഇനവും വിവിധ പ്രദേശങ്ങൾക്ക് യോജിച്ചതാണ്. മേൽത്തരം ഇനങ്ങൾ ഇനിയും ധാരാളമുണ്ട്. സമീപപ്രദേശ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ ഇനങ്ങളെപ്പറ്റി അറിയുവാൻ കഴിയും. ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം കൃഷി ചെയ്യാൻ അനുയോജ്യമായ കൃഷിഭൂമിയും ഒരുക്കേണ്ടതുണ്ട്. താങ്ങുമരങ്ങൾ, താങ്ങുകാലുകൾ എന്നിവ നിശ്ചയിച്ച ശേഷം അവയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് 1 അടിയെങ്കിലും അകലത്തിൽ 1.5 മീറ്റർ ആഴവും വീതിയും നീളവുമുള്ള കുഴികൾ എടുക്കുക. ആ കുഴിയുടെ 3/4 ഭാഗവും മേൽമണ്ണും 1/2 കിലോ ഡോളമൈറ്റ് അഥവാ കുമ്മായം ചേർത്തിളക്കി നിറച്ചിടണം. കുമ്മായം ചേർക്കുന്നത് മണ്ണിന്റെ പുളി അഥവാ അമ്ലത കുറയ്ക്കുവാനാണ്. അമ്ലത കുറഞ്ഞ മണ്ണിൽ മാത്രമേ നല്ല വേരോട്ടം ഉണ്ടാവുകയുള്ളൂ. മഴയില്ലെങ്കിൽ കുഴി നനച്ചു കൊടുക്കണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ അടിവളങ്ങൾ ഇടാൻ പാടുള്ളൂ. അടിവളമായി 3-4 കിലോ ജൈവവളവും 1/2 കിലോ രാജ്ഫോസ് അല്ലെ മസൂറി ഫോസ്, 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ഇട്ടു കൊടുക്കേണ്ടത്. കുരുമുളകിനുള്ള ജൈവവളം ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ആകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കമ്പോസ്റ്റ് വളം ഒരേ സമയം വളവും കുമിൾനാശിനിയുമാണ്. കുരുമുളകിന് വരാവുന്ന ഒട്ടുമിക്ക കുമിൾ രോഗങ്ങളെ ഒഴിവാക്കുവാൻ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം തന്നെ നൽകുക. കായ്ക്കുന്ന കുരുമുളകിനും ആണ്ടിൽ മഴക്കാലത്ത് 5-10 കിലോ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം നൽകാവുന്നതാണ്. 90 കിലോ തണലിൽ ഉണങ്ങിയ ചാണകവും 10 കിലോ നല്ല വേപ്പിൻ പിണ്ണാക്കും നന്നായി പൊടിയാക്കി പുട്ടിന് നനയ്ക്കുന്ന പരുവത്തിൽ നനച്ച ശേഷം 1-2 കിലോ ട്രൈക്കോഡർമ എന്ന കുമിളിന്റെ സൂക്ഷ്മാണുവിന്റെ കൾച്ചർ ചേർത്തിളക്കി നന്നായി

ഒഴിപ്പിച്ച് വെറും നിലത്ത് തണലിലോ ഷെഡിലോ കൂനയാക്കി ചണച്ചാക്ക് മൂടി രണ്ടാഴ്ച വയ്ക്കുക. എല്ലാ ദിവസവും ചണച്ചാക്കിന് മുകളിലൂടെ ഒന്നോ രണ്ടോ പ്രാവശ്യം നന്നായി നനച്ചു കൊടുക്കണം. രണ്ടാഴ്ചയ്ക്ക് ശേഷം മൂടി മാറ്റി കൂനയുടച്ച് ഒരിക്കൽ കൂടി ഈർപ്പം കൊടുത്ത് വാരിക്കൂട്ടി വീണ്ടും കൂനയാക്കി ഒരാഴ്ച കൂടി ചണച്ചാക്ക് മൂടി നനച്ച് മൊത്തം മൂന്നാഴ്ച കൊണ്ട് ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ കമ്പോസ്റ്റ് വളം തന്നെ കുരുമുളകിന് പതിവായി നൽകുവാൻ ശ്രമിക്കുക. താങ്ങുകാലിന്റെ വടക്കു പടിഞ്ഞാറ് മാത്രമാണ് കുരുമുളക് നടേണ്ടത്. തെക്കൻ വെയിലിന്റെ കടുത്ത ചൂടിൽ കുരുമുളക് വാടാതെയും കരിയാതെയും ഇരിക്കുന്നതിനാണ് വടക്കു പടിഞ്ഞാറ് കുഴിയെടുക്കുന്നത്. കുഴിയിൽ അടിവളങ്ങൾ ഇട്ട് മണ്ണുമായി കൂട്ടിക്കലർത്തിയ ശേഷം ഒരു ചെറു പിള്ളക്കുഴിയെടുത്ത് ഒരു താങ്ങുകാലിൽ രണ്ടോ മൂന്നോ കുരുമുളക് തൈകൾ വീതം നട്ടുകൊടുക്കാവുന്നതാണ്. നട്ടതിനു ശേഷം കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുവാൻ കുഴി കൂനയാക്കി മാറ്റണം. കുരുമുളക് വളരുന്നതിനനുസരിച്ച് താങ്ങുകാലുമായി ചേർത്ത് വള്ളികൾ കെട്ടിവെക്കുന്നത് നന്നായിരിക്കും. കുരുമുളക് വളരുന്നതിനനുസരിച്ചും മുതിർന്ന കുരുമുളകൾക്കും ശരിയായ വളപ്രയോഗം അത്യന്താപേക്ഷിതമാണ്. എല്ലാ വർഷവും മണ്ണ് പരിശോധന നടത്തി ആവശ്യ മൂലകങ്ങളുടെ അപര്യാപ്തത മനസ്സിലാക്കി കുറവുള്ള മൂലകങ്ങൾ ഏതാണോ അത് ലഭിക്കുന്ന വളങ്ങൾ മാത്രമാണ് നൽകേണ്ടത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിന്റെ പുളി അഥവാ അമ്ലത എത്രയുണ്ടെന്നും അത് കുറയ്ക്കുവാൻ എത്ര അളവിൽ ഡോളോമേറ്റ് അഥവാ കുമ്മായം ചേർത്ത് കൊടുക്കണമെന്ന പരിശോധനാ ഫലത്തിൽ രേഖപ്പെടുത്തിയ അളവിൽ തന്നെ കാലവർഷാരംഭത്തിൽ എല്ലാ വർഷവും കുരുമുളകിന്റെ ചുവട്ടിൽ കുമ്മായ വസ്തുക്കൾ ഇട്ട് മണ്ണടിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. കുമ്മായ പ്രയോഗത്തിനൊപ്പം മറ്റൊരു വളവും ഇടാൻ പാടില്ല. രണ്ടാഴ്ചയ്ക്ക് ശേഷം നിർദ്ദിഷ്ട അളവിൽ നിർബന്ധമായും ജൈവവളങ്ങളും നൽകണം. ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് വളങ്ങളുണ്ടാക്കി അത് മാത്രം നൽകുന്നതാണ് നല്ലത്. മുതിർന്ന ഒരു മൂട് കുരുമുളകിന് 10 കിലോ ജൈവവളത്തിന് പുറമെ 1/2 കിലോ ബീപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ്. വെണ്ണീർ അഥവാ ചാരവും 1/2 കിലോ വീതം എല്ലാ വർഷവും നൽകാവുന്നതാണ്. എന്നാൽ കമ്പോസ്റ്റ് വളത്തിന്റെ ഒപ്പം ചാരവിടാൻ പാടില്ല. രാസവളങ്ങൾ 2 തവണകളായി നൽകാവുന്നതാണ്. ആദ്യ മഴക്കാലം കഴിയുമ്പോഴും രണ്ടാം മഴക്കാലം കഴിയുമ്പോഴും നൽകുക. പെരുമഴയത്ത് രാസവളങ്ങൾ ഇട്ടാൽ അത് വെള്ളത്തിലരിഞ്ഞ് നഷ്ടപ്പെടാൻ ഇടയുള്ളതിനാൽ മഴക്കാലത്തെ രാസവള പ്രയോഗം ഒഴിവാക്കുക. കൂടാതെ കുരുമുളകിന് സൂക്ഷ്മ മൂലക വളങ്ങളും വേണ്ടിവരും. സിങ്കിന്റെയും മോളിബ്ഡിനത്തിന്റെയും ഒക്കെ ആവശ്യകതയുണ്ട്. മണ്ണ് പരിശോധന നടത്തുമ്പോൾ സൂക്ഷ്മ മൂലക പരിശോധനയും ഉൾപ്പെടുത്തണം. കുറവുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. വളപ്രയോഗം പോലെ തന്നെ പ്രധാനമാണ് കുരുമുളകിന്റെ ജലസേചനം. മഴക്കുറവുള്ള ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെ ആഴ്ചയിൽ ഒന്നെന്ന കണക്കിൽ തടം നന്നായി നനയത്തക്ക വിധം ജലസേചനം നടത്തണം. അധിക ജലം പാടില്ല. തുള്ളിനന സമ്പ്രദായം ഏറ്റവും നല്ലതാണ്. കൊടിച്ചൂട്ടിൽ പുതയിടുന്നത് തടം ഉണങ്ങാതിരിക്കാൻ സഹായിക്കും. എന്നിരുന്നാലും കാലവർഷാരംഭത്തിന് 1 മാസം മുമ്പ് നന നിർത്തുകയും വേണം. കുരുമുളക് തിരിയിടുന്ന സമയത്ത് മിക്കവാറും മഴയുണ്ടാവും. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്ന ഇക്കാലത്ത് തിരിയിടൽ സമയത്ത് മഴയില്ലെങ്കിൽ പരാഗണം നടക്കാതെ വിളവ് കുറയാൻ ഇടയുണ്ട്. അങ്ങനെ വരാതിരിക്കുവാൻ കുരുമുളക് കൊടി നനയത്തക്ക രീതിയിലുള്ള സ്പ്രിംഗ്ലർ സംവിധാനം തോട്ടത്തിൽ ഒരുക്കുന്നത് നന്നായിരിക്കും. കുരുമുളകിന് നിരവധിയായ രോഗങ്ങൾ വരാറുണ്ട്. അത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ജൈവ കുമിൾനാശിനിയായ ബോർഡോ മിശ്രിതം ഉണ്ടാക്കി കാലവർഷാരംഭത്തിലും പിന്നീട് മഴക്കാലത്ത് പശ ചേർത്തും 2 തവണ പ്രയോഗിച്ചാൽ മതിയാകും. കീടബാധകൾക്കെതിരെ ഫലപ്രദമായ പലതരം ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ നിലവിലുണ്ട്. യാതൊരു കാരണവശാലും രാസമരുന്ന് പ്രയോഗം കുരുമുളകിൽ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വലിയ മരങ്ങളോ താങ്ങുകാലോ ഇല്ലാതെയും വീട്ടുവളപ്പിൽ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം. ഗ്രോ ബാഗിലും ചട്ടികളിലും ബാരലിലും ഒക്കെയായി അടുക്കള ഭാഗത്തിന് യോജിച്ച കുറ്റിക്കുരുമുളക് തൈകളും ലഭ്യമാണ്. കുരുമുളകിന്റെ പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശിഖരത്തണ്ടുകൾ മുറിച്ചെടുത്ത് വേര് പിടിപ്പിച്ചതാണ് കുറ്റിക്കുരുമുളക്. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും ഇത്തരത്തിലുള്ള കുറ്റിക്കുരുമുളക് കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുരുമുളക് ഒരു സുഗന്ധവ്യഞ്ജനം എന്നതിലുപരി ഔഷധവുമാണ്. അതുകൊണ്ടാണല്ലോ പഴമക്കാർ കുരുമുളകിനെ മാത്രം നല്ല മുളക് എന്ന് വിളിച്ചു പോന്നിരുന്നത്. നമ്മുടെ ഗൃഹവൈദ്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഔഷധമാണല്ലോ നല്ല മുളക്. തോട്ടമടിസ്ഥാനത്തിൽ കുരുമുളക് കൃഷി ചെയ്യുന്നവർ കൃത്യമായി 20-25 വർഷത്തിനുള്ളിൽ അടിത്തൈ നട്ടു തുടങ്ങണം. കാലാവസ്ഥയും ഇനവ്യത്യാസവും അനുസരിച്ച് ഉൽപാദനക്ഷമത കുറഞ്ഞു കുറഞ്ഞു വരും. വിളവ് ക്രമേണ കുറഞ്ഞു വന്നാൽ നിർബന്ധമായും അടിത്തൈ നട്ടു തുടങ്ങാം. അടിത്തൈ നട്ട് 3 മുതൽ 5 വർഷം കഴിഞ്ഞാൽ പ്രായമായ മൂട് മുറിച്ചു കളയാം. അടിത്തൈ നടീലിന് ബ്രസീലിയൻ തിപ്പലി ഉപയോഗപ്പെടുത്താം. തിപ്പലി കുരുമുളകിന്റെ കുടുംബക്കാരിയാണ്. താങ്ങുകാൽ ചുവട്ടിൽ തിപ്പലി നട്ടു വളർത്തി 2-3 അടി ഉയരമെത്തിയാൽ തിപ്പലിയിലേക്ക് നല്ല ഇനം കുരുമുളക് തണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തിയെടുക്കാം. തിപ്പലി ഗ്രാഫ്റ്റ് കുരുമുളകിന് വെള്ളക്കെട്ടിനെ അതിജീവിക്കുവാനും വരൾച്ചയെ അതിജീവിക്കുവാനും ഒട്ടുമിക്ക കുരുമുളക് രോഗകീടങ്ങളെ ചെറുക്കുവാനും ശേഷിയുണ്ട്. തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത പെപ്പർ കൊളിബ്രിനം എന്ന ഇനവും ചില നേഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നിത്യോപയോഗത്തിന് എന്തായാലും കുരുമുളക്

0: മലയാളിക്ക് കൂടിയേ തീരും. അതിനാൽ തൊടിയിൽ ഇനി എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി.
1: കുരുമുളക് കൃഷി എല്ലാവർക്കുമാകാം എന്ന് ഈ പ്രഭാഷണത്തിലൂടെ മനസ്സിലായല്ലോ. മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കിൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അതുപോലെ കറിവേപ്പിലകൾ ഒരു കോട്ടൺ തുണിയിൽ നന്നായി പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏറെ നാൾ കേടുവരാതെ സൂക്ഷിക്കാം. ഒരിക്കലും നമ്മൾ കറിവേപ്പില വാങ്ങിച്ച ഉടൻ ഫ്രിഡ്ജിൽ വെക്കരുത്. കറിവേപ്പില വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി വെള്ളം ഉണക്കുക. വെള്ളം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയായതിനു ശേഷം വായു കടക്കാത്ത കുപ്പിയിലാക്കി അടച്ചു വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഈ കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അധികം കുത്തുനിറച്ച് കറിവേപ്പിലകൾ നിറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറുക്കി അടച്ചു വെക്കാനും ശ്രദ്ധിക്കണം. ഇത് ഫ്രിഡ്ജിൽ 2 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഉത്തരം, ബാക്ടീരിയയാണ് കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത്. പിറന്നു വീഴുന്ന കിടാക്കളുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയകൾ പൊക്കൽക്കൊടി വഴിയാണ് പ്രവേശിക്കുന്നത്. ഈ അണുക്കൾ ആദ്യം കരളിലെത്തി അവിടെ നിന്നും രക്തത്തിൽ കലർന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു. അണുക്കൾ അധികവും തമ്പടിക്കുന്നത് ശരീരത്തിന്റെ വിവിധ സന്ധികളിലാണ്, വിശേഷിച്ച് കൈമുട്ടിലും കാൽമുട്ടിലും. തുടർന്ന് സന്ധികൾ വിങ്ങി വീർക്കുകയും പൊട്ടി പഴുത്തു വരികയും ചെയ്യും. ഈ രോഗം കണ്ടാൽ ഉടൻ ചികിത്സ നൽകണം. മുൻകരുതൽ എന്ന നിലയിൽ തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കന്നുകുട്ടി ജനിച്ച ഉടനെ പൊക്കിൽക്കൊടി ഒരിഞ്ചകലത്തിൽ കെട്ടിയ ശേഷം ബാക്കി മുറിച്ചു മാറ്റണം. അവിടെ ടിഞ്ചർ അയഡിൻ ലായനി പുരട്ടുകയും വേണം. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: സമാപിക്കുന്നു.

കറിവേപ്പില കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെക്കാം. എങ്ങനെയെന്നറിയണ്ടേ? ഇതാ കേട്ടോളൂ. നമ്മുടെ പാചകത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കറിവേപ്പില. എന്നാൽ കറിവേപ്പില വേഗം കേടുവരുന്നതാണ് വീട്ടമ്മമാർ നേരിടുന്ന പ്രധാന പ്രശ്നം. കറിവേപ്പില സുലഭമായി ലഭിക്കാത്ത ആളുകൾ പലപ്പോഴും ഇത് സൂക്ഷിച്ചു വെക്കാൻ കഷ്ടപ്പെടാറുണ്ട്. കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ചില നുറുങ്ങുവിദ്യകൾ പറയാം. കുപ്പിയുടെ ജാറിൽ വെള്ളം നിറച്ച് അതിൽ തണ്ടോടുകൂടിയുള്ള കറിവേപ്പില ഇട്ടുവെക്കാം.

നാളെ വൈകിട്ട് 6:30 വയലും വീടും. ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം, തടയാം. ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. കേൾക്കാം നാളെ വൈകിട്ട് 6:30 വയലും വീടും പരിപാടി.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിങ്ങനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, വിളാധിഷ്ഠിത കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, മികച്ച കർഷകൻ SC വിഭാഗം 1 അവാർഡ് എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനെടുത്തതോ ആയ കുറഞ്ഞത് 50 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുമായിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 13 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9383-4714-48. മറ്റൊരു നമ്പർ 0480-285-2800. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9383-4714-48. മറ്റൊരു നമ്പർ 0480-285-2800. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 8547-07-07-73. മറ്റൊരു നമ്പർ 0487-23-70-773. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി. 8547-07-07-73. മറ്റൊരു നമ്പർ 0487-23-70-773. ഇനി കാർഷിക നിർദ്ദേശങ്ങൾ. കുരുമുളക് ചീയൽ രോഗം മുൻകരുതൽ.

ട്രൈക്കോഡർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്ക് ചാണകമിശ്രിതം 150 ഗ്രാം വീതം തടത്തിൽ വിതറി മണ്ണുമായി ചേർത്തിളക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ റെഡോമിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തടത്തിലെ മണ്ണ് കുതിർക്കുക. ഇലകളിൽ ചീച്ചൽ കാണുകയാണെങ്കിൽ ഇതേ മിശ്രിതം ഇലകളിലും തണ്ടിലും തളിക്കുക. തുടർച്ചയായ മഴ മൂലം തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ ഇടയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി മാംഗോസെപ് നിറച്ച് സുഷിരങ്ങളിട്ട് ചെറു പോളിത്തീൻ പാക്കറ്റുകൾ 5 ഗ്രാം 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും കവിളിൽ വയ്ക്കുക. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

സമയം 7 മണി കഴിഞ്ഞ് 24:45 ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. വി ബി ജി റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. വി ബി ജി റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് വി ബി ജി റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സംസ്ഥാനങ്ങളുമായി നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കി.
1: ഏക് സാൽ ദോ സാൽ നഹീ പെഹ്ലേ ദിൻ ഹി വികസിത് ഭാരത് ജി റാം ജി യോജന ഏക് സാഥ് പൂരെ ദേശ് മേ ലാഗൂ ഹോ ഗയി. 100 ദിൻ നഹീ അബ് 125 ദിൻ റോജ്ഗാർ. 5 സാൽ മേ 7.5 ലാഖ് കരോഡ് സേ ജ്യാദാ കി രാശി 2,86,000 പഞ്ചായത്തോ മേ ഠീക് സേ ലഗ് ഗയി.

0: गांव संपूर्ण विकसित हो जाएंगे, समृद्ध और विकसित गांव का निर्माण हो जाएगा।
1: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ ലഹരിമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. രണ്ട് ദിവസത്തെ യോഗം നാളെ ഗുവാഹത്തിയിൽ ആരംഭിക്കും. മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ നേരിടുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഉന്നതതല യോഗം ലക്ഷ്യമിടുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഇന്ത്യയിലാണ്. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് നാളെയും മറ്റന്നാളുമായി കൊച്ചി നഗരം വേദിയാകും. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങളിൽ സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷം നാളെ. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽവൽക്കരിക്കുന്നതായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ഡാഷ് ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നാളെ ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9 ദേശീയ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. ഈ മാസം 8 വരെയാണ് പരിപാടി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിരത്തിൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് തുടക്കമായി. ആദ്യ സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. ചമ്പാവത് ജില്ലയിലെ തനക്പൂരിൽ നിന്ന് യാത്രയാരംഭിച്ച സംഘത്തിൽ ഒരു ഡോക്ടറും 15 സ്ത്രീകളും ഉൾപ്പെടെ 49 തീർത്ഥാടകരാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എം ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മുംബൈയിൽ ഒരാൾ മരിച്ചു. റായ്ഗഡ് ജില്ലയിലെ അതോഷി വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ 12 വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ മുംബൈ, താനെ ഉൾപ്പെടെയുള്ള കൊങ്കൺ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീൽ നോർവേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
3: 5 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇക്കുറിയും കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. ഗോളടിയന്ത്രം എന്നു പേരുകേട്ട എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടുന്ന നോർവേയാണ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ. നാളെ പുലർച്ചെ 1:30 മത്സരം. പുലർച്ചെ 5:30 ആതിഥേയരായ മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം നടക്കും. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ കാനഡയെ എതിരില്ലാത്ത 3 തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വനിതാ ടി20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ അല്പസമയത്തിൽ

0: ും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് മത്സരം. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, ശക്തി, കവരത്തി എന്നിവ സിംഗപ്പൂരിലെ ചാംഗി നാവിക താവളത്തിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ നാവികസേനയുടെ അന്താരാഷ്ട്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് 3 ദിവസത്തെ സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സമുദ്ര പങ്കാളിത്തത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഈ വ്യക്തികൾക്ക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധമില്ലെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ ടെഹ്റാനിൽ പുരോഗമിക്കുന്നു. ഈ മാസം 9 വിശുദ്ധ നഗരമായ മഷഹദിലാണ് സംസ്കാര ചടങ്ങുകൾ. തുടർന്ന് 40 ദിവസം രാജ്യത്ത് പൊതുദുഃഖാചരണമായിരിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളെ തുടർന്ന് സഹായമെത്തിച്ച ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി ഡോഡ്രിഗസ്. ദുരന്തത്തിൽ തകർന്ന രാജ്യം ശക്തമായി തിരിച്ചുവരുമെന്ന് ഡോഡ്രിഗസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ വെനസ്വേല ആദരിക്കുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കി. 3000 പേരാണ് ഭൂകമ്പത്തിൽ മരിച്ചത്. 16,000 പേർക്ക് പരിക്കേറ്റു. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള വ്യാപനം തുടരുന്നു. ഇതുവരെ 1528 പേർക്ക് എബോള സ്ഥിരീകരിച്ചു. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നതായി അധികൃതർ അറിയിച്ചു. നിലവിൽ എബോളയ്ക്ക് അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ICC വുമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന കളിയുടെ പൂർവാവലോകനവും ദൃക്സാക്ഷിവരണവും തുടർന്ന് കേൾക്കാം ഡൽഹിയറിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആകാശവാണി ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന ICC വുമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന കളിയുടെ ദൃക്സാക്ഷി വിവരണമാണ് കേട്ടുകൊണ്ടിരുന്നത്. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും സന്ദർശിക്കും. വിബിജി റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല പ്ലസ് 1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMMHSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് 1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി രാവിലെ 10:30 മുതൽ 1 മണിവരെ ആമുഖ ക്ലാസ് നടക്കും. സംസ്ഥാനത്തെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കുകയും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയുമാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750 തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ്

0: ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ പുലർച്ചെ 1:30 നോർവേയെ നേരിടും. പുലർച്ചെ 5:30 മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ തോൽപ്പിച്ച് ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിന് അയച്ചു. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. അമേരിക്കയുടെ ഏറ്റവും മികച്ച നാളുകൾ വരാനിരിക്കുന്നതേയുള്ളൂവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദേശങ്ങളിൽ അമേരിക്കയുടെ എല്ലാ സൈനിക ഇടപെടലുകളും വിജയകരമായിരുന്നുവെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യ വാർഷിക ദിനത്തോടനുബന്ധിച്ച് വാഷിംഗ്ടണിൽ നടന്ന ചടങ്ങിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ പ്രസിഡന്റ് ട്രംപ് പ്രശംസിച്ചു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 9-10 ക്ലാസുകളിലെ OBC EBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന PMSOC പ്രീ മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ e-grants.kerala.gov.in ലഭ്യമാണ്. സ്കൂളുകളിൽ നിന്ന് ഈ മാസം 31 മുൻപ് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ സ്വയാശ്രയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ spcprogram.pol@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ ഈ മാസം 10 സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും kerala.police.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 കഴിഞ്ഞ് 40 മിനിറ്റും 13 സെക്കൻഡും. ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ വലപ്പാട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയിൽ IHRD കോട്ടയിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCom കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഓണേഴ്സ് എന്നീ വിഭാഗങ്ങളിൽ 4 ഓണേഴ്സ് ബിരുദ കോഴ്സുകളിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. SC ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഫീസ് ഇളവ് ലഭിക്കും. cas.cap.ihrd.ac.in എന്ന വെബ്സൈറ്റ് ലിങ്ക് വഴിയോ അല്ലെങ്കിൽ നേരിട്ടെത്തിയോ രജിസ്ട്രേഷൻ ചെയ്യാം. ഫോൺ നമ്പർ 8547005057. മറ്റൊരു നമ്പർ 9497804276. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 8547005057. മറ്റൊരു നമ്പർ 9497804276. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 6, 7, 13, 14, 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 9, 31 തീയതികളിൽ പെരിന്തൽമണ്ണ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 17, 24 എന്നീ തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. തൃശൂർ ജില്ലയിലെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള പൊതുവിഭാഗം കാർഡ് ഉടമകൾക്ക് ഈ മാസം 17 അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 04872360046. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04872360046. പട്ടികജാതി പട്ടിക വികസന വകുപ്പിന്റെ അധീനതയിൽ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ ITIകളിൽ 2026-27 അധ്യയന വർഷത്തെ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. മായന്നൂർ, എങ്കക്കാട്, പുല്ലൂറ്റ്, എടത്തുരുത്തി, നടത്തറ, വിയാർപുരം, ഹെർബർട്ട് നഗർ, എരുമ്പപ്പെട്ടി, വരവൂർ എന്നീ ITIകളിലാണ് NCVT പാഠ്യപദ്ധതി അനുസരിച്ചുള്ള വിവിധ മെട്രിക് നോൺ മെട്രിക് ട്രേഡുകളിൽ പരിശീലനം നൽകുന്നത്. ആകെ സീറ്റുകളുടെ 80% പട്ടികജാതി വിഭാഗത്തിനും 10% പട്ടികവർഗ വിഭാഗത്തിനും ബാക്കി 10% മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും വിഭാഗത്തിൽ മതിയായ അപേക്ഷകർ ഇല്ലാത്ത

പ്രസ്തുത ഒഴിവുകൾ നിബന്ധനകൾ വിധേയമായി പട്ടികജാതി പട്ടികവർഗം എന്നീ ക്രമത്തിൽ നികത്തുന്നതാണ്. ഡ്രൈവർ മെക്കാനിക് കോഴ്സിന് അപേക്ഷിക്കാൻ 18 വയസ്സും മറ്റു കോഴ്സുകൾക്ക് 14 വയസ്സും കഴിഞ്ഞിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് scdd.kerala.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ മാസം 10-നകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04872360381. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04872360381. സേവന വാർത്തകൾ സമാപിച്ചു.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ

0: Uttarakhand Chief Minister Pushkar Singh Dhami today flagged off the first batch of the Kailash Mansarovar Yatra 2026 from Tanakpur in Champawat district for the next leg of the pilgrimage. The first batch comprises 49 pilgrims. On the occasion, the Chief Minister said the Kailash Mansarovar Yatra is not just a religious journey, but a symbol of spiritual awareness, cultural unity and national harmony. And now, before we end the bulletin, the headlines once again. Southwest monsoon intensified across India. Red alert issued for Mumbai. Warning of heavy rain in several states. Union Minister Jyotiraditya Sindhya and MP Chief Minister Dr. Mohan Yadav lay foundation stone of 2,500 crore rupee defence manufacturing plant in Shivpuri. External Affairs Minister Dr. S. Jaishankar begins his six-day visit to West Asia, meets Qatari Prime Minister Mohammed bin Abdul Rahman bin Jassim Al Thani in Doha. OPEC Plus agrees to increase oil production by 188,000 barrels per day from next month to support market stability. In T20 Cricket World Cup Summit clash underway between hosts England and Australia at the Lords. And in FIFA World Cup, Brazil to take on Norway in the round of 16 at New Jersey tonight. And that is all in the news at 9. Good night.
1: Agashavani, Thrissur. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ICC വുമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന കളിയുടെ ദൃക്സാക്ഷി വിവരണം തുടർന്ന് കേൾക്കാം. ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര കാര്യങ്ങൾ കേൾക്കാം. ആകാശവാണി ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര കാര്യങ്ങൾ കേൾക്കാം.

ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന ICC വുമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന കളിയുടെ ദൃക്സാക്ഷി വിവരണമാണ് കേട്ടുകൊണ്ടിരുന്നത്.

ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 45 സെക്കൻഡും. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: and stipulated 20 overs. Skipper Natsir Brunt was top scored with an unbeaten 58 runs, while Freya Kemp made 44 runs. In the FIFA World Cup, Brazil will take on Norway in the round of 16 match in New Jersey at 1:30 a.m. Indian Standard Time tonight. England will face Mexico in Mexico City in the other pre-quarterfinal at 5:30 a.m. tomorrow. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഐ സി സി വുമൺസ് ടി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടും

ICC T20 വിമൻസ് വേൾഡ് കപ്പ് 2026 ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ഗ്രൌണ്ടിൽ നടന്ന കളിയുടെ ദൃക്സാക്ഷി വിവരണവും അനുബന്ധ പരിപാടികളുമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. സമയം 12 മണി കഴിഞ്ഞ് 28 മിനിറ്റും 20 സെക്കൻഡും. കാലാവസ്ഥ. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെയാകാൻ ഇടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.